ആകാശവാണി നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 31, കൊല്ലവർഷം 1201 മിഥുനം.

0: സുഭാഷിതം കേൾക്കാം. ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്.
1: അവിദ്യയാം അന്തരേ വർത്തമാനാഹ് സ്വയം ധീരാഹ് പണ്ഡിതം മന്യമാനാഹ് ജംഗന്യമാനാഹ് പരിയന്തി മൂഢാഹ് അന്ധേനൈവ നീയമാനാ യഥാന്താഹ്. അജ്ഞതമൂലം ദേഹമാണ് ഞാൻ എന്ന ബുദ്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവർ, സ്വയം ധീരന്മാരായും പണ്ഡിതന്മാരായും വെറുതെ അഭിമാനിക്കുന്നവർ, മന്ദബുദ്ധികൾ, ജരാരോഗമരണാദികളിൽപ്പെട്ട് ഉഴലുന്നവർ എന്നിവർ ജനനമരണ രൂപമായ സംസാര ചക്രത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കുരുടനാൽ തന്നെ നയിക്കപ്പെടുന്ന കുരുടന്മാരെപ്പോലെ. മുണ്ടകോപനിഷത്തിലെ കാലാനുസൃതവും ശ്രദ്ധേയവുമായ ഒരു മന്ത്രമാണിത്. അനുനിമിഷം ദുരിതത്തിൽ വെന്തുരുകിക്കൊണ്ടിരിക്കുന്ന മാനവരാശിക്ക് അളവറ്റ ആശ്വാസം വരുളാനും അവരെ പരമാനന്ദ സിദ്ധിക്ക് അർഹരാക്കുവാനും ഉതകുന്ന ഉപദേശങ്ങളുടെ ശാസ്ത്രീയമായ അടിത്തറയാണ് പരമാചാര്യന്മാർ നമുക്കരുളിയിട്ടുള്ള ഉപനിഷത് സൂക്തങ്ങൾ. ദുഃഖദൂരീകരണം കാംക്ഷിക്കുന്നവർ അനുഭവ സമ്പന്നരായ ആചാര്യന്മാരുടെ അനുശാസനത്തിലൂടെ സാവധാനം അവയെ സമീപിക്കുകയും യഥാർത്ഥമായ വസ്തുസ്ഥിതി എന്താണെന്നറിഞ്ഞ് കർത്തവ്യ കർമാനുഷ്ഠാനത്തോടൊപ്പം ജീവിതയാത്ര നടത്തുകയുമാണ് വേണ്ടത്. അജ്ഞാന നിദ്രവിട്ടുണർന്ന് ആലസ്യം കൈവെടിഞ്ഞ് നിലനിൽപ്പിൻ്റെ പൊരുൾ കണ്ടെത്തുവാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഏവരും ശ്രമിക്കേണ്ടതുണ്ട്. സുസങ്കല്പങ്ങൾക്ക് ദാർഢ്യം വരുത്തിക്കൊണ്ട് ഉത്സാഹപൂർവ്വം മുന്നേറുന്നവരെ ഐശ്വര്യലക്ഷ്മി ഒരു കാലത്തും നിരാശപ്പെടുത്തുകയില്ലെന്നുള്ളത് ആപ്തവാക്യവുമാണല്ലോ. ലോകനിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിഷ്പക്ഷമതിയായ സമാധാന കാംക്ഷിയായ ഒരാളുടെ ശ്രദ്ധയ്ക്ക് വിഷയമാകുന്ന ചില വസ്തുതകളുണ്ട്. എല്ലാവരും അവനവനെയും ലോകത്തെയും നന്നാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. തീർച്ചയായും അത് നല്ല കാര്യം തന്നെ. പക്ഷേ ആ കൂട്ടരോട് ഒരു ചോദ്യം ചോദിച്ചാൽ ശാസ്ത്രീയമായി അഥവാ യുക്തിയുക്തമായി ഒരു ഉത്തരം നൽകുവാൻ അവരിൽ എത്ര പേർക്ക് കഴിയും? ചോദ്യം ഇതാണ്: ഇങ്ങനെ നന്നാക്കാൻ ശ്രമിക്കുന്ന അവനവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും പൊരുൾ എന്താണെന്ന് നിങ്ങൾ വ്യക്തമായി ഗ്രഹിച്ചിട്ടുണ്ടോ? അത് ഗ്രഹിച്ചിട്ടില്ല. ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ട് പോലുമില്ലെങ്കിൽ നിങ്ങളുടെ നന്നാക്കൽ ഏത് വിധത്തിലുള്ളതായിരിക്കും? കുരുടന് കുരുടൻ വഴി കാണിക്കുന്ന രീതിയിലുള്ള നന്നാക്കൽ മാത്രം, വെറുതെ ധീരന്മാരെന്നും പണ്ഡിതന്മാരെന്നും വീമ്പിളക്കി നടക്കാതെ തുറന്ന മനസ്സോടെ ശ്രദ്ധാപൂർവം ഉപനിഷത്തുകളെ സമീപിക്കൂ. നിലനിൽപ്പിൻ്റെ പൊരുൾ സൂര്യസമാനം തെളിയും. അങ്ങനെ തെളിഞ്ഞ് അനുഭവിച്ച മഹാനുഭാവന്മാർ ഭാരതത്തിൽ ഏറെയുണ്ടല്ലോ. എന്നിട്ട് അവനവനെ ആദ്യം നന്നാക്കാം, തുടർന്ന് സമൂഹത്തെയും. കുരുടനായി കുരുടന്മാരെ നയിക്കുന്ന പ്രവണത ഒഴിവാക്കുവാൻ ശ്രമിക്കൂ. ഇതാണ് ഉപനിഷത്തിൻ്റെ അഭ്യർത്ഥന. പ്രപഞ്ചത്തിൻ്റെ പരമകാരണം അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ശ്രദ്ധയ്ക്ക് വിഷയമാകുന്ന രണ്ട് ഘടകങ്ങളാണുള്ളത്: ഉണ്ടായി നിലനിന്ന് തേഞ്ഞു മാഞ്ഞു മറിയുന്ന സൂര്യൻ മുതൽ പരമാണു വരെയുള്ള കോടാനുകോടി ദൃശ്യങ്ങളാണ് ഒരു ഘടകം. ഉണ്മയില്ലാത്ത അസത്തായ അവയ്ക്കുണ്ടെന്ന് ബോധിപ്പിക്കുന്നതും അകംപുറം നിറഞ്ഞവരുന്നതുമായ ഉണ്മ അഥവാ സത്ത്, അഖണ്ഡവുമായ ബോധ ചൈതന്യമാണ് രണ്ടാമത്തെ ഘടകം. ചൈതന്യത്തിൻ്റെ അഭാവത്തിൽ, അസാന്നിധ്യത്തിൽ പ്രപഞ്ച ഘടകങ്ങളെല്ലാം നിഷ്പ്രഭം, നിതാന്ത ശൂന്യം. അപ്പോൾ ചൈതന്യം മാത്രമാണ് നിത്യസത്യമെന്ന വസ്തുത ചിന്താശക്തിയുള്ള ഏതൊരാൾക്കും ബോധ്യമാകും. ഈ ചൈതന്യമാണ് നിലനിൽപ്പിന് ആധാരമായ പൊരുൾ അല്ലെങ്കിൽ പരമകാരണം. ഇത് വിവേചിച്ചറിയാത്ത കാലത്തോളം പ്രപഞ്ചരഹസ്യം കണ്ടെത്താനോ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ ആർക്കും ഒരിക്കലും സാധ്യമല്ല. ഇതാണ്

0: നിജസ്ഥിതി. ഉപനിഷത്തുകളെല്ലാം ഒന്നുപോലെ പെരുമ്പറ കൊട്ടി ഘോഷിക്കുന്നത് ഈ യാഥാർത്ഥ്യമാണ്. കൺമുന്നിൽ പ്രത്യക്ഷമാകുന്ന വസ്തുക്കളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണിത്. യുക്തിയുക്തമായ ഉപദേശം മുതിർന്നവർ പകർന്നു നൽകണമെന്ന് മാത്രം. ചുരുക്കത്തിൽ, ജീവിതം മുഴുവൻ ആയാസപ്പെടലും വഴുതി വീഴലുമെന്ന രണ്ട് വിപത്തുകളിലൂടെ മൃത്യുവിന് വഴങ്ങി യാത്രയാകേണ്ട ദുരവസ്ഥയാണ് പലർക്കും വന്നുകൂടുന്നത്. ഈ പതനത്തിൽ നിന്നും മാനവരാശിക്ക് രക്ഷ നേടാനുള്ള മാർഗമാണ് ഉപനിഷത്തുകൾ പേർത്തും പേർത്തും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. വാർത്തയ്ക്കെതിരെങ്കിലും ആ ഉദ്ബോധനം ചെവിക്കൊള്ളാൻ ആളുകൾ തയ്യാറായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോകുന്നു. അതിനുവേണ്ടി ജഗന്നിയന്താവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള, ആകാശവാണി.
2: ഉഷമലരിയിൽ ഇന്ന് ഒ എൻ വി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് രഞ്ജിനി സുധീരൻ.

0: Minister for Railways, Information and Broadcasting and Electronics and Information Technology, Ashwini Vaishnav, will inaugurate and dedicate several key railway infrastructure projects aimed at enhancing passenger amenities and strengthening the rail network in Rajasthan today. He will flag off the Lalgarh Sabarmati Express from Bikaner Railway Station. In FIFA World Cup, Germany defeated Ivory Coast 2-1 in Toronto, Canada, and clinched a spot in the knockout phase at the tournament. For Germany, Dennis Undaf scored twice. Earlier, Netherlands secured a commanding 5-1 victory over Sweden in Group F match at NRG Stadium in Houston, United States. Yesterday, in another match, Brazil recorded their first win of the FIFA World Cup with a comfortable 3-0 victory over Haiti at the Philadelphia Stadium. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, കാവാലം എൻ ആർ സജീവ് പാടിയത്. 6:30 12-ാമത്തെ അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ച് പശ്ചിമബംഗാളിലെ കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന യോഗാഭ്യാസ പ്രദർശനത്തിന്റെ തത്സമയ വിവരണം ഡൽഹിയിലെ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറവ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 വാർത്തകൾ. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. രചന ശ്രീകല ചിങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻ ജെ. ഒൻപത് മണിക്ക് റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. തുടർന്ന് ഓർമ്മച്ചെപ്പ്. 10 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം. പകർപ്പവകാശ നിയമം 1957, അഡ്വക്കേറ്റ് ധ്രുവ പി സി സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 ബാലലോകം, കുട്ടികളും യോഗയും. തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു. തുടർന്ന് സ്മൃതി രാജേഷ് അവതരിപ്പിക്കുന്ന മിമിക്രി, അഭിനയസിന്റെ വയലിൻ, തേജലക്ഷ്മി അവതരിപ്പിക്കുന്ന മോണോ ആക്ട്. 11:30 എന്തരോ മഹാനുഭാവുലു, മണ്ണുമറിഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ പാറശാല ബി പൊന്നമ്മാൾ. 12 ഏകധാര ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. അന്താരാഷ്ട്ര യോഗ ദിനം, ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 രഞ്ജിനി. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 2:45 ഹരിതവാണി, കിളിക്കൊഞ്ചൽ 5-ാം ഭാഗം, അങ്ങാടിക്കുരുവി. 3 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 3:35 തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ നടന്ന റോസ്കർ സെ വികസിത് ഭാരത് അണ്ടർ പി എം വി ബി ആർ വൈ എന്ന പരിപാടിയുടെ റേഡിയോ റിപ്പോർട്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 4 സായന്തരം കാഥികനും പ്രഭാഷകനുമായ ആലപ്പി രമണൻ പങ്കെടുക്കുന്നു. 4:30 സൺഡേ സെലക്ഷൻസ്. 5 മൊഴിയുറവുകൾ. മുൻമന്ത്രിയും പൊതുപ്രവർത്തകയുമായ കെ ആർ ഗൗരിയമ്മയുമായി പാർവതി ദേവി നടത്തിയ അഭിമുഖം. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഭക്തിഗാനങ്ങൾ, പൂങ്കുന്നം ഫാത്തിമ മാത ചർച്ച് കൊയർ അവതരിപ്പിച്ചത്. 6 പദ്ധതികൾ ജനനിമയ്ക്ക് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 മുതൽ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം ഡൽഹിയിലെ. സമാചാര സന്ധ്യ. തുടർന്ന് ന്യൂസ് അറ്റ് 9. 10:45 ചലച്ചിത്രഗാനങ്ങൾ. 11 സുഭാഷിതം, ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്. 11:10 മുതൽ FM.

ഡൽഹിയിലെ കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.6 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.6 മില്ലിമീറ്റർ. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

ആകാശവാണി ഉദയഗീതം. കാവാലം എൻ ആർ സജീവ് പാടിയത്. ആദ്യം ശങ്കരനന്ദന വിഘ്നഹരം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.
1: എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും, അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
2: RBI പറയുന്നു,
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എന്ന പ്രമേയത്തിൽ ലോകമെമ്പാടും 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തും വിദേശത്തുമായി 10,00,000 പൗരന്മാർ പരിപാടികളിൽ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. കൊൽക്കത്തയിൽ റെഡ് റോഡിലെ പ്രധാന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. യോഗ ആന്തരിക ശക്തിയും ഊർജവും പ്രദാനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളെ അകറ്റാൻ യോഗ പര്യാപ്തമാണെന്നും മോദി പറഞ്ഞു.
5: Can help us. It helps us tune our body to be flexible. It keeps our energy level high. It also helps us maintain a calm, stress-free life and help to keep lifestyle disease away. Moreover, with regular practice, yoga teaches us to remain lifelong learners of our own bodies and minds. The more we know about ourselves, the better we can manage ourselves.
4: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലെ യോഗ ദിനാചരണത്തിൽ 1,500 മുതിർന്ന പൗരന്മാർ പങ്കെടുത്തു. ആന്തരിക സുസ്ഥിതി, വൈകാരിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവയെ അധികരിച്ച് ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും ദേശീയ ആയുഷ് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല യോഗാ ദിനാചരണം തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ചിന്മയ കോളേജിൽ യോഗ പ്രദർശനം നടത്തും. BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകും. അന്താരാഷ്ട്ര യോഗ ദിനമായ ഇന്ന് കാസർകോട് ബേക്കൽകോട്ടയിൽ ഉച്ചയ്ക്ക് 12 പ്രവേശനം സൗജന്യമായിരിക്കും. രാവിലെ ബേക്കൽകോട്ടയിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷ പരിപാടികൾ കെ നീലകണ്ഠൻ MLA ഉദ്ഘാടനം ചെയ്തു. രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗ ജീവിതശൈലിയാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യകരവും സന്തോഷകരവും ക്രിയാത്മകവുമായ ജീവിതത്തിന് യോഗ സഹായിക്കും. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയുമാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സാമൂഹിക നീതി വകുപ്പും കോഴിക്കോട് കോർപ്പറേഷനും ചേർന്ന് കുണ്ടൂപറമ്പ് സായംപ്രഭ പകൽ വീട്ടിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. പതഞ്ജലി യോഗ റിസർച്ച് സെന്റർ ഡയറക്ടർ P ഉണ്ണിരാമൻ ഉദ്ഘാടനം ചെയ്തു. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകൾ ഗാർഡൻ റീച്ച്

ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സാണ് നിർമ്മിച്ചത്. 75% തദ്ദേശീയ ഉള്ളടക്കത്തോടെ 200+ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിർമ്മാണത്തിൽ പങ്കാളികളായതായും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തിന്റെ വളർച്ചയെ എടുത്തു കാണിക്കുന്നുവെന്നും നാവികസേന വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കും. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് വകുപ്പുകളുമായി സഹകരിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയം പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കുമെന്നും കുറ്റം ആര് ചെയ്താലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് നരിക്കുനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുക നഷ്ടപ്പെടുത്താതെ നേടിയെടുക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇതോടെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ 15 പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കാർഷിക ഉൽപ്പാദന വർധനയ്ക്കൊപ്പം വിപണനവും ബിസിനസ് വികസനവും ഉറപ്പാക്കുന്നതിന് കൃഷിവകുപ്പിൽ പ്രത്യേക മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് സംവിധാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ കൃഷിവകുപ്പ് ഫീൽഡ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 23 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടക്കുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 ചൊവ്വാഴ്ച വൈകിട്ട് 5 പ്രവേശനം. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, ഓടക്കുഴൽ, കേരള പാണിനി, വള്ളത്തോൾ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് 1934 പി നാരായണക്കുറുപ്പിന്റെ ജനനം. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ എഡിറ്റർ, റിസർച്ച് ഓഫീസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ദീർഘനാൾ തപസ്യ കലാസാഹിത്യവേദിയുടെ അധ്യക്ഷനായിരുന്നു. സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രമുഖർ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ നെതർലാൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തി. 1-5 5 നെതർലാൻഡ്സിന്റെ ജയം. പുലർച്ചെ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2 ജയമാണിത്. രാവിലെ ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് എഫിലെ മത്സരത്തിൽ രാവിലെ 9 ട്യൂണീഷ്യ ജപ്പാനെ നേരിടും. രാത്രി 9 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ചെന്നൈയിൽ 9 ഇന്ത്യ അഫ്ഗാനെ തകർത്തത്. അഫ്ഗാൻ ഉയർത്തിയ 219 വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 29 ഓവറിൽ ലക്ഷ്യം മറികടന്നു. പരമ്പര നേരത്തെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എ ടീം ഇന്ന് ശ്രീലങ്ക എ ടീമിനെ നേരിടും. രാവിലെ 10 ധാംബുള്ളയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 8:35.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40.
1: ഇന്ന് പ്രകാശധാരയിൽ അന്താരാഷ്ട്ര യോഗ ദിനം. ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
0: മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: മൊഴി ഉറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5:00.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
6: ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 14:50. അല്പസമയത്തിനുള്ളിൽ മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.
1: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning, I'm Sunil Verma. The headlines. International Yoga Day being celebrated across the globe today. Prime Minister Narendra Modi leads the nation in practicing common yoga protocol from historic Red Road in Kolkata. Prime Minister to also commission 3 indigenously built Indian Navy platforms, INS Dunagiri, INS Sanshodhak and INS Agra in Kolkata today. National Testing Agency to conduct NEET UG re-examination in India and abroad this afternoon. 3 Indian-flagged crude oil tankers carrying over 8.6 lakh metric tons of cargo successfully crossed Strait of Hormuz. IMD issues red alert for extremely heavy rainfall over sub-Himalayan West Bengal and Sikkim today. And in cricket, India A to take on Sri Lanka A in tri-series final in Dambulla this morning. The 12th International Day of Yoga is being celebrated across India and around the world today with the theme Yoga for Healthy Aging. The theme highlights the importance of adopting yoga as a lifelong practice for healthy, active and dignified aging. Prime Minister Narendra Modi led the nation in observing the International Day of Yoga from Kolkata's Red Road, where thousands of people joined him in performing the morning exercises. Participating in the Common Yoga Protocol session, Mr. Modi performed yoga alongside thousands of practitioners at the iconic venue. Speaking on the occasion, Mr. Modi said, June the 21st, which marks the longest day in some parts of the earth, has now become the largest community celebration day because of yoga.
2: 21 जून का ये दिन पृथ्वी के कुछ भूभाग पर साल में सबसे लंबी अवधि का दिन होता है और अंतर्राष्ट्रीय योग दिवस के कारण 21 जून का ये दिन विश्व के सबसे बड़े सामूहिक उत्सव का दिन भी बन गया है. विश्व के अलग अलग हिस्सों से योग की एक से एक अद्भुत तस्वीरें आ रही है. पूरा देश योग की ऊर्जा से चैतन्य से भरा हुआ नजर आ रहा है.
1: The Prime Minister said yoga is not just physical exercise and is not restricted to any age group. It is an expression of human spirit.
2: When we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20. Our target must be to be more energetic at 50 than we were at 30. Our target must be to be more resistant to lifestyle disease at 70 than we were at 50. This is where yoga can help us.
1: Prime Minister Modi said we should not restrict yoga to only particular occasions. It must be made part of our lives. He said Yoga 365 slogan has been made popular this year by the government with 100-day online yoga classes. Since the inception of the International Day of Yoga in 2015, Mr. Modi has led celebrations from various locations, including New Delhi, Chandigarh, Lucknow, Mysuru, New York, Srinagar and Vishakhapatnam. Several union ministers, state ministers and senior officials are also taking part in Yoga Day events being organized across the country. The national celebration reaffirms yoga's growing role as a global movement promoting health, harmony and collective well-being. More from our correspondent.
3: International Day of Yoga is witnessing enthusiastic participation across the country and abroad. The Ministry of Culture, in collaboration with Archaeological Survey of India, is organizing special yoga programs at 100 iconic locations, linking India's rich cultural heritage with its enduring yoga traditions. Major celebrations are being held at 12 prominent sites, including Red Fort in New Delhi, Haridwar, Konark, Hampi, Mahabalipuram, Mumbai, Nalanda, Ahmedabad, Sarnath, Leh, Hyderabad and Silchar. The Ministry of Ayush said that over 6 lakh organizations have registered on Yoga Sangam portal, reflecting unprecedented public participation in this year's celebration. Internationally, more than 210 Indian missions are organizing yoga events at nearly 2,500 locations across the world through coordinated efforts of the Indian Council for Cultural Relations. Rohan, Akashwani News, Delhi.
1: President Draupadi Murmu was chief guest at the state-level International Yoga Day program in Jabalpur, Madhya Pradesh today. The event was held at Garrison Ground in Sadar. In Saudi Arabia, more than 500 participants gathered in Riyadh yesterday to celebrate the International Day of Yoga, highlighting the growing popularity of yoga in the country and its role in promoting health and well-being. The event, organized by the Indian Embassy in Riyadh in collaboration with the Saudi Yoga Committee and local partners, was held at the Prince Faisal bin Fahad Olympic Complex. Yoga enthusiasts across several Western countries practiced yoga in large groups yesterday ahead of International Day of Yoga today. In Canada's Toronto, an enthusiastic gathering of government representatives, diplomatic corps, yoga practitioners, wellness organizations and community leaders participated in a yoga session against the historic backdrop of the Legislative Assembly of Ontario. In Brazil, a curated yoga session was led by the Ambassador of India to Brazil, Dinesh Bhatia, at the majestic Foz do Iguaçu waterfalls. Prime Minister Narendra Modi will commission 3 indigenously built Indian Navy platforms, INS Dunagiri, INS Sanshodhak and INS Agre in Kolkata today. Designed by the Navy's Warship Design Bureau and built by Garden Reach Shipbuilders and Engineers, the vessels are intended to strengthen combat operations, hydrographic surveying and anti-submarine warfare. We have a report from our correspondent.
4: INS Duragiri, a Project 17A stealth frigate, is armed with BrahMos missiles and medium-range air defense systems. INS Sanshodhak is a survey vessel designed for coastal and deep-water hydrographic operations, while INS Agra is an anti-submarine warfare craft equipped with torpedoes, rocket launchers and sonar systems for coastal defense. The Navy said the vessels have more than 75% indigenous content and involved over 200 micro, small and medium enterprises, highlighting the growth of India's domestic shipbuilding industry. Sandeep Dasgupta, Akashvani News, Kolkata.
1: This is Akashvani giving you the news. For quick news updates round the clock, follow us on IX handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. The National Eligibility Cum Entrance Test NEET UG 2026 re-examination will be conducted today. It will be held across 551 cities in India and 14 cities abroad for over 22.79 lakh candidates. The examination will be held in the afternoon from 2 to 5:15 p.m. The examination is being conducted in English and 12 Indian languages. Ahead of the examination, the National Testing Agency, NTA, conducted nationwide mock drill yesterday to verify all systems jammers, CCTV, frisking staff and biometrics. The NTA said that it is fully prepared for the smooth, fair and transparent conduct of the examination. Our correspondent has the details.
5: Over 2 lakh personnel, including observers, coordinators, police forces and administrators, have been deployed for the secure, transparent and smooth conduct of the examination. A multi-layered security framework has been put in place to ensure a fair and transparent examination. It includes CCTV surveillance, Aadhaar-based biometric verification, GPS-enabled vehicles with police escort for the movement of the examination material, and end-to-end secure handling of confidential materials to designated locations under sealed protocols. The NTA is also actively monitoring social media platforms to curb misinformation and prevent malpractice. Saklayan Akhtar for Akashwani News, Delhi.
1: Union Minister of Ports, Shipping and Waterways, Sarbanand Sonowal, has said the three Indian-flagged crude oil tankers carrying over 8.6 lakh metric tons of cargo with 94 Indian crew members have successfully transited the Strait of Hormuz yesterday and are en route to India. These oil tankers are Desh Vaibhav, Desh Vibhor and Sanmar Herald. In a social media post, he said that under the decisive leadership of Prime Minister Narendra Modi, the government is working on highest priority to secure India's maritime interests. The India Meteorological Department has issued a red colour warning for extremely heavy rainfall over sub-Himalayan West Bengal and Sikkim today. It also predicted heavy to very heavy rainfall at isolated places over Assam and Meghalaya till Thursday. Northeastern states are expected to receive fairly widespread to widespread rainfall till the 26th of this month. As part of a series, People's Padma on Akashwani, we bring you a conversation with Professor Juzair Vasi, a pioneer in the field of semiconductors and solar photovoltaics. He has been honored with the prestigious Padma Shri.
6: India is emerging as one of the biggest major solar deployers, and I can see that we are going to also emerge as a major manufacturer of solar components.
1: To listen to the interview, tune in to 100.1 Akashwani Gold today at 10:30 a.m. You can also listen to this interview on the News on AIR app and News on AIR official YouTube channel. As part of our series, Prakriti Ki Baat, Akashwani Ke Saath, we bring you a discussion on the efforts of Jhumarmur Panchayat in Nagaon district of Assam, which has been recently awarded the National Panchayat Award in the Clean and Green Panchayat category. To listen to the conversation, tune in to 100.1 Akashwani Gold today at 9:10 a.m. You can also listen to this discussion on News on AIR app and News on AIR official YouTube channel. India A will take on Sri Lanka A in the Tri-Series cricket final, scheduled to be played in Dambulla today. The match will start at 10 in the morning. Smarting from an ill-tempered defeat in their previous match, India A will look to settle scores when they take on Sri Lanka A in the final, with teenage sensation Vaibhav Suryavanshi set to be in the spotlight once again. In FIFA World Cup, Germany defeated Ivory Coast 2-1 in Toronto, Canada, and clinched a spot in the knockout phase at the tournament. For Germany, Dennis Undav scored twice. Earlier, the Netherlands secured a commanding 5-1 victory over Sweden in Group F match at NRG Stadium in Houston, United States. Yesterday, in another match, Brazil recorded their first win of the FIFA World Cup with a comfortable 3-0 victory over Haiti at the Philadelphia Stadium. And now for a look at today's newspapers, it's over to Shagun Chopra.
7: Thank you, Sunil. NEET UG re-examination is the top story on dailies today. All hands on deck for NEET retest, writes Hindustan Times. 1.38 lakh CCTV, 51,000 jammers for leak-proof NEET today, headlines The Asian Age. The war between Iran and Israel, too, continues to dominate front pages of dailies. Iran closes Hormuz amid Israeli attacks on Lebanon, reads the Hindu headline. On the 12th International Day of Yoga 2026, the Pioneer writes that 6 lakh people will perform yoga today with Prime Minister Modi in Kolkata. Two studies led by AIIMS have found that yoga may improve women's hormone and insulin levels, reports the Times of India. An AI-enabled queue management system will be implemented in Kerala's Sabarimala Ayyappa Temple from November, reports the Hindu. In just over 3 months, from the end of February until early June, Indian records in athletics were broken 20 times, reveals the Indian Express. And finally, the ASI has made significant discoveries at Rakhigarhi, perhaps the largest site of the Indus Valley civilization, with the recovery of 8 skeletons and pottery offerings, reports the Tribune. DNA testing is underway. And with that, it's back to you, Sunil.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. International Yoga Day being celebrated across the globe today. Prime Minister Narendra Modi leads the nation in practicing common yoga protocol from historic Red Road in Kolkata. Prime Minister to also commission 3 indigenously built Indian Navy platforms, INS Dunagiri, INS Sanshodhak and INS Agra in Kolkata today. National Testing Agency to conduct NEET UG re-examination in India and abroad this afternoon. 3 Indian-flagged crude oil tankers carrying over 8.6 lakh metric tons of cargo successfully crossed Strait of Hormuz. IMD issues red alert for extremely heavy rainfall over sub-Himalayan West Bengal and Sikkim today. And in cricket, India A to take on Sri Lanka A in tri-series final in Dambulla this morning. And with that, we end the morning news. Have a nice day.
0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
7: നോവൽ സഞ്ചാരം.
8: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
9: ഒരിക്കലും ഒരപേക്ഷയോ ആക്ഷേപമോ വിശ്വം പുറപ്പെടുവിച്ചിട്ടില്ല. ഭക്ഷണ കാര്യത്തിൽ തന്നെ പലപ്പോഴും ആ വീട്ടിൽ കുഴപ്പമുണ്ടാകാറുണ്ട്. ആട്ടിൻ്റെ കറവ കൂടി പറ്റിയ മാസാവസാനങ്ങളിൽ അവിടെ ഏകാദശിയുടെ എണ്ണം വർദ്ധിക്കാറുണ്ട്. ബാലാമണി താളുപോലെ കുഴഞ്ഞ് നിശബ്ദയായിരിക്കും. രാധ മുഖം വെറുപ്പിച്ചുകൊണ്ട് പിറുപിറുക്കും. ചെക്കൻ നിന്നകറും. വിശ്വനാഥൻ ഇരുന്ന് മനോരാജ്യം വിചാരിച്ചുകൊള്ളും. വല്ലപ്പോഴും കിട്ടുന്ന പറങ്കിമാങ്ങ അവൻ എല്ലാവർക്കും ഓഹരി വെച്ച് കൊടുക്കുകയും ചെയ്തു. വസ്ത്രങ്ങളെ സംബന്ധിച്ചും അവൻ നിർലേപനായിരുന്നു. പുള്ളിക്കുപ്പായമിട്ട് നിൽക്കുന്ന ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ എത്ര നേരം വേണമെങ്കിലും ഇരുന്നുകൊള്ളും. ആ കുപ്പായം തൻ്റെ ദേഹത്തിലാണ് കിടക്കുന്നതെന്ന് സങ്കൽപ്പിക്കുകയും ചെയ്തുകൊള്ളും. ഭക്ഷണം, വസ്ത്രം തുടങ്ങിയ സാധാരണങ്ങളായ ആവശ്യങ്ങളിൽ നിന്ന് അതീതമായ എന്തോ ഒന്ന് പിടിച്ചെടുക്കുവാൻ അവൻ വെമ്പൽ കൊള്ളുന്നത് പോലെ തോന്നി. എപ്പോഴും അവൻ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെയാണ്. എന്താ നോക്കുന്നത് വിശ്വം? ഒന്നുമില്ല. അവൻ അവിടെ നിന്ന് കടന്നുപോയി. ഇങ്ങനെ പ്രശാന്തനും നിരുപദ്രവിയുമായി കഴിഞ്ഞുകൂടിയ കുട്ടിയാണ് വിശ്വം. അവൻ ഒരു കളവ് നടത്തിയെന്ന് മാസ്റ്റർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ചോദിക്കാതിരുന്നുകൂടാ. മാസ്റ്റർ അവൻ്റെ പുറം തടവിക്കൊണ്ട് ചോദിച്ചു, ഇവിടെ വരൂ. അവൻ മാസ്റ്ററോട് ചേർന്ന് നിന്നു. അപ്പോഴും വിതുമ്പുന്നുണ്ടായിരുന്നു. നേരു പറയണം, നീ ഭാർഗവ്യമുടെ കോഴിമുട്ട കട്ടുവോ? അവൻ നിശബ്ദനായി നിന്ന് വിതുമ്പി. പറയൂ, ഞാനൊന്നും ചെയ്യില്ല. കട്ടുവോ? ഞാൻ കട്ടതല്ല. അവൻ പൊട്ടി പൊട്ടി കരഞ്ഞുപോയി. കൂടെ രാധയും തുടങ്ങി കരച്ചിൽ. രണ്ടുപേരും കൂടി തർക്കിച്ചൊരു കരച്ചിൽ. മാസ്റ്റർ വിഷമിച്ചുപോയി. ദീർഘനേരത്തെ സാന്ത്വനങ്ങൾ വേണ്ടി വന്നു അവരെ സമാധാനിപ്പിക്കാൻ. ഒടുവിൽ ചോദ്യത്തിൻ്റെ മട്ടൊന്നു മാറ്റി. വിശ്വം, ആ കോഴിമുട്ടയെല്ലാം എന്തേ ചെയ്തത്? കുഴിച്ചിട്ടു. എവിടെ? അതിന്മേൽ. എന്തിന്? മുളയ്ക്കാൻ. എന്തിന്? മാസ്റ്റർ ഒരിക്കൽ കൂടി ഊന്നിച്ചോദിച്ചു. മുളച്ചിട്ട് കോഴിയുണ്ടാവാൻ. ഇതാര് പറഞ്ഞു തന്ന വിദ്യയാണ്? രാധ. ആ മന്ദാരത്തിൻ്റെ എത്ര വലുതാവും? പൂവ് പോലെ കോഴിക്കുട്ടികൾ വിരിഞ്ഞു വരും. മാസ്റ്റർക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ പൊട്ടിച്ചിരി കേട്ട് മാധവിയമ്മയും അങ്ങോട്ട് വന്നു. എല്ലാവരും കൂടി ആ കോഴിമുട്ടകൾ ഓരോന്നായി മാന്തിയെടുത്തു. ചിലത് അളിഞ്ഞിരിക്കുന്നു, ചിലതിന് നീലനിറം കയറിയിട്ടേ ഉള്ളൂ, ചിലതുടഞ്ഞുപോയി. ഒന്ന് രണ്ടെണ്ണത്തിന് പരിക്കൊന്നും പറ്റിയിട്ടില്ല. എല്ലാറ്റിനും തടം കൂട്ടി വെള്ളമൊഴിക്കുന്നുണ്ടായിരുന്നു. മാസ്റ്റർ മാധവിയമ്മയുടെ മുഖത്തേക്കും കോഴിമുട്ടകളിലേക്കും മാറി മാറി നോക്കി. ആ സ്ത്രീക്ക് പോലും ചിരിക്കാതെ വയ്യെന്നായി. അവർ ചിരിയടക്കി വിശ്വത്തോട് പറഞ്ഞു, ഇങ്ങനെ വിദ്യാസുനായല്ലോ മോനേ. അവർ അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു. പാവത്താനേ എന്നു പറഞ്ഞുകൊണ്ട് മാസ്റ്റർ പുറത്തു തട്ടിയപ്പോഴാണ് വിശ്വത്തിന് പരിഭ്രമം കലശലായത്. മുളയ്ക്കില്ലേ അച്ഛാ? കോഴിമുട്ട മുളയ്ക്കോ? വങ്ക. ഒരാഴ്ചയായി പടുത്തുയർത്തിക്കൊണ്ടുവന്ന മനോരാജ്യ കോട്ടകൾ അമ്പയെ തകരുകയാണ്. ഞരമ്പുകളൊക്കെ തളർന്നു. വിശ്വം കുഴഞ്ഞ് ആ അതിരിന്മേൽ ആ മണ്ണിൽ തന്നെ ഇരുന്നു. ഭാർഗവിയമ്മയുടെ കോഴി അപ്പോഴും ക്ലാ ക്ലാ എന്ന ശബ്ദത്തോടെ വിറകുപുരയ്ക്കടുക്കൽ നിന്ന് ചിക്കിപ്പറിക്കുകയും കൊത്തിക്കുറിക്കുകയുമാണ്. വിശ്വം ആ കോഴിയെ കണ്ടില്ല, അതിൻ്റെ ശബ്ദവും കേട്ടില്ല. അവന്റെ ദൃഷ്ടികൾ ചക്രവാള പരിധിവരെ സഞ്ചരിക്കുകയായിരുന്നു.
8: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗാദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. 35,000 പേർ പരിപാടിയിൽ പങ്കുചേർന്നു. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ആളുകൾ വെർച്വലായും ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന യോഗാദിന പരിപാടികളിൽ നിരവധി കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം രാജ്യത്തെ 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ യോഗാദിനാചരണം സംഘടിപ്പിച്ചു. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ നടന്ന യോഗാദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു ജീവിതരീതിയായി മാറുമ്പോൾ അത് മാനവ ഐക്യത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
2: For healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇന്ന് റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് കുനോ നാഷണൽ പാർക്ക് സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ സഹരിയ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പാർക്കിലെ ഫീൽഡ് സ്റ്റാഫുകളുമായും കൂടിക്കാഴ്ച നടത്തും. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രത്യേക യോഗാദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗാദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെ വലുതാണെന്നും ശ്രീ മുരളീധരൻ വാർത്താക്കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു. ലോക്ഭവനിലും യോഗാദിന പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും യോഗാദിന പരിപാടി നടന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തോടനുബന്ധിച്ച് ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇന്നലെ യോഗ അഭ്യസിച്ചു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാരിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ 100 ആളുകളാണ് ലിങ്കൻ സ്മാരകത്തിനു മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500 ആളുകൾ പങ്കെടുത്തു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്യും. കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടക്കുക. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. 200 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ കപ്പൽ നിർമ്മാണത്തിന്റെ ഭാഗമായതായി നാവികസേന വ്യക്തമാക്കി. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷയ്ക്ക് മുന്നോടിയായി ജാമറുകൾ, CCTV, ബയോമെട്രിക് സംവിധാനങ്ങൾ, സുരക്ഷാ പരിശോധന ജീവനക്കാർ എന്നിവരുടെ സജ്ജീകരണം

0: ഉറപ്പാക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തിയിരുന്നു. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NTA അറിയിച്ചു. വ്യാജ വാർത്തകളും ക്രമക്കേടുകളും തടയുന്നതിനായി NTA സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളും സജീവമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചു. മന്ത്രിയുടെ കണ്ണൂർ ഇരിട്ടിയിലെ വീട്ടിൽ വച്ചാണ് പൂർത്തിയാക്കിയത്. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കേരളത്തിൽ ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ ഞായറാഴ്ച ഡ്രൈഡേ ആചരിക്കുന്നു. ശുചീകരണ പരിപാടിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കവടിയാറിലെ വസതിയിൽ തുടക്കം കുറിക്കും. പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്ത് സ്വവസതിയിലാണ് അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പി നാരായണക്കുറുപ്പിന്റെ വിയോഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ പ്രമുഖർ അനുശോചനം അറിയിച്ചു. കേരളത്തിൽ +1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ 23 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. അലോട്ട്മെന്റ് വിവരങ്ങൾ HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച നിർഭയ ചേതന ദേശീയ പരിശീലന പരിപാടിക്ക് സമാപനമായി. വിശദാംശങ്ങളിലേക്ക്.
2: സ്ത്രീ സുരക്ഷ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ എന്നിവയിൽ പുരുഷന്മാർക്കിടയിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുക, അതുവഴി പ്രാദേശിക ഭരണതലത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കുക എന്നിവയാണ് ഈ ദേശീയ പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ അസം, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നീ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 40 മാസ്റ്റർ ട്രെയിനർമാരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. വരും ദിവസങ്ങളിൽ ഈ പദ്ധതി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കും. 2026 March 11 തുടക്കം കുറിച്ച നിർഭയ് രഹോ എന്ന വലിയ പദ്ധതിയുടെ ഭാഗമായാണ് നിർഭയ് ചേതന നടപ്പിലാക്കുന്നത്. ഇതിലൂടെ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് തലങ്ങളിലായി 28,500 മാസ്റ്റർ ട്രെയിനർമാരെ സജ്ജമാക്കും. രാജ്യത്തുടനീളമുള്ള 17,00,000 വരുന്ന പുരുഷ ജനപ്രതിനിധികളിലേക്ക് സ്ത്രീ സുരക്ഷയുടെ സന്ദേശം എത്തിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് പഞ്ചായത്തീരാജ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ സ്വീഡനെതിരെ നെതർലൻഡ്സിന് തകർപ്പൻ ജയം. 1-5 നെതർലൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-5 പരാജയപ്പെടുത്തി. കളിച്ച 2 തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ ഒന്നാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് രാജസ്ഥാനിലെത്തും. രാവിലെ ബിക്കാനീരിൽ എത്തുന്ന അദ്ദേഹം ലാൽഗഡ് സാബർമതി എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉച്ചയ്ക്ക് ജയ്പൂർ ദർഭംഗ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫും മെഗാ കോച്ചിംഗ് ടെർമിനലിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള നിർണായക ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ നടക്കും. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതിന് തൊട്ടുപിന്നാലെയാണ് കൂടിക്കാഴ്ച. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23,00,000 വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി. ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
4: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശ്രീകലാ ചിങ്ങോലി എഴുതിയ എഴുതാൻ തുടങ്ങുമ്പോൾ എൻ വിരൽ തുമ്പിൽ വിരിയാതെ വാക്കോ വിമൂകം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ മൂന്നാം പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻ ജെ.
5: കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ അനുപല്ലവി പഠിച്ചല്ലോ, നമുക്ക് അനുപല്ലവി ഒന്ന് പാടി നോക്കാം.
6: ശരി സർ.
5: തരളമായി കാവ്യപരാഗങ്ങളണയും

0: ഇനി നമുക്ക് ചരണം പഠിക്കാം. ചരണത്തിൻ്റെ വരികൾ ഞാൻ പറഞ്ഞുതരാം, എഴുതിയെടുത്തോളൂ.
1: ശരി സർ.
0: മെല്ലെ ഞാൻ,
1: മെല്ലെ ഞാൻ
0: ചാരിയ,
1: ചാരിയ
0: വാതിൽ വകഞ്ഞൊരു,
1: വാതിൽ വകഞ്ഞൊരു
0: മെല്ലെ ഞാൻ ചാരിയ വാതിൽ വകഞ്ഞൊരു
1: വകഞ്ഞൊരു
0: മണ്ണിൻ,
1: മണ്ണിൻ
0: സുഗന്ധം,
1: സുഗന്ധം
0: നുകരെ,
1: നുകരെ
0: മണ്ണിൻ സുഗന്ധം നുകരെ,
1: മണ്ണിൻ സുഗന്ധം നുകരെ
0: കവിയുന്നു,
1: കവിയുന്നു
0: ഭാവതരള,
1: ഭാവതരള
0: കവിയുന്നു ഭാവതരളമായൊത്തിരി,
1: തരളമായൊത്തിരി
0: അനുരാഗമൂലുന്ന,
1: അനുരാഗമൂലുന്ന
0: വരികൾ,
1: വരികൾ
0: പകരുന്നു,
1: പകരുന്നു
0: കുളിർമഴ,
1: കുളിർമഴ
0: തുള്ളിയെന്നുള്ളിൽ,
1: തുള്ളിയെന്നുള്ളിൽ
0: പദജാല,
1: പദജാല
0: വിസ്മയ വിഭാതം,
1: വിസ്മയ
0: വിഭാതം,
1: വിഭാതം.
0: ഞാനൊന്ന് വായിക്കാം. മെല്ലെ ഞാൻ ചാരിയ വാതിൽ വകഞ്ഞൊരു മണ്ണിൻ സുഗന്ധം നുകരെ കവിയുന്നു ഭാവതരളമായൊത്തിരി അനുരാഗമൂലുന്ന വരികൾ പകരുന്നു കുളിർമഴ തുള്ളിയെന്നുള്ളിൽ.

0: പദജാല വിസ്മയ വിഭാതം ഒന്ന് വായിച്ചേ.
1: മെല്ലെ ഞാൻ ചാരിയ വാതിൽ വകഞ്ഞൊരു മണ്ണിൻ സുഗന്ധം നുകരെ കവിയുന്നു ഭാവതരളമായൊത്തിരി അനുരാഗമൂലുന്ന വരികൾ പകരുന്നു കുളിർമഴ തുള്ളിയെന്നുള്ളിൽ പദജാല വിസ്മയ വിഭാതം.
0: നമുക്ക് ചരണം പഠിക്കാം.
1: ശരി സാർ.

0: ബദജാല വിസ്മയ വിഭാതം
1: ബദജാല വിസ്മയ വിഭാതം.
0: ഈ ചരണത്തിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും.
1: സർ, ഭാവതരളമായി ഒത്തിരി സെക്കൻഡ് സംഗതി പാടുന്നത് ഒന്ന് പാടിത്തരാമോ സർ?
0: കവിയുന്നു ഭാവതരളമായൊത്തിരി ആദ്യത്തെ സംഗതി.

0: ചരണം മനസ്സിലായല്ലോ.
1: ആ മനസ്സിലായി സർ.
0: ഈ ഗാനത്തിന് ഒരു ഹമ്മിങ് ഉണ്ട്, ആ ഹമ്മിങ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമയം കഴിഞ്ഞു.
1: ശരി സർ.

0: ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശ്രീകല ചിങ്ങോലി എഴുതിയ ഗാനത്തിന്റെ മൂന്നാം പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് കെ പാർത്ഥസാരഥി, പഠിച്ചത് പൂജ എൻ ജെ.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ആകാശവാണി
4: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.

0: ഇന്ത്യയുടെ മുൻകൈയിൽ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തോടെ 2015 മുതൽ എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിച്ചുവരുന്നു. 2014 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നടത്തിയ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഈ തീരുമാനമുണ്ടായത്. 175 രാജ്യങ്ങൾ ഈ പ്രമേയത്തെ പിന്തുണച്ചിരുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലുള്ള ദിവസമാണ് June 21. യോഗ ശീലമാക്കുന്നതിലൂടെ ലഭിക്കുന്ന ശാരീരിക മാനസിക ആരോഗ്യ നേട്ടങ്ങളെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്കായി ലോക സംഗീത ദിനം June 21 ആഘോഷിക്കപ്പെടുന്നു. 1982 ഫ്രാൻസിലാണ് ഈ ദിനം ആദ്യമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. അന്നത്തെ ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രിയായിരുന്ന ജാക്ക് ലാങ്, പ്രശസ്ത സംഗീതജ്ഞൻ മോറിസ് ഫ്ലൂററ്റ് എന്നിവരുടെ ആശയമായിരുന്നു ഇത്. ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ 100+ രാജ്യങ്ങളിൽ ഈ ദിവസം വിപുലമായി ആഘോഷിക്കുന്നു. എല്ലാ വർഷവും June 21 ലോക ഹൈഡ്രോഗ്രാഫി ദിനം ആചരിക്കുന്നത്. സമുദ്രങ്ങൾ, കടലുകൾ, നദികൾ തുടങ്ങിയ ജലാശയങ്ങളുടെ ഭൗതിക സവിശേഷതകൾ അളക്കുകയും മാപ്പ് ചെയ്യുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയായ ഹൈഡ്രോഗ്രാഫിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്താനാണ് ഈ ദിവസം നീക്കിവച്ചിരിക്കുന്നത്. 2009 June 21 ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൽ നിന്ന് സ്വയം ഭരണാധികാരം നേടിയത്. 2008 നവംബറിൽ ഗ്രീൻലാൻഡിൽ നടന്ന പൊതു വോട്ടെടുപ്പിൽ 75.5% ജനങ്ങളും കൂടുതൽ സ്വയം ഭരണാധികാരം വേണമെന്ന പ്രമേയത്തെ അനുകൂലിച്ചു. ഈ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ ഡാനിഷ് പാർലമെന്റ് നിയമം പാസാക്കുകയും 2009 June 21 ഗ്രീൻലാൻഡിന്റെ ദേശീയ ദിനത്തിൽ ഇത് ഔദ്യോഗികമായി നടപ്പിലാക്കുകയും ചെയ്തു. പ്രശസ്തനായ ഫ്രഞ്ച് ദാർശനികനും നോവലിസ്റ്റും നാടകകൃത്തുമായ ഷാങ് പോൾ സാർത്ര് ജനിച്ചത് 1905 June 21. 1964 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ ഔദ്യോഗിക ബഹുമതികൾ തന്റെ എഴുത്തിന്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ആ പുരസ്കാരം നിരസിച്ചു. നൊബേൽ സമ്മാനം സ്വയം നിരസിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായ ബേനസീർ ഭൂട്ടോ 1953 June 21 ജനിച്ചത്. 1988 പാകിസ്ഥാന്റെ 11th പ്രധാനമന്ത്രിയായി അധികാരമേറ്റപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിതാ ഭരണാധികാരിയായി അവർ മാറി. 1988 മുതൽ 1990 വരെയും പിന്നീട് 1993 മുതൽ 1996 വരെയും അവർ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഇന്തോനേഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന സുകർണോ 1970 June 21 അന്തരിച്ചത്. ഡച്ച് ഭരണത്തിൽ നിന്ന് ഇന്തോനേഷ്യ സ്വാതന്ത്ര്യം നേടിയതിനെ തുടർന്ന് 1945 മുതൽ 1967 വരെ അദ്ദേഹം രാജ്യത്തിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. 1961 നെഹ്റുവിനൊപ്പം ശേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ മുൻകൈയെടുത്ത 5 പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ അസ്ഥിരതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ 8th പ്രധാനമന്ത്രിയായിരുന്ന ചെന്നൈ സോഷ്യലിസ്റ്റ് നേതാവ് ചന്ദ്രശേഖർ ഔദ്യോഗികമായി പദവിയൊഴിഞ്ഞത് 1991 June 21. കോൺഗ്രസിന്റെ പിന്തുണയോടെ സർക്കാർ രൂപീകരിച്ച അദ്ദേഹത്തിന് 7 ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജീവ് ഗാന്ധിയുടെ വസതിക്കു മുന്നിൽ ഹരിയാന പോലീസ് ചാരപ്പണി നടത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചതും അദ്ദേഹം രാജി സമർപ്പിച്ചതും. എങ്കിലും പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ അദ്ദേഹം കെയർ ടേക്കർ പ്രധാനമന്ത്രിയായി തുടർന്നു. അന്നേ ദിവസമാണ് PV നരസിംഹറാവു പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. നീന്തൽ ചരിത്രത്തിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ച അമേരിക്കൻ ദീർഘദൂര നീന്തൽ താരം ഫ്ലോറൻസ് ചാഡ്വിക് സ്പെയിനിൽ നിന്നും ആഫ്രിക്കയിലേക്കുള്ള ജിബ്രാൾട്ടർ ചാനൽ നീന്തിക്കടന്നത് 1983 June 21. വെറും 5 മണിക്കൂറും 6 മിനിറ്റും കൊണ്ടാണ് അവർ ഈ കടലിടുക്ക് നീന്തി പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ.ജെ. ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തട്ട എന്ന സ്ഥലത്ത് നിന്നും ഷാജിദ എ ആർ. കത്ത് വായിക്കാം. കുട്ടിക്കാലത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് ഞാൻ നിന്നോട് പങ്കുവയ്ക്കുന്നത്. ഞാൻ അന്ന് 5-ലോ 6-ലോ പഠിക്കുന്ന സമയം, ഞാൻ പഠിക്കുന്ന സ്കൂളിലെ തന്നെ അധ്യാപകനായ എൻ്റെ അച്ഛൻ മനുഷ്യരെ എന്ന പോലെ തന്നെ ജന്തുക്കളെയും അതിരറ്റ് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാകാം എവിടെന്നോ ഒരു നല്ല പട്ടിക്കുഞ്ഞിനെ ഞങ്ങൾക്ക് കൊണ്ടുതന്നു. അവന് ഞങ്ങൾ കൈസർ എന്ന് പേരിട്ടു. കഴുത്തിലൊരു ബെൽറ്റും കുഞ്ഞു മണിയുമൊക്കെയായി അവൻ ഞങ്ങളോടൊപ്പം കളിക്കുന്നിടത്തും പഠിക്കുന്നിടത്തുമൊക്കെ കൂട്ടുകൂടുമായിരുന്നു. ചെവിയാട്ടിയുള്ള അവൻ്റെ ഓട്ടം കാണാൻ നല്ല രസമായിരുന്നു. ദിവസങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ മധ്യവേനലവധിയുടെ പരീക്ഷാകാലം വന്നെത്തി. വേനലവധിയുടെ പരീക്ഷാ ചൂടിനൊപ്പം ഞങ്ങളുടെ നാടിൻ്റെ നാഥനായ കൂവളശ്ശേരി മഹാദേവരുടെ ഉത്സവ കൊടിയേറ്റകാലം കൂടിയായിരുന്നു അത്. അക്കൊല്ലത്തെ വേനലവധി പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എനിക്കും ചേച്ചിക്കും. ഉത്സവം പ്രമാണിച്ച് ഉച്ചഭാഷിണിയിലൂടെയുള്ള പാട്ടിൻ്റെ ശബ്ദത്തിനിടയിലൂടെയായിരുന്നു പഠിത്തം. അങ്ങനെ ഒരുവിധം പഠിച്ചെന്ന് വരുത്തി ഒപ്പമുണ്ടായിരുന്ന കൈസറിനെയും തുടലിട്ട് പൂട്ടി ഞങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറായി. അവനെ ഒന്നുകൂടെ കാണണമെന്ന് കരുതി അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവനെ കാണാനില്ല. എല്ലായിടവും തിരഞ്ഞ് അവസാനം റോഡിലിറങ്ങി നോക്കിയപ്പോൾ റോഡിൻ്റെ സൈഡിൽ അവശനായി കിടക്കുന്ന കൈസറിനെ കണ്ടു. ഏതോ വണ്ടി തട്ടിയതാകണം. ഓടിപ്പോയി എടുത്തപ്പോൾ അവശനാണെങ്കിലും ശരീരത്തിൽ ഒരൊറ്റ മുറിവ് പോലും കണ്ടില്ല. പരീക്ഷയ്ക്ക് പോകാനുള്ള ധൃതിയിൽ സുരക്ഷിതനാക്കി ഒരിടത്ത് കിടത്തി. അച്ഛനോട് പറഞ്ഞ് വൈകിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന സമാധാനത്തോടെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയി. പരീക്ഷ എഴുതുമ്പോഴും മനസ്സ് അവൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ ഒരുവിധം പരീക്ഷ എഴുതിയെന്ന് വരുത്തി വീട്ടിലേക്ക് ഓടുകയായിരുന്നു ഞങ്ങൾ. ഓടി അവൻ്റെ അരികിലെത്തിയെങ്കിലും എത്ര വിളിച്ചിട്ടും അവൻ ഉണർന്നില്ല. കടവായിലൂടെ രക്തമൊലിച്ചിറങ്ങിയ അവൻ ഞങ്ങളോട് വിട പറഞ്ഞിരുന്നു. അതോർക്കുമ്പോൾ ഇപ്പോഴും നെഞ്ചുപിടയും. അന്ന് അവനെ തെരഞ്ഞു നടന്ന് അവശനായി കണ്ട സമയത്ത് പശ്ചാത്തല സംഗീതമെന്ന പോലെ ഉച്ചഭാഷിണിയിലൂടെ ഒഴുകി വന്ന ആ ഗാനം ഇന്ന് എവിടെ കേട്ടാലും അവൻ്റെ ദയനീയമായ ആ നോട്ടം എൻ്റെ മനസ്സിലൊരു മുറിവായി ഓടിയെത്തും. അറിയാതെ കണ്ണ് നനയിക്കും. ആ ഗാനം തെരുവ് ഗീതം എന്ന ചിത്രത്തിലെ ഹൃദയം ദേവാലയം എന്ന് തുടങ്ങുന്നതാണ്. അത് ഞങ്ങളുടെ കുഞ്ഞ് കൈസറിൻ്റെ ഓർമ്മയ്ക്കായി കേൾപ്പിക്കുമെന്ന് കരുതട്ടെ. സ്നേഹപൂർവം, ഷാജിദ എ ആർ. ഇതേ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് മാങ്കാവിൽ നിന്ന് ബാൽജയറാമും കത്തയച്ചിട്ടുണ്ട്. ബാൽജയറാം ഓർമ്മകളൊന്നും പങ്കുവച്ചിട്ടില്ല, എങ്കിലും ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ ഹൃദയസ്പർശിയായ ഓർമ്മ പത്തനംതിട്ട ജില്ലയിലെ ഷാജിദ പങ്കുവച്ചതാണല്ലോ. ഗാനം കേൾക്കാം. തെരുവ് ഗീതം എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി, ജയവിജയ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന സന്ദേശമാണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ഹരിപ്പാട് നിന്നും രജനി. 2026 ജൂൺ 21 ഞങ്ങളുടെ അയൽക്കാരനായ കൊന്നശ്ശേരിൽ ചന്ദ്രമോഹൻ എന്ന മോഹനൻ ചേട്ടന്റെ 75 ജന്മദിനമാണ്. എല്ലാ കാര്യങ്ങളെയും വളരെ വ്യത്യസ്തമായി കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന അദ്ദേഹം തന്റെ ഈ ജന്മദിനവും വളരെ വ്യത്യസ്തമായി തന്നെ ആഘോഷിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രദേശവാസികളെ മുഴുവൻ ക്ഷണിച്ച് ആരുടെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ വാങ്ങാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വ്യത്യസ്തമായ ഇവന്റുകൾ ഒരുക്കി വരുന്നവർക്ക് സമ്മാനങ്ങളും ഭക്ഷണവും കൊടുത്ത് ഒരു ദിവസം മുഴുവൻ ആഘോഷമാക്കാൻ കാത്തിരിക്കുന്ന മോഹനൻ ചേട്ടന് 100 ആശംസകൾ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. വ്യത്യസ്തമായി തന്റെ ജന്മദിനം ആഘോഷിക്കുന്ന മോഹനൻ ചേട്ടന് ആകാശവാണിയുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു. കേൾക്കാം ആശംസകൾ, 100 ആശംസകൾ. ഹലോ മദ്രാസ് കേൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗയമരൻ.

മലയാളപ്പുഴയിൽ നിന്നും ബിജു എഴുതിയ കത്ത് ഇനി വായിക്കാം. ഓർമ്മച്ചപ്പിനോട് ആദ്യമേ തന്നെ ഒരു നല്ല വാചകം പറയട്ടെ. ഓർമ്മകൾ കൂടുകൂട്ടാത്തവരാരും തന്നെ ഈ ലോകത്തിലില്ല. ഒന്നാന്തരം ആശയം ഉൾപ്പെടുത്തി അവതാരകരും അണിയറ പ്രവർത്തകരും ഇങ്ങനെ ഒരു പരിപാടി ശ്രോതാക്കളുടെ അരികിൽ എത്തിച്ചതിന് പ്രത്യേകം നന്ദി ആദ്യമേ തന്നെ പറയട്ടെ. ഓർമ്മകളുടെ സുഖമുള്ള തലോടലിൽ കൂടെ തഴുകാൻ പ്രകൃതിയും പുഴകളും ആകാശവും എന്നിലേക്ക് പുണരുമ്പോൾ ഞാൻ അറിയുന്നു എന്തെന്നില്ലാത്ത അനുഭൂതിയാണ് ഇത്. ആരോ വിരൽ കൊണ്ട് സ്പർശിക്കുന്നത് പോലെ എന്നും ഒരു ചാറ്റൽ മഴയായി ഓർമ്മകൾ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. ഒരനുഭവം ഇവിടെ കുറിക്കട്ടെ. എനിക്ക് 10 വയസ്സ് പ്രായം. ഒരു ദിവസം ഞങ്ങളുടെ വീടിനടുത്ത് ഒരു വീട്ടിൽ മാത്രമേ റേഡിയോ ഉള്ളൂ. ദാരിദ്ര്യവും മറ്റോ ഉള്ള കാലമാണ്. അരി വാങ്ങാൻ കാശില്ല. ചക്കയും കപ്പയും മാത്രം ഉണ്ടാക്കി കഴിക്കും. എങ്ങും തോടുകളും കുളങ്ങളും കശുവണ്ടി തോട്ടങ്ങളുമുണ്ട്. ഒരു ദിവസം അടുത്ത വീട്ടിൽ പകൽ 1 മണിയായപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, എനിക്കൊരു പാട്ട് കേൾക്കണം. അവിടുത്തെ ചേച്ചി എന്നോട് പറഞ്ഞു, ഇപ്പം റേഡിയോ വയ്ക്കത്തില്ല. അന്നത്തെ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ കഴിയാത്തതിൽ സങ്കടത്തോടുകൂടി ഞാൻ തിരിഞ്ഞു നടന്നു. ഇന്നാ ചേച്ചിയില്ല, കശുമാവ് തോട്ടമില്ല, പുഴകൾ വീടുകളായി, തോടുകൾ റോഡുകളായി. ഇന്നും ആ സങ്കടം ഒരു കടലായി എൻ്റെ ഹൃദയത്തിൽ അലതല്ലുന്നു. ഈ അവസരത്തിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ വേദനയോ. ഗാനം തീർച്ചയായും കേൾപ്പിക്കാം. വെള്ളനാട് നാരായണൻ എഴുതി ഏറ്റുമർ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഇത്. ചിത്രം സരസ്വതീയാമം.

0: പറഞ്ഞു പറഞ്ഞു മടുത്തു.
1: എന്തു പറ്റി?
0: പുതിയ കിഡ് ബാഗ് വേണം.
1: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
0: കറക്റ്റ്.
1: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടുന്നു. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
2: RBI പറയുന്നു,
3: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
2: ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന മറ്റൊരു സന്ദേശം ഇനി വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ കഴക്കൂട്ടത്ത് നിന്ന് ജയകുമാർ. ഏകദേശം 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. ഒരു ദിവസം അമ്മ ഒരു കുപ്പിയും 1 രൂപയും തന്ന് എന്നെ എണ്ണ വാങ്ങാൻ പറഞ്ഞയച്ചു. ഞാൻ കടയിൽ ചെന്ന് കുപ്പിയും പൈസയും കൊടുത്തിട്ട് എണ്ണ വേണമെന്ന് പറഞ്ഞു. കടക്കാരൻ കുപ്പി നിറയെ എണ്ണ അളന്നൊഴിച്ചിട്ട് പറഞ്ഞു, 80 പൈസയ്ക്കുള്ള എണ്ണയെ ഈ കുപ്പിയിൽ കൊള്ളുകയുള്ളൂ, ബാക്കി 20 പൈസ ബാക്കി തന്നു. ഞാൻ 10 പൈസയ്ക്ക് തോടുള്ള കപ്പലണ്ടി വാങ്ങി. ഇടത് കൈ നെഞ്ചോട് ചേർത്ത് അതിനിടയിൽ എണ്ണക്കുപ്പി സുരക്ഷിതമായി വെച്ചിട്ട് കപ്പലണ്ടി പൊതി തുറന്ന് ഓരോന്നായി എടുത്ത് ആസ്വദിച്ച് തിന്നു വരുമ്പോൾ ഒരെണ്ണം താഴെപ്പോയി. അത് എടുക്കാനായി ഞാൻ കുനിഞ്ഞപ്പോൾ എണ്ണക്കുപ്പിയും എൻ്റെ കൂടെ കുനിഞ്ഞു. താഴെ വീണ കപ്പലണ്ടി കിട്ടി. പക്ഷേ കടക്കാരൻ നന്നായി അടയ്ക്കാത്തത് കൊണ്ടാണോ, എണ്ണയുടെ ഭാരം താങ്ങാത്തത് കൊണ്ടാണോ, കുപ്പിയുടെ വായിലെ കോർക്കടപ്പ് തെറിച്ചുപോയി. ബാക്കിയായ അരക്കുപ്പി എണ്ണയും കൊണ്ട് വീട്ടിൽ ചെന്നാൽ അടി ഉറപ്പ്. എന്തു ചെയ്യും? റോഡരികിലെ പൈപ്പിൽ നിന്നും കുപ്പി നിറച്ച് ഞാൻ യാത്ര തുടർന്നു. വീടിനടുത്തെത്തിയപ്പോൾ പൊതിയിൽ കുറേ കപ്പലണ്ടി മിച്ചം. 20 പൈസ അടിച്ചു മാറ്റിയത് അമ്മ അറിയാൻ പാടില്ലല്ലോ. കപ്പലണ്ടി പൊതി അടുത്ത പറമ്പിലേക്ക് എറിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നു. എണ്ണ കണ്ടതും അമ്മയുടെ ഭാവം മാറി. കയ്യിലിരുന്ന തവിയുടെ ചിരട്ടയിൽ പിടിമുറുക്കി. അതിൻ്റെ പിടി എൻ്റെ തുടയുടെ നേർക്ക് പല പ്രാവശ്യം ഉയർന്നു താണു. ഒപ്പം ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് നല്ല എണ്ണ മേടിച്ചോണ്ട് വാടാ എന്നൊരു ആക്രോശവും. ഞാൻ കരഞ്ഞുകൊണ്ട് വീണ്ടും കടയിൽ ചെന്ന് എല്ലാം പറഞ്ഞു. എണ്ണയില്ലാതെ തിരിച്ചു ചെന്നാൽ അമ്മ എന്നെ വീട്ടിൽ കയറ്റില്ല എന്നുകൂടി കൂട്ടിച്ചേർത്തു. മനസ്സലിഞ്ഞ കടക്കാരൻ കുപ്പി നിറയെ വേറെ എണ്ണ തന്നു. 2 കൈകൊണ്ടും വളരെ ശ്രദ്ധയോടെ ആ കുപ്പിയുമായി വരുമ്പോൾ റോഡരികിലുള്ള ഒരു ഓടിട്ട വീട്ടിൽ നിന്നും ഒഴുകിയെത്തിയ ഒരു ഗാനം. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, ഇത് പെണ്ണുങ്ങൾ കലിതുള്ളും നൂറ്റാണ്ട്. ഞാൻ അടിച്ചു മാറ്റിയ 10 പൈസ നിക്കറിൻ്റെ പോക്കറ്റിൽ അപ്പോഴും പതുങ്ങി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എണ്ണ വെള്ളത്തിൽ ലയിക്കാതെ പൊങ്ങിക്കിടക്കും എന്ന പാഠം പഠിച്ചു. ഓർമ്മച്ചപ്പിലൂടെ സേതുബന്ധനത്തിലെ ഈ പാട്ട് കേൾപ്പിക്കുമോ എന്നാണ് കഴക്കൂട്ടത്തുള്ള ജയകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും കേൾക്കാം. ഏതായാലും എണ്ണക്കുപ്പിയിൽ വെള്ളം നിറച്ചു കൊടുത്ത ജയകുമാറിൻ്റെ ബുദ്ധി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പാട്ട് കേൾക്കാം. ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസും സംഘവും പാടിയ ഗാനം, ചിത്രം സേതുബന്ധനം.

0: ും നൂറ്റാണ്ട്
1: ഓർമ്മിച്ചപ്പിൽ ഇനി തൊടുപുഴ നിന്നും കെ കെ തോമസ് അയച്ച കത്താണ് പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പിന്. ജൂൺ 15 മലയാള സിനിമയിലെ അനശ്വര നടൻ സത്യൻ നമ്മെ വിട്ടുപിരിഞ്ഞ ദിവസമാണല്ലോ. ഏതാണ്ട് 19 വർഷം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ അദ്ദേഹം അഭിനയിച്ച സിനിമകളെല്ലാം മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഓരോ മലയാളികളുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് സത്യൻ എന്ന അഭിനയ പ്രതിഭയുടെ മഹത്വം കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഓർമ്മിച്ചപ്പിലൂടെ ശ്യാമള ചേച്ചി എന്ന ചിത്രത്തിലെ കനകക്കിനാവിൻ്റെ കളിവെള്ളമിറക്കുമ്പോൾ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് കെ കെ തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. പി ഭാസ്കരൻ്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം.

തൃശൂർ ജില്ലയിലെ ചാവക്കാട് നിന്നും ആചാര്യ തിരുവത്രയാണ് ഓർമ്മച്ചപ്പിലെ അടുത്ത അതിഥി. അദ്ദേഹത്തിന്റെ കത്ത് വായിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. കാരണം വടിവൊത്ത അക്ഷരത്തിലാണ് അദ്ദേഹം കത്തുകൾ എഴുതി അയക്കാറുള്ളത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഓർമ്മച്ചപ്പ് എന്ന പരിപാടി കേൾക്കുമ്പോൾ ഗൃഹാതുരത്വ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരികയാണ്. ചലച്ചിത്ര രംഗവും മനസ്സിൽ എന്നെന്നും തങ്ങി നിൽക്കുന്നു. നല്ല നല്ല ഗാനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. ഗാനങ്ങൾ ആസ്വദിക്കുമ്പോൾ പ്രത്യേക അനുഭൂതിയും തോന്നാറുണ്ട്. ഇന്നും പഴയകാല മെലഡികൾ കേൾക്കണമെങ്കിൽ ആകാശവാണി എന്ന മാധ്യമം മാത്രമേ ഒരു മാർഗമുള്ളൂ. ശ്രോതാക്കളുടെ മനമറിഞ്ഞിട്ട് തന്നെ ആകാശവാണി അതേപോലെ തന്നെ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. 90-ന്റെ നിറവിൽ നിൽക്കുന്ന ആകാശവാണി ഇനിയും വൈവിധ്യമാർന്ന ഇനങ്ങളിലൂടെ മുന്നോട്ട് തന്നെ സഞ്ചരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓർമ്മച്ചപ്പിലൂടെ ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അഹിംസ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ കാറ്റ് താരാട്ടം എന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. ബിച്ചു തിരുമല എഴുതി, ഏറ്റവും മറിയണം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേട്ടാലോ. ചിത്രം അഹിംസ.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: സ്നേഹം നിറഞ്ഞ ആകാശവാണിക്ക് ഓർമ്മകൾ ഇങ്ങനെ തുറക്കാം പതുക്കെ പതുക്കെ. അങ്ങനെ പതുക്കെ പതുക്കെ ഓർമ്മകളുടെ കവാടം തുറന്നു വരുന്നത് ആരാണ്? തൃക്കുന്നപ്പുഴയിൽ നിന്നും സുന്ദരേശനാണ് ഈ കത്തയച്ചിരിക്കുന്നത്. കത്ത് വായിക്കട്ടെ. ഹരിപ്പാട് രാഗലയം മ്യൂസിക് സൊസൈറ്റിയുടെ വാർഷികം ഹരിപ്പാടുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. രാഗലയം ചെയർമാൻ എ ഇ കൃഷ്ണൻ നമ്പൂതിരി സാർ പരിപാടികളൊക്കെ നിയന്ത്രിക്കുന്നു. സംഗീതം നൃത്ത അരങ്ങേറ്റം ഗംഭീരമായി നടക്കുന്നു. പിന്നെ പാടാനുള്ള അവസരം രക്ഷാകർത്താക്കൾ ചിലരൊക്കെ പാടി. എനിക്കും കിട്ടിയ ഒരവസരം. ഞാൻ പാടിയത് നീലഗിരിയുടെ സഖികളെ എന്ന ഗാനമാണ്. ശ്രോതാക്കളിൽ ഒരാളായി പ്രശസ്ത സംഗീതജ്ഞൻ എ ഇ വാമനൻ നമ്പൂതിരിയും ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടി കൈയടിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇന്ന് ഓർമ്മച്ചപ്പിലൂടെ ഞാൻ അന്ന് പാടിയ സുപ്രഭാതം എന്ന ഗാനം ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. സ്നേഹത്തോടെ സുന്ദരേശൻ തൃക്കുന്നപ്പുഴ. വയലാർ എഴുതി, എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന്, ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം പണിതീരാത്ത വീട്.

ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിന്നും ബീന പ്രശാന്ത് അയച്ച കത്ത് ഓർമ്മിച്ചപ്പിൽ കിട്ടിയിട്ടുണ്ട്. കത്ത് വായിക്കാം. ഞാൻ ബീന പ്രശാന്ത് ഹരിപ്പാട് നിന്നും കത്തെഴുതുന്നു. ഓർമ്മിച്ചപ്പിലേക്ക് എഴുതണമെന്ന് പലപ്പോഴും വിചാരിച്ചതാണ്, ഇതുവരെ നടന്നില്ല. എങ്കിലും ഈ കത്ത് പരിഗണിക്കുമല്ലോ. ഇന്ന് എൻ്റെ ഓർമ്മയ്ക്ക് തുല്യമായ കഥ ഓർമ്മിച്ചപ്പിലൂടെ കേട്ടപ്പോൾ ഇനി കത്തെഴുതിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് തീരുമാനിച്ചു. എൻ്റെ അടുത്ത കൂട്ടുകാരിയാണ് സിജ. സൗമ്യ എന്ന് ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ കൂടപ്പിറപ്പിന് തുല്യമായ രേഖ അക്ക. ഞങ്ങൾ മൂന്ന് പേര് മടങ്ങുന്ന ഒരു കാലമുണ്ടായിരുന്നു 1986, ഞങ്ങളുടെ കുട്ടിക്കാലം. രേഖ അക്കയുടെ വീടിനടുത്ത് ഒരു വയലുണ്ടായിരുന്നു. അവിടെ എള്ള് കൃഷി ചെയ്യും. രേഖ അക്ക തെങ്ങിനടുത്തിരിക്കും. ഞാനും സിനിയും എള്ളിൻ്റെ ഇടയിലൂടെ പാട്ടുപാടി അഭിനയിക്കും. മനുവങ്കൾ എന്ന സിനിമയിലെ ഒരു കിളി ഇരുകിളി, പിന്നെ കണ്ണാന്തുമ്പി പോരാമോ, ആരണ്യകം, നഖക്ഷതങ്ങൾ, ഇതൊക്കെ ഞങ്ങളുടെ ഇഷ്ടഗാനമായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും ഇപ്പോൾ മൂന്നിടത്താണ്. രേഖ അക്ക ഓച്ചിറയിൽ, ഞാൻ ഹരിപ്പാട്, സിന്ധു കാനഡയിലും. ഞങ്ങൾക്ക് വേണ്ടി ഓർമ്മച്ചപ്പിലൂടെ മനുവങ്കൾ എന്ന ചിത്രത്തിലെ ഒരു കിളി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്നാണ് ഹരിപ്പാടുള്ള ബീന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തി എഴുതി, ശ്യാം ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം, നിർവഹണം: എൻ ജെ ജോഷിലാൽ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാറും വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ, രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
5: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ആകാശവാണി സമയം 10 മണി. പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
1: ആകാശവാണി പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഓരോ കത്തായി വായിച്ചു തുടങ്ങാം.
0: ആദ്യത്തെ കത്ത് കാർത്തിക അണ്ടല്ലൂർ അയച്ചതാണ്. 11-ാം തീയതി ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം നിരന്തര പരിശ്രമമുണ്ടെങ്കിൽ ആർക്കും വിജയം നേടാം എന്നതിനെക്കുറിച്ചായിരുന്നു. തോൽവിയിൽ പിന്മടങ്ങാതെ വീണ്ടും പരിശ്രമിക്കുക, ഓരോ പരാജയവും തിരിച്ചറിവുകളാണ് എന്ന് സുഭാഷിതകാരൻ അഭിപ്രായപ്പെട്ടു. ആകാശവാണി 9-ാം തീയതി പ്രക്ഷേപണം ചെയ്ത മാപ്പിളപ്പാട്ട് ഭക്തിഗാനങ്ങൾ ഉഷാറായിരുന്നു. സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയിൽ നൽകിയ മറുപടിയിൽ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് നല്ല ഒരു ബോധവൽക്കരണമായിരുന്നു. 9-ാം തീയതി ഹരിപ്പാട് മുരളിയൻ സംഘം അവതരിപ്പിച്ച ചെണ്ടമേളം നന്നായിരുന്നു. ഗാന്ധി സ്മൃതി നല്ല നിലവാരം പുലർത്തുന്നു. 7-ാം തീയതി ഞായറാഴ്ചത്തെ ഏകതാര ലളിതഗാന പരിപാടി നന്നായിരുന്നു. 12-ാം തീയതി രാഗാമൃതത്തിൽ ഗീത അനിൽകുമാർ പാടിയ കൃതികൾ തേൻമഴ ചുരിഞ്ഞു. റേഡിയോ ഗ്രാമരംഗം നന്നായിരുന്നു. ഗ്രാമപൂർണിമയിൽ സാഹിത്യകാരൻ തിരുവല്ല രാജഗോപാൽ തിരുവല്ല ഗ്രാമത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞത് ഏറെ ഇഷ്ടപ്പെട്ടു.
1: പത്തനംതിട്ടയിൽ നിന്ന് തങ്കച്ചനാണ് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത്.

0: 30-ാം തീയതിയിലെ പുലർവെട്ടത്തിൽ ആയുരാരോഗ്യത്തിൽ ഡയറ്റീഷ്യൻ ജ്യോതി കൃഷ്ണ നാം കഴിക്കേണ്ട ആഹാരത്തെപ്പറ്റി നടത്തിയ പ്രഭാഷണം കേട്ടിരുന്നു. വളരെയധികം അറിവ് നൽകുന്നതായിരുന്നു ആ ഒരു പ്രഭാഷണം. 7-ാം തീയതി പുലർവെട്ടത്തിൽ ബാലവേല നിരോധനത്തെപ്പറ്റി നടത്തിയ പ്രഭാഷണം കുട്ടികളെ ജോലിക്ക് നിർത്തുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നതായിരുന്നു. 8-ാം തീയതി സുഭാഷിതത്തിൽ ഡോക്ടർ സുധീർ കിടങ്ങൂർ നൽകിയ സന്ദേശം ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്. അന്നത്തെ ആയുരാരോഗ്യത്തിൽ ഡോക്ടർ പ്രശാന്ത് KS കുട്ടികളിലെ പൊണ്ണത്തടിയെക്കുറിച്ചും കരൾ രോഗത്തെക്കുറിച്ചും നടത്തിയ പ്രഭാഷണം രക്ഷിതാക്കൾക്ക് അറിവ് പകരുന്നതായിരുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയെ ആശ്രയിച്ച് പൊതുജനമുണ്ടാക്കിയെടുത്ത ഭക്ഷണശീലത്തെപ്പറ്റി ഡോക്ടർ സുനി മേരി വർഗീസ് നടത്തിയ നിർദ്ദേശങ്ങളും ജങ്ക് ഫുഡ് കഴിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പായിരുന്നു. ഡോക്ടർ അമർ മഴക്കാലത്ത് പിടിപെടുന്ന രോഗങ്ങളെക്കുറിച്ച് നടത്തിയ പ്രഭാഷണവും സന്ദർഭോചിതമായി എന്നാണ് ഈ ശ്രോതാവ് അറിയിക്കുന്നത്.
1: 13-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയെക്കുറിച്ചാണ് തൃശൂർ ചാവക്കാടുള്ള ആചാര്യ തിരുവത്ര എഴുതിയിരിക്കുന്നത്. വയറിളക്കത്തിന്റെ കാരണങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തെ അധികരിച്ച് അരുവിക്കര ഹോമിയോ മെഡിക്കൽ ഓഫീസർ VS അജിത് നടത്തിയ പ്രഭാഷണം വളരെയേറെ ഉപകാരപ്രദമായി. ആചാര്യ തിരുവത്ര, ചാവക്കാട്.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് വിമല തോമസ് പുഴനാടാണ്. ഇതാ ഒരു ചോദ്യം പരിപാടിയിൽ ആകാശവാണിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിയതിൽ വളരെ സന്തോഷം. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പരിപാടിയായ കിളിക്കൊഞ്ചൽ പുതിയ കിളികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് യാത്ര തുടരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം കിളിക്കൊഞ്ചലിന്റെ ആ കിളികളുടെ ചിലയ്ക്കുന്ന ശബ്ദത്തോടൊപ്പം കേൾക്കുന്ന പ്രത്യേക ട്യൂണും മനസ്സിന് പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തിൽ ഇങ്ങനെയും പഠിക്കാമെന്ന ചിത്രീകരണം രസകരമായിരുന്നു. ഉള്ളത് പറയാമെന്ന പരിപാടിയിൽ വളരെ രസകരമായി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കം ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. മനോയാനത്തിൽ പറഞ്ഞ വൈകാരിക പാരമ്പര്യം എന്ന വിഷയം ഓരോ വ്യക്തിയും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നല്ല മലയാളവും ഗുഡ് ഇംഗ്ലീഷും ഭാഷ നന്നായി കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഗ്രാമകേരളത്തിൽ അവതരിപ്പിക്കുന്ന ഓരോ വിഷയവും നൊസ്റ്റാൾജിയ ഉണർത്തുന്നതാണ്. ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന മിക്ക പരിപാടികളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ വിമല തോമസ് എഴുതിയിട്ടുണ്ട്.
1: ഗീതാകുമാരി ചെങ്ങന്നൂർ ആകാശവാണിയുടെ എല്ലാ പരിപാടികളും ഒന്നിനൊന്നു മെച്ചം എന്നെഴുതി തുടങ്ങി ഉദയഗീതത്തിൽ ഡോക്ടർ ബാലമുരളികൃഷ്ണ ആലപിച്ച ശിവഭക്തി ഗാനങ്ങൾ നന്നായിരുന്നു എന്ന് അറിയിക്കുന്നു. ഉഷമലരിയിൽ ഉള്ളൂർ രചിച്ച കർണഭൂഷണം എന്ന കവിതയിലെ ഭാഗങ്ങൾ HRAJESH ആലപിച്ചത് നന്നായിരുന്നു. പാട്ടും പൊരുളും എന്ന പരിപാടിയിൽ കേൾപ്പിക്കുന്ന ഗാനങ്ങളും ശ്രീകുമാർ മുഖത്തല സാറിന്റെ അവതരണവും നന്നാകുന്നു. രഞ്ജിനി, ഗാനസല്ലാപം എന്നീ പരിപാടികളുടെ അവതരണവും ഇഷ്ടപ്പെടുന്നുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഗീതാകുമാരി ചെങ്ങന്നൂർ അയച്ച കത്ത്.
0: പുനലൂരിൽ നിന്ന് ജ്യോതിലക്ഷ്മി എഴുതുന്നു, ഉദയഗീതത്തിൽ V. മോഹൻ, RJ, മീര എന്നിവർ പാടിയത്, ആയുരാരോഗ്യത്തിൽ ഗർഭാശയ മുഴകളെപ്പറ്റി ശില്പ സംസാരിച്ചത്, നോവൽ സഞ്ചാരം ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും, കുരിപ്പുഴ സജീവിന്റെ വായനാശൈലി നന്നായിരുന്നു, 8:35 കേട്ട സ്മൃതി മധുരം, 11:02 കേട്ട ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി ദന്താരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സഹായിച്ചു, 3:00 പ്രക്ഷേപണം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ 12 വർഷം നല്ല പരിപാടിയാണ്, മനീഷ് അവതരിപ്പിക്കുന്ന ഹലോ സന്ദേശഗാനം പരിപാടി എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല, ഫോണിൽ വിളിച്ചാൽ ചിലർക്ക് ഭയങ്കര ജാടയും ചിലർക്ക് ദേഷ്യവുമാണ്, എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. 15-ാം തീയതി കേട്ട രവീന്ദ്രനാഥ ടാഗോറിന്റെ ഉദ്യാനം എന്ന നോവലിന്റെ ശബ്ദാവിഷ്കാരം ഒരു സിനിമ കണ്ട പ്രതീതിയാണ് ഉണ്ടാക്കിയത് എന്നുകൂടി എഴുതിയിട്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത്.
1: ആകാശവാണിയുടെ ഉദയഗീതം പരിപാടിയുടെ ഒരു ആരാധകനാണ് കണ്ണൂർ പാറക്കാടിയിലെ അഭിലാഷ്. June 4 തീയതി ഉദയഗീതത്തിൽ കല്ലറ ഗോപൻ പാടിയ ഗാനങ്ങൾ ഇഷ്ടപ്പെട്ടു. വള്ളിക്കും മുരുകനും കല്യാണം, വേലേന്തി വിളയാടും വേദാന്തമേ തുടങ്ങിയ സുബ്രഹ്മണ്യ സ്തുതികൾക്കായി കാത്തിരിക്കുന്നു, കേൾപ്പിച്ചു തരാമോ? ഇത് ഉദയഗീതത്തിലൂടെ ഈ രണ്ട് ഗാനങ്ങൾ കേൾപ്പിക്കാൻ ഇത് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തോട് ആവശ്യപ്പെടാം.
0: 11-ാം തീയതി പച്ചക്കറികളിലുണ്ടാകുന്ന മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സജീന നൽകിയ അറിവ് കർഷകർക്ക് വളരെ പ്രയോജനം ചെയ്തു എന്നാണ് കുരുവിക്കോണത്ത് നിന്ന് രവീന്ദ്രൻ എഴുതുന്നത്. അതുപോലെ അന്ന് ഉച്ചയ്ക്ക് 1:00 ഒരു വട്ടം കൂടി എന്ന ചലച്ചിത്രഗാന പരിപാടിയിൽ വിരളമായി മാത്രം കേട്ടുകൊണ്ടിരുന്ന ഗായകരുടെയും സംഗീത സംവിധായകരുടെയും ഗാനങ്ങൾ കേൾപ്പിച്ചതിന് അഭിനന്ദനങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ട്.
1: മലപ്പുറം വറ്റല്ലൂർ പടപ്പറമ്പിൽ നിന്ന് K. രാമചന്ദ്രപിള്ള അയച്ച കത്ത്. സാഹിത്യവേദിയിൽ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച 7-ാം വാർഡ് എന്ന കഥയും മുല്ലക്കര ജെ സോമശേഖരപിള്ള അവതരിപ്പിച്ച വിശ്വമോഹിനി എന്റെ യാത്ര, അനിതാശരത്തിന്റെ സന്ധ്യ, പുതുവർഷപുലരി എന്നീ കവിതകളും നന്നായിരുന്നു. 9-ാം തീയതിയിലെ സാഹിത്യരംഗത്തിൽ അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിച്ച സൗഗന്ധിക പൂക്കൾ, തിരുത്ത്, വലത് കണ്ണു പൊട്ടിയ നായ റോഡ് മുറിച്ചു കടക്കുമ്പോൾ, പച്ചത്തത്തകൾ എന്നീ കവിതകളും KA ബീന അവതരിപ്പിച്ച കഴുത്തുപട്ടകൾ എന്ന കഥയും നല്ല നിലവാരം പുലർത്തി. രേഖാർത്ഥാങ്കൾ അവതരിപ്പിച്ച പ്രഭാഷണം സൈബറിടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാളത്തിൽ വളരെ ശ്രദ്ധേയമായിരുന്നു. പരിശ്രമങ്ങളിൽ നിന്നും പിന്തിരിയരുതെന്നും ഭയപ്പെടുന്നവന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം

0: ശ്രദ്ധേയമായി. അതുപോലെ തന്നെ ബോധിനി പ്രഭാകരൻ നായർ, പള്ളിക്കൽ സുനിൽ, കവനമന്ദിരം പങ്കജാക്ഷൻ, ഡെയ്സമ്മ ജെയിംസ്, സുധീർ കിടങ്ങൂർ, പ്രൊഫസർ ബി സുലോചന നായർ എന്നിവരുടെ സുഭാഷിതങ്ങളും വളരെ മികച്ചതായിരുന്നു. ഉഷമലരിയിൽ ബാലാമണിയമ്മയുടെ കവിത വേണുനാദം സിജുകുമാർ ആലപിച്ചത്, അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ ഖാലിദ് ആലപിച്ചത്, നാലാങ്കൽ കൃഷ്ണപിള്ളിയുടെ രാഗോന്മാദം രവിശങ്കർ ആലപിച്ചതും അതീവ ഹൃദ്യമായി എന്നറിയിക്കുന്നു. ഉദയത്തിൽ പി ലീല ആലപിച്ച നാരായണീയം കേൾപ്പിച്ചതിന് ഏറെ നന്ദി അറിയിക്കുകയാണ്. മലപ്പുറം വറ്റല്ലൂർ നിന്ന് പടപ്പറമ്പ് കെ രാമചന്ദ്രൻപിള്ള.
1: ഉദയഭാനു പള്ളിപ്പാട് നിന്ന് എഴുതുന്നതും സുഭാഷിതത്തെക്കുറിച്ച് തന്നെയാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് സുഭാഷിതം കേട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ എഴുതി വയ്ക്കുമായിരുന്നു. ആ ബുക്ക് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതിക്കൊണ്ട് സുഭാഷിതം അവതരിപ്പിച്ച ഡെയ്സമ്മ ജെയിംസ്, കവനമന്ദിരം പങ്കജാക്ഷൻ, ബോധിനി പ്രഭാകരൻ നായർ, ബി സുലോചന നായർ എന്നിവരുടെയൊക്കെ സുഭാഷിതം ഏറെ ആകർഷിച്ചു എന്നാണ് ശ്രോതാവ് എഴുതിയിരിക്കുന്നത്.
0: രാജി മരത്തുംകോട് മൊഴിയാമൊരു കഥയിൽ തകഴി ശിവശങ്കരപ്പിള്ളിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ അവതരിപ്പിച്ച സന്ദീപ് സുരേഷിന് നന്ദി അറിയിക്കുന്നു. നല്ല ഭംഗിയായി അവതരിപ്പിച്ചു. സാഹിത്യവേദിയിൽ സുരേഷ് എഴുതി അവതരിപ്പിച്ച കവിതകൾ, കെ ടി ഷാഹുൽ ഹമീദ് എഴുതി അവതരിപ്പിച്ച കഥ, സുശീലൻ നടുവത്ത് അവതരിപ്പിച്ച കവിത എന്നിവ എല്ലാം ശ്രദ്ധേയമായി. മായാനദി എന്ന കഥയാണ് വളരെ നന്നായി തോന്നിയത്. നേർമൊഴിക്ക് ഭാവുകങ്ങൾ എ ശിവരാമനുമായി മനീഷ് എം പി നടത്തിയ അഭിമുഖം തികച്ചും വ്യത്യസ്തമായിരുന്നു. യുവവാണിയിൽ പരിസ്ഥിതി ദിനത്തിൽ യുവ ഗവേഷക ശ്രീചന്ദ്രയുമായി നടത്തിയ അഭിമുഖ സംഭാഷണം വളരെ നന്നായിരുന്നു. സാഹിത്യവേദിയിൽ ആതിര എം അവതരിപ്പിച്ച കവിതകൾ, ഇജാസ് യൂനസ് അവതരിപ്പിച്ച കഥ ഇവയെല്ലാം നന്നായിരുന്നു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ മൊഴി ഉറവകൾ വീണ്ടും കേൾക്കാൻ കൊതി തോന്നുന്നു.
1: 11:00 പ്രകാശധാരയിൽ സ്കൂൾ തുറക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ സംസാരിച്ചത് കേട്ടു. നല്ല വിവരമാണ് ഡയറ്റീഷ്യൻ ആ പരിപാടിയിലൂടെ നൽകിയത്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം വയലും വീടും പരിപാടിയിൽ ക്ഷീര കർഷകൻ വിനുവുമായി പശു വളർത്തലിനെ പറ്റി അഭിമുഖം നടത്തിയ ഷിബു ജോർജ് ഒരു കർഷകന്റെ ഭാഗത്തു നിന്ന് സംസാരിച്ചത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ അറിവും അനുഭവവും ക്ഷീരമേഖലയിൽ കടന്നുവരാൻ ഏവർക്കും ഒരു പ്രചോദനമാകട്ടെ. വിനുവിനും ഷിബു ജോർജിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള പരിപാടികൾ വിലയിരുത്തിക്കൊണ്ടാണ് വക്കം വാഹിദ് കല്ലറ കത്തയച്ചിരിക്കുന്നത്. കവനമന്ദിരം പങ്കജാക്ഷൻ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ എസ് ചന്ദ്രിക ആലപിച്ച കുമാരനാശന്റെ ചിന്താവിഷ്ടയായ സീതയിൽ നിന്നുള്ള ഭാഗങ്ങളും ഉദയഗത്തിൽ ജി ശ്രീറാം, മോഹൻ, മീര എന്നിവർ പാടിയ പാട്ടുകളും രാത്രി 9:30 പി ആർ രതീഷിന്റെ സംഗീത കച്ചേരിയും ഇഷ്ടപ്പെട്ടു. 11-ാം തീയതി ഫാദർ തോമസ് കുറ്റിയിൽ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ രഞ്ജിനി സുധീരൻ ആലപിച്ച പന്തളം കേരളവർമ്മയുടെ ഒരു കൊച്ചുകൂട്ടി എന്ന കവിതയും 6:15 മാലിനി ഹരിഹരൻ, വാസന്തി കൃഷ്ണറാവു എന്നിവർ പാടിയ ഉദയഗീതവും വളരെ ഇഷ്ടപ്പെട്ടു. 12-ാം തീയതി ബോധിനി പ്രഭാകരൻ നായർ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ സൗമ്യ സനാതനൻ ആലപിച്ച ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ കവിതയും ഉദയഗത്തിൽ ടി ആർ രാമകൃഷ്ണൻ, ടി ആർ രമ എന്നിവർ പാടിയ പാട്ടുകളും 10:00 രഞ്ജിനി വർമ്മ നയിച്ച സംഗീത സാധകവും വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. 13-ാം തീയതിയിലെ പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ച സുഭാഷിതവും ഉഷമലരിയിൽ കല്ലറഗോപൻ ആലപിച്ച വൈലോപ്പിള്ളിയുടെ പെരിയാറിനോട് എന്ന കവിതയും ഉദയഗത്തിൽ വിജയ് യേശുദാസ് പാടിയ പാട്ടും വളരെ ഇഷ്ടപ്പെട്ടു. 14-ാം തീയതി ഉഷമലരിയിൽ ജീവൻ പത്മകുമാർ ആലപിച്ച പി കുഞ്ഞിരാമൻ നായരുടെ കവിതയും 6:15 ശ്രീവത്സൻ ജെ മേനോൻ, ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരി എന്നിവർ പാടിയ ഉദയഗീതവും 8:30 നോവൽ സഞ്ചാരവും 9:00 ജോഷിലാൽ പങ്കുവച്ച ഓർമ്മച്ചെപ്പും 12:00 ഏകതാരയിൽ കലവൂർ വിശ്വനാഥൻ പാടിയ ലളിതഗാനങ്ങളും 15-ാം തീയതി ഡോക്ടർ സുധീർ കിടങ്ങൂർ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ എച്ച് രാജേഷ് ആലപിച്ച ഉള്ളൂരിന്റെ കർണഭൂഷണം എന്ന കവിതയിൽ നിന്നുള്ള ഭാഗങ്ങളും രാത്രി 9:30 ശരണ്യ വി മംഗൾ അവതരിപ്പിച്ച വീണക്കച്ചേരിയും ഇഷ്ടപ്പെട്ടു. 16-ാം തീയതി ഡെയ്സമ്മ ജെയിംസ് നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ അനിൽറാം ആലപിച്ച ബാലാമണിയമ്മയുടെ കവിതയും 6:15 ഉദയഗത്തിൽ റജു ജോസഫ് പാടിയ പാട്ടുകളും ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് വക്കം വാഹിദ് കലറ.
1: പുതിയകാവിൽ നിന്ന് സന്തോഷ് മത്തായി എഴുതുന്നത്, 15-ാം തീയതിയിലെ എഴുത്തുപെട്ടി നന്നായിരുന്നു. പണ്ടൊക്കെ എഴുത്തുപെട്ടിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ഒരാളുടെ ശബ്ദം നിരന്തരം കേൾക്കുമായിരുന്നു. ഇപ്പോൾ പലർ ചേർന്ന് എഴുത്തുപെട്ടി അവതരിപ്പിക്കുന്നതിനോട് യോജിപ്പില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. കുരീപ്പുഴ സജീവ് അവതരിപ്പിച്ച എഴുത്തുപെട്ടി നന്നായിരുന്നു എന്ന് എഴുതിക്കൊണ്ടാണ് കത്ത് ചുരുക്കുന്നത്.
0: ചക്കുവരയ്ക്കിൽ നിന്ന് രാമചന്ദ്രൻപിള്ള അയച്ച കത്താണ് അടുത്തത്. ആകാശവാണി പതിവായി പ്രക്ഷേപണം ചെയ്തു വരുന്ന സുഭാഷിതങ്ങൾ ജീവിതത്തിന് നവനവ ഉന്മേഷം പകർന്നു തരുന്നു. കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ച സുഭാഷിതം അർത്ഥ സുരഭിലമായിരുന്നു. ഒരു കുട്ടിയുടെ ചലനങ്ങളും പ്രയാണവും യഥാതഥമായി വർണ്ണിക്കുന്ന പന്തളം കേരളവർമ്മയുടെ ഒരു കൊച്ചുകുട്ടി എന്ന കവിത ഉഷമലരിയിൽ പ്രക്ഷേപണം ചെയ്തത് ഓരോ ശ്രോതാവിന്റെയും ശൈശവ ലീലാവിലാസങ്ങളെ ഓർമ്മിപ്പിച്ചു. 8-ാം തീയതി ചിത്രഭാനു അക്ഷരശ്ലോക സമിതി തിരുവനന്തപുരം അവതരിപ്പിച്ച പരിപാടി അതിന്റെ അന്തസ്സത്ത

0: പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതായിരുന്നു. വനിതകൾ മാത്രമാണ് ഇതിൽ പങ്കെടുത്തത് എന്നത് അഭിനന്ദനീയം തന്നെ. കാവ്യപാരായണ സുഗതമായ ഒരു നല്ല കഥാപ്രസംഗം കേട്ട ആഹ്ലാദം പ്രദാനം ചെയ്തു കല്ലുവാതകൽ പുരുഷോത്തമനും സംഘവും അവതരിപ്പിച്ച ചന്ദനക്കട്ടിൽ എന്ന കഥാപ്രസംഗം. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ചന്ദനക്കട്ടിൽ എന്ന ഖണ്ഡകാവ്യം കഥാപ്രസംഗമാക്കിയപ്പോൾ അതിലെ വരികൾ തന്നെ ഗാനങ്ങളായി ഉപയോഗിച്ചത് ഉചിതമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. രാമചന്ദ്രൻ പിള്ള, ചക്കുവരയ്ക്കൽ.
1: ആ കഥാപ്രസംഗത്തെക്കുറിച്ച് തന്നെയാണ് MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നീ ശ്രോതാക്കൾ എഴുതിയിരിക്കുന്നത്. നല്ല നിലവാരം പുലർത്തി. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കാർത്തിക സമ്രാട്ടിന്റെ അവതരണം പോലെ തോന്നി. അതേ ശൈലി, അതേ സംഗീതം, ചുരുക്കി പറഞ്ഞാൽ വളരെ നന്നായി. വി സാംബശിവൻ അവതരിപ്പിച്ച ഒരു കഥാപ്രസംഗം കേൾപ്പിക്കണം എന്നുകൂടി ശ്രോതാവ് ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും ബന്ധപ്പെട്ട വിഭാഗത്തെ അറിയിക്കാം. 9 രാത്രി 8 പ്രക്ഷേപണം ചെയ്ത സാഹിത്യരംഗം ശരാശരി നിലവാരം പുലർത്തി. രേഖ ആർ താങ്കൾ ചെയ്ത പ്രഭാഷണം വിജ്ഞാനപ്രദമെങ്കിലും പെട്ടെന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഗഹനമായ വിഷയമായിരുന്നു എങ്കിലും അവർ ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാണ്ട് എല്ലാ മേഖലകളിലും സ്പർശിച്ചു. അനിൽ നീണ്ടകരയുടെ ആലാപനം നന്നായിരുന്നു. KB അവതരിപ്പിച്ച കഥ ഏറെ ഹൃദ്യമായി. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: എത്ര തിരക്കുണ്ടായാലും ഞായറാഴ്ച 10 എഴുത്തുപെട്ടി സ്ഥിരമായി കേൾക്കും. പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ അറിയാൻ കഴിയുമല്ലോ, അതുകൊണ്ടാണ്. ബോധിനി പ്രഭാകരൻ നായർ, പള്ളിക്കൽ സുനിൽ ഇവരുടെ സുഭാഷിതം വളരെ ഇഷ്ടപ്പെട്ടു. ഞായറാഴ്ചത്തെ മൊഴി ഉറവുകൾ വളരെ മികച്ചതാകുന്നുണ്ട്. 15 അഭിനയ ചക്രവർത്തി സത്യൻ സാറിന്റെ 55 ചരമവാർഷികം ആയിരുന്നല്ലോ. ഓർമ്മച്ചപ്പിൽ സത്യനെക്കുറിച്ചും സത്യൻ അഭിനയിച്ച ചിത്രത്തിലെ പാട്ടുകൾ ഉൾപ്പെടുത്തിയതും വളരെ നന്നായി എന്നറിയിക്കുകയാണ് R ദിലീപ് കുമാർ, മുതുകുളം. ഇനി ശ്രോതാക്കൾ അയച്ച മെയിലുകൾ പരിശോധിക്കാം.
1: ആദ്യത്തെ ഇമെയിൽ അയച്ചിരിക്കുന്നത് ശ്രീജിത്ത് MS, കോട്ടയം പനച്ചിക്കാട് നിന്നാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടനുമായ ശരത്ദാസ് പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അതിമനോഹരമായി, റാണാഭുവൻ പാടിയ ലളിതഗാനങ്ങൾ കർണാമൃതമായി, മൈഗ്രെയിനും ഹോമിയോപ്പതിയും, ഈ വിഷയത്തിൽ ഡോക്ടർ ഷാജി പറഞ്ഞ കാര്യങ്ങൾ വിജ്ഞാനപ്രദമായിരുന്നു.
0: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച മെയിലാണ്. 12 സാഹിത്യവേദിയിൽ മുല്ലക്കര സോമശേഖരൻ അവതരിപ്പിച്ച വിശ്വമനോഹരി, എന്റെ യാത്ര എന്നീ കവിതകൾ നല്ല നിലവാരം പുലർത്തി. തഴവ തോപ്പിൽ ലത്തീഫ് അവതരിപ്പിച്ച 7 പോലീസിന്റെ കള്ളക്കേസ് മൂലം മെഡിക്കൽ കോളേജിൽ വെച്ച് ജീവൻ ഹോമിക്കേണ്ടി വന്ന ഒരു പാവം പെൻഷൻകാരന്റെ ദുരവസ്ഥയെ വരച്ചുകാട്ടി. അനില ശരത് അവതരിപ്പിച്ച കവിതകൾ സന്ധ്യ, പുതുവർഷ പുലരി എന്നിവ ഏറെ ഇഷ്ടപ്പെട്ടു. 14 നിയമരംഗത്തിൽ പുനലൂർ TM തോമസ് അവതരിപ്പിച്ച ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള പ്രഭാഷണം, പ്രത്യേകിച്ച് 10 ഓരോ ഉപഭോക്താവും അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. എന്നാൽ വെള്ളക്കടലാസിൽ അപേക്ഷയച്ചാൽ മതിയെന്ന് പറഞ്ഞത് ശരിയല്ല. കമ്മീഷനിൽ നിന്ന് കിട്ടുന്ന പ്രത്യേക ഫോർമാറ്റ് ഉപയോഗിച്ച് വേണം അപേക്ഷയക്കാൻ എന്ന ഒരു തിരുത്ത് ശ്രോതാവ് അറിയിക്കുകയാണ്. പ്രഭാതഭേരിയില് അസംസ്കൃത വസ്തുക്കളുടെ ദൗർലഭ്യം, സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക കുടിശ്ശിക, വിപണന തടസ്സം എന്നിവ മൂലം കേരളത്തിലെ കയർമേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. ഇക്കാര്യം ചർച്ച ചെയ്ത 15 പ്രഭാതഭേരി ശ്രദ്ധേയമായി. രണ്ടു സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും ജീവിത വഴികളിലൂടെ ദാമ്പത്യത്തിന്റെയും പുരുഷബന്ധങ്ങളുടെയും കാണാപ്പുറങ്ങൾ ലളിത സുന്ദരമായി ആവിഷ്കരിക്കുന്ന രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഉദ്യാനം എന്ന കൃതിയെ വിലയിരുത്തിയ 15 മായാമുദ്രകൾ ശ്രദ്ധേയമായി. ഇന്നത്തെ ചെറുപ്പക്കാരാണ് നാളത്തെ വയോജനങ്ങൾ. വയോജനങ്ങളെ ചേർത്ത് നിർത്തേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. മുതിർന്ന പൗരന്മാർ നേരിടുന്ന അനീതി, ചൂഷണം, അവഗണന എന്നിവയ്ക്കെതിരെ ലോകമെമ്പാടും അവബോധം വളർത്താനും അവരുടെ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കാനുമായി 15 ആചരിക്കുന്ന ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ പ്രാധാന്യം വിശദമാക്കിയ വാർത്താവീക്ഷണം അവസരോചിതമായി. ഗ്രാമീണ ജീവിതത്തിന്റെ സ്വച്ഛതയെ കവിതയിലേക്ക് ആനയിച്ച ജീവിതത്തിന്റെ പ്രസാദാത്മകത്വം കാവ്യ അക്ഷരങ്ങളിലൂടെ ആസ്വാദക മനസ്സിലേക്ക് പ്രവഹിപ്പിച്ച കവയത്രി കടത്തനാട്ട് മാധവയമ്മയുടെ ശബ്ദം 16 കാലം സാക്ഷിയിൽ കേൾപ്പിച്ചത് ഇഷ്ടപ്പെട്ടു. 15 മുതൽ ആരംഭിച്ച സെൻസസിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച 16 പ്രഭാതഭേരി അവസരോചിതമായി. 16 സർഗകേരളത്തിൽ പെരുമ്പടവം ശ്രീധരൻ അവതരിപ്പിച്ച കഥ കക്ഷി, ഒരു വൃദ്ധന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ബന്ധുക്കൾ നടത്തുന്ന വെപ്രാളങ്ങൾ വരച്ചുകാട്ടി. സാവിത്രി രാജീവൻ അവതരിപ്പിച്ച കവിതകൾ തോന്യാസം, നായ എന്നിവ നന്നായിരുന്നു. ചന്ദ്രമതി അവതരിപ്പിച്ച വെന്റിലേറ്ററും കുറെ മനുഷ്യരും എന്ന കഥയും ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര.
1: പയ്യന്നൂരിൽ നിന്ന് ലതീഷ് കുന്നുമ്മൽ എഴുതുന്നു, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് കൃത്യമായ അവബോധം നൽകിയ പരിപാടിയായിരുന്നു കഴിഞ്ഞയാഴ്ച നിയമരംഗത്തിൽ പ്രക്ഷേപണം ചെയ്തത്. വിപണിയുടെ ചതിക്കുഴികളിൽ വീണുപോകുന്ന സാധാരണക്കാരന് താങ്ങാവേണ്ട നിയമവഴികളെക്കുറിച്ച് ഇത്ര ലളിതമായും ഹൃദ്യമായും അവതരിപ്പിക്കാൻ അവതാരകന് സാധിച്ചു. അഭിനന്ദനങ്ങൾ.
0: ദിലീപ് വി മുഹമ്മദ്, മൂവാറ്റുപുഴ അയച്ച മെയിൽ, കേശ സംരക്ഷണം ആയുർവേദത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്മിത എസ് ശിവൻ പ്രകാശധാരയിൽ നടത്തിയ പ്രഭാഷണം ഒട്ടേറെ വിലപ്പെട്ട അറിവുകൾ പങ്കുവയ്ക്കുന്നതും പല അബദ്ധധാരണകളും മാറ്റാൻ പര്യാപ്തവുമായിരുന്നു. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടലിന്റെ

0: കുലതകൾ പലർക്കും താങ്ങാവുന്നതിനപ്പുറമാണെന്നുള്ള പരമയാഥാർത്ഥ്യം എടുത്തു പറഞ്ഞ് ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ലോക വയോജന അതിക്രമ ദിനത്തോടനുബന്ധിച്ച് മാധ്യമ പ്രവർത്തക ശ്രീലത വി എസ് തയ്യാറാക്കിയ വാർത്താവീക്ഷണം ഒട്ടേറെ ചിന്തകളും തിരിച്ചറിവുകളും പങ്കുവയ്ക്കുന്നതായിരുന്നു. ഇങ്ങനെയൊരു ദിനം ആചരിക്കുന്നതിന്റെ പ്രസക്തി ശരിക്കും മനസ്സിലാക്കി തന്നു ആ വാർത്താവീക്ഷണം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് നടന്നുവരുന്ന സാഹചര്യത്തിൽ ഈ വിഷയം അവതരിപ്പിച്ച പ്രഭാതഭേരി സെൻസസിനെ സംബന്ധിച്ച് നല്ലൊരു അവബോധമുണ്ടാക്കാൻ പര്യാപ്തമായി. വ്യക്തികളിലെയും കുടുംബങ്ങളിലെയും സാമ്പത്തിക നിയന്ത്രണത്തിന്റെയും സാമ്പത്തിക അച്ചടക്കത്തിന്റെയും വശങ്ങൾ പ്രതിപാദിച്ച പ്രഭാതഭേരി പ്രസക്തമായി. വായനദിനത്തിൽ വായനയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ച സുഭാഷിതവും വായനദിനത്തിൽ ആശംസകൾ നേർന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ നടത്തിയ പ്രഭാഷണവും വായനദിനത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതായി.
1: കഴിഞ്ഞ ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത ഓർമ്മച്ചെപ്പ് എന്ന പരിപാടിയെക്കുറിച്ചാണ് താര ചെമ്പകശ്ശേരി എഴുതുന്നത്. ഈ പരിപാടിയുടെ ഉദ്ദേശം ശ്രോതാക്കളുടെ പഴയകാല ഓർമ്മകളും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പാട്ടും എന്നതാണല്ലോ. പക്ഷേ ഈ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്ന ദിവസത്തിന്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് കൃത്രിമമായി ഉണ്ടാക്കുന്ന ഓർമ്മകളാണോ എഴുതി അറിയിക്കേണ്ടത് എന്ന് തോന്നി 14-ാം തീയതിയിലെ ഓർമ്മച്ചെപ്പ് കേട്ടപ്പോൾ. അന്നത്തെ ദിവസം മഹാനടൻ സത്യന്റെ ഓർമ്മ ദിനമായിരുന്നു. തീർച്ചയായും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ പരിപാടിയുടെ ആമുഖമായി അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം പാടി അഭിനയിച്ച ഒരു സിനിമാ ഗാനം കേൾപ്പിക്കാമല്ലോ. അന്നത്തെ ദിവസം ആകാശവാണി തിരുവനന്തപുരം നിലയം എല്ലാം തന്നെ അദ്ദേഹം പാടി അഭിനയിച്ച സിനിമകളിലെ പാട്ട് തന്നെയല്ലേ കേൾപ്പിക്കുന്നത്. പക്ഷേ ഓർമ്മച്ചെപ്പ് എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഈ പരിപാടിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്തരുത് എന്നൊരു അപേക്ഷയാണ്. ഇതിൽ വരുന്ന ചില കത്തുകളിൽ ഓർമ്മകളൊന്നും തന്നെ പങ്കിടാറില്ല, ഏതെങ്കിലും ഒരു പാട്ട് മാത്രം ആവശ്യപ്പെടും. ഓർമ്മച്ചെപ്പിലൂടെ പലരുടെയും ധാരാളം പഴയകാല ഓർമ്മകൾ കേൾക്കാനാണ് കാത്തിരിക്കുന്നത് എന്നാണ് ശ്രോതാവ് എഴുതുന്നത്.
0: ശ്രോതാവ് എഴുതിയിരിക്കുന്നത് ശരിയാണ്. ഓർമ്മച്ചെപ്പിൽ എന്തെങ്കിലും ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കണം, അത് പല ശ്രോതാക്കളും അങ്ങനെ ചെയ്യാറുണ്ട്. ചില കത്തുകൾ മാത്രമേ അതില്ലാതുള്ളൂ. അതുപോലെ തന്നെ ഒരു മണിക്ക് ഗാനസല്ലാപം പരിപാടിയിൽ പല ശ്രോതാക്കളും വിളിച്ച് പാട്ട് ആവശ്യപ്പെടുന്നു, പാട്ട് സമർപ്പിക്കുന്നു എന്നതിലുപരി അവര് ഈ പറഞ്ഞപോലെ പാട്ടിന്റെ സവിശേഷതകളെക്കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ നാട്ടിന്റെ എന്തെങ്കിലും ചോദിച്ചാൽ പോലും പലരും പറയാൻ വിമുഖത കാട്ടുന്നു. ഉടൻ തന്നെ അവർക്ക് പാട്ട് കേട്ടാൽ മതി.
1: വിശേഷം കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾക്ക് അതൊരു ബുദ്ധിമുട്ടുമാണ്.
0: സമയപരിമിതി എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി അതിനകത്തുണ്ട്.
1: എഴുത്തുപെട്ടിയിലൂടെ തന്നെ ഈ കാര്യം നമ്മൾ മുൻപ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഓർമ്മച്ചെപ്പിലേക്ക് കത്തുകൾ അയക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകളും കൂടി ചേർത്തിട്ടുള്ള പാട്ടുകൾ വേണം ആവശ്യപ്പെടാൻ.
0: അങ്ങനെ പല ശ്രോതാക്കളും ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിപാടികൾ സശ്രദ്ധം കേട്ട് വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ആകാശവാണിക്ക് എഴുതുക. എഴുത്തുപെട്ടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പറയാം. എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014.
1: ഇമെയിലിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നവർ airtvmpm@gmail.com എന്ന വിലാസത്തിൽ എഴുതുക.
0: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, airtvmpm@gmail.com. ഇനി അടുത്ത ഞായറാഴ്ച ഒത്തുകൂടാം എഴുത്തുപെട്ടിയിൽ.
1: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.

0: ആകാശവാണി.
1: നിയമരംഗം. പകർപ്പാവകാശ നിയമം 1957. ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ധ്രുവ പി സി സംസാരിക്കുന്നു.
2: മനുഷ്യന്റെ ഭൗതിക ശേഷിയും സൃഷ്ടിപരമായ കഴിവുകളും ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തെയും അറിവിനെയും മുന്നോട്ടു നയിക്കുന്ന ശക്തിയാണ്. ഒരു നോവൽ, കവിത, പാട്ട്, ചിത്രം, സിനിമ, കമ്പ്യൂട്ടർ പ്രോഗ്രാം, സംഗീത സൃഷ്ടി, ശാസ്ത്രീയ ഗവേഷണം തുടങ്ങിയവ എല്ലാം സൃഷ്ടാവിന്റെ വ്യക്തിപരമായ ചിന്ത, കഴിവ്, പരിശ്രമം, സമയം എന്നിവയുടെ ഫലമാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട കൃതികളെ അനുമതിയില്ലാതെ പകർത്തുക, വിതരണം ചെയ്യുക, ഓൺലൈനായി പങ്കിടുക, പുനരുദ്ധരിക്കുക എന്നിവ സൃഷ്ടാവിന്റെ പരിശ്രമത്തെ അന്യായമായി ദുരുപയോഗം ചെയ്യുന്നതും അവകാശം ലംഘിക്കുന്നതുമായ പ്രവൃത്തിയാണെന്ന് കരുതപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ ഭൗതിക സ്വത്തവകാശ നിയമമായ ഇന്ത്യൻ പകർപ്പവകാശ നിയമം 1957 പാസാക്കപ്പെട്ടത്. ഈ നിയമം 1958 ജനുവരി 21 പ്രാബല്യത്തിൽ വന്നു. പിന്നീട് സാങ്കേതിക വ്യവസ്ഥകളുടെയും അന്താരാഷ്ട്ര ഭൗതിക സ്വത്തവകാശ ധാരണകളുടെയും അടിസ്ഥാനത്തിൽ 1983, 84, 92, 94, 99, 2012, 2023 എന്നീ വർഷങ്ങളിൽ പ്രധാനപ്പെട്ട ഭേദഗതികൾ നടപ്പാക്കി. അതിൽ 2012 ഭേദഗതി ഏറ്റവും നിർണായകമാണ്. ഇന്റർനെറ്റ് പ്രചരണം, ഓൺലൈൻ വീഡിയോ സംഗീത പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ സ്ട്രീമിംഗ്, ഭൗതിക സ്വത്തവകാശ സംരക്ഷണം, സൃഷ്ടിപരമായ വ്യവസായങ്ങളുടെ വളർച്ച എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്. ഇന്ത്യയിലെ പകർപ്പവകാശ നിയമത്തിന്റെ വേരുകൾ 1911 ബ്രിട്ടീഷ് പകർപ്പവകാശ നിയമത്തിലും 1914 ഇന്ത്യയിലെ പകർപ്പവകാശ നിയമത്തിലും ആണെന്ന് കാണാം. പകർപ്പവകാശം എന്നത് ഒരു സൃഷ്ടിയുടെ പകർപ്പുകൾ നിർമ്മിക്കുക, പ്രസിദ്ധീകരിക്കുക, പ്രദർശിപ്പിക്കുക, പൊതുവിൽ അവതരിപ്പിക്കുക, വിൽക്കുക, ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുക, ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുക, വിവർത്തനം ചെയ്യുക, രൂപാന്തരം വരുത്തുക തുടങ്ങിയ അവകാശങ്ങളിൽ സൃഷ്ടാവിനുള്ള പ്രത്യേക പരിരക്ഷയാണ്. സാഹിത്യകൃതികൾ, ഗാനങ്ങൾ, നാടകങ്ങൾ, കലാസൃഷ്ടികൾ, സിനിമകൾ, ശബ്ദരേഖകൾ, കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ, വാസ്തുശില്പരൂപകൽപ്പനകൾ, ഫോട്ടോഗ്രാഫുകൾ, നൃത്തരൂപങ്ങൾ എന്നിവ വകുപ്പ് 13 പ്രകാരം ഇതിൽ ഉൾപ്പെടുന്നു. വകുപ്പ് 14 പകർപ്പവകാശം നൽകുന്ന അവകാശങ്ങളെ വിശദീകരിക്കുന്നു. സാഹിത്യ, നാടക, സംഗീത, കലാരൂപങ്ങൾക്കായുള്ള അവകാശങ്ങൾ: കൃതി പുനഃസൃഷ്ടിക്കുക, പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ വിതരണം ചെയ്യുക, സാമൂഹ്യമായി അവതരിപ്പിക്കുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക, കൃതി സിനിമാരൂപത്തിലോ ശബ്ദരേഖയിലോ മാറ്റുക, കൃതിയിൽ നിന്ന് അനുബന്ധ കൃതികൾ സൃഷ്ടിക്കുക എന്നിവയാണ്. സിനിമാ ചിത്രങ്ങൾക്കും ശബ്ദരേഖകൾക്കും പ്രദർശനമോ പൊതുപ്രക്ഷേപണമോ നടത്താനുള്ള അവകാശം ഉടമയ്ക്കാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഉടമയ്ക്ക് അതിനെ പുനഃസൃഷ്ടിക്കാനുള്ള, വ്യാപാരമായി വിൽക്കാനുള്ള, ലൈസൻസായി നൽകാനുള്ള അവകാശമുണ്ട്. കൂടാതെ ഉടമയുടെ അനുമതിയില്ലാതെ മറ്റൊരാൾ ഈ അവകാശങ്ങളിൽ ഒന്ന് ഉപയോഗിക്കുകയോ ലംഘിക്കുകയോ ചെയ്താൽ അത് പകർപ്പവകാശ ലംഘനം ആയി കണക്കാക്കപ്പെടുന്നു. വകുപ്പ് 57 നൈതിക അവകാശങ്ങൾ അഥവാ മോറൽ റൈറ്റ്സ് സംരക്ഷിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ പേര് കൃതിയിൽ ചേർക്കപ്പെടണം. അദ്ദേഹത്തിന്റെ കൃതിയുടെ ഗൌരവം തകർക്കുന്ന തരത്തിൽ മാറ്റം വരുത്തരുത്, അപമാനകരമായി ഉപയോഗിക്കരുത് എന്നീ അവകാശങ്ങളാണ് അതിലൂടെ ഉറപ്പാക്കുന്നത്. വകുപ്പ് 22 പ്രകാരം പകർപ്പവകാശത്തിന് കാലാവധി നിശ്ചയിച്ചിരിക്കുന്നു. സാഹിത്യ, സംഗീത, നാടക, കലാസൃഷ്ടികൾക്കുള്ള പകർപ്പവകാശം സൃഷ്ടാവിന്റെ ജീവിതകാലം പിന്നീട് 60 വർഷം നിശ്ചയിച്ചിരിക്കുന്നു. വകുപ്പ് 23 മുതൽ 29 വരെ സിനിമകൾ, ശബ്ദരേഖകൾ, ഫോട്ടോഗ്രാഫുകൾ, അനാമിക കൃതികൾ തുടങ്ങിയവയ്ക്കുള്ള കാലപരിധികൾ പ്രത്യേകം നിശ്ചയിച്ചിരിക്കുന്നു. വകുപ്പ് 51 പ്രകാരം പകർപ്പവകാശ ലംഘനം നിർവചിക്കുന്നു. അനുമതിയില്ലാതെ പകർപ്പുകൾ നിർമ്മിക്കൽ, ശബ്ദദൃശ്യ സംപ്രേഷണം, ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യൽ, കള്ളപ്പകർപ്പുകൾ വിതരണം ചെയ്യൽ, പുസ്തകങ്ങൾ, സിനിമ, ഗാനങ്ങൾ, പ്രോഗ്രാം എന്നിവ പകർത്തൽ ലംഘനമാണ്. വകുപ്പ് 63 ലംഘനങ്ങൾക്ക് കുറഞ്ഞത് 6 മാസം മുതൽ 3 വർഷം വരെ തടവും പിഴയും ശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നു. കൂടാതെ സിവിൽ പ്രതിവിധിയായി വിലക്കിന് ഉത്തരവ്, നഷ്ടപരിഹാരം, ലഭിച്ച ലാഭത്തിന്റെ കണക്കെടുപ്പ് എന്നിവയും കോടതി അനുവദിക്കും. എന്നാൽ ഈ നിയമം പഠനാവശ്യങ്ങൾ, ഗവേഷണം, നിരൂപണം, വാർത്താവിതരണം, ലൈബ്രറി സംരക്ഷണ പ്രവർത്തനം തുടങ്ങിയ ശ്രേഷ്ഠമായ ഉപയോഗങ്ങൾക്കായി യുക്തിസഹമായ ഉപയോഗം അഥവാ ഫെയർ യൂസ് വകുപ്പ് 52 പ്രകാരം അനുവദിക്കുന്നു. ഇതുവഴി അറിവിന്റെ തുറന്ന പ്രചരണം തടസ്സപ്പെടാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഡിജിറ്റൽ കാലഘട്ടത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ, സോഫ്റ്റ്വെയർ മേഖല തുടങ്ങിയവ വളരുന്നതോടെ അനധികൃത പകർപ്പും കള്ളവ്യാപാരവും കൂടിയിട്ടുണ്ട്. അതിനാൽ 2012 ഭേദഗതിയിലൂടെ ഗായകരും സംഗീത സംവിധായകരും വരികൾ എഴുതുന്നവരും സിനിമാ സൃഷ്ടാക്കളും തങ്ങളുടെ കൃതികളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ന്യായമായ റോയൽറ്റി ലഭിക്കേണ്ടതുണ്ട് എന്ന് നിയമം ഉറപ്പാക്കി. ഇന്ത്യൻ പകർപ്പവകാശ ഓഫീസ് ഈ നിയമത്തിന്റെ പ്രാവർത്തിക ചുമതല വഹിക്കുന്നു. വിവിധ മേഖലകളിലായി സഹായക ഓഫീസുകളുമുണ്ട്. ഇവിടെ അപേക്ഷകൾ സ്വീകരിക്കുകയും കേൾപ്പുകൾ നടത്തുകയും സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ഔദ്യോഗിക രേഖകൾ അടിസ്ഥാനമാക്കി തർക്ക പരിഹാരം നടത്തുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ പകർപ്പവകാശം സ്വന്തമാക്കാനുള്ള പ്രക്രിയ ലളിതമാണ്. പകർപ്പവകാശ രജിസ്ട്രേഷനു വേണ്ടി നിയമത്തിലെ ഷെഡ്യൂളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ അപേക്ഷ സമർപ്പിക്കണം. ഓരോ കൃതിക്കും തന്നെ പ്രത്യേക അപേക്ഷ വേണം സമർപ്പിക്കാൻ. അതിനൊപ്പം ആവശ്യമായ ഫീസ് അടയ്ക്കുകയും വേണം. അപേക്ഷ

0: അപേക്ഷകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഒപ്പിട്ടിരിക്കണം. അപേക്ഷ സ്വീകരിച്ച ശേഷം അതിന് ഒരു ഡയറി നമ്പർ നൽകും. ഇതിനുശേഷം 30 ദിവസത്തെ നിർബന്ധമായ കാത്തിരിപ്പുകാലം ഉണ്ടായിരിക്കും. ഈ സമയത്ത് ആർക്കു വേണമെങ്കിലും ആ അപേക്ഷയ്ക്കെതിരെ എതിർപ്പ് സമർപ്പിക്കാം. എതിർപ്പുകൾ ഉണ്ടായാൽ പരിശോധകൻ രണ്ടു പാർട്ടികളെയും വിളിച്ച് ഹിയറിംഗ് നടത്തും. പരിഹരിക്കപ്പെട്ടാൽ അപേക്ഷ അംഗീകരിക്കുന്നു. എതിർപ്പുകളില്ലെങ്കിൽ അപേക്ഷ നേരിട്ട് പരിശോധിക്കലിനായി പോകും. അവ പരിഹരിക്കപ്പെട്ടാൽ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ നൽകപ്പെടും. രജിസ്ട്രേഷനായി സാധാരണ 2 മുതൽ 4 മാസം വരെ സമയമെടുക്കാറുണ്ട്. രജിസ്ട്രേഷൻ നിർബന്ധമല്ലെങ്കിലും ഭാവിയിൽ നിയമതർക്കങ്ങൾ, പ്രസിദ്ധീകരണ കരാർ, ഓൺലൈൻ ഉള്ളടക്ക സംരക്ഷണം, സിനിമാ സംഗീത വിൽപ്പന കരാർ തുടങ്ങിയവയിൽ ഇത് വലിയ തെളിവാണ്. പലരും നിയമം അറിയാതെ തന്നെ പഠന പുസ്തകങ്ങൾ, ഡിജിറ്റൽ ഉള്ളടക്കം, സിനിമകൾ, സംഗീതം എന്നിവ അനധികൃതമായി ഡൗൺലോഡ് ചെയ്യുകയും പശ്ചാത്തല സംഗീതം അനുമതിയില്ലാതെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിനാൽ ബൗദ്ധിക സ്വത്തവകാശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ ബോധവത്കരണം ആവശ്യമുണ്ട്. പകർപ്പവകാശ നിയമം 1957 ഇന്ത്യയിലെ സൃഷ്ടിപരമായ കൃതികൾക്ക് നിയമപരമായ സംരക്ഷണം നൽകുന്ന പ്രധാന നിയമങ്ങളിലൊന്നാണ്. ഇതിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. 2023 പാസായ ജനവിശ്വാസ് നിയമം വഴി പകർപ്പവകാശ നിയമത്തിലും പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. ഏറ്റവും പ്രധാനമായ മാറ്റം പകർപ്പവകാശ നിയമത്തിലെ വകുപ്പ് 68 നീക്കം ചെയ്തതാണ്. മുൻപ് ഈ വകുപ്പ് പ്രകാരം അധികാരികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതോ വ്യാജമായ പ്രസ്താവനകളോ നൽകിയാൽ 1 വർഷം വരെ തടവ് അല്ലെങ്കിൽ 50,000 രൂപ വരെ പിഴ അല്ലെങ്കിൽ 2 ശിക്ഷയായി ലഭിക്കാമായിരുന്നു. ഭേദഗതിയിലൂടെ ഈ വകുപ്പ് മുഴുവനായും ഒഴിവാക്കി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി ക്രിമിനൽ കുറ്റങ്ങളായി കണക്കാക്കപ്പെടില്ല. ഇതിനു പുറമെ ചില ചെറിയ നിയമലംഘനങ്ങൾക്കുള്ള തടവ് ശിക്ഷാ വ്യവസ്ഥകളെ പിഴയായി മാറ്റിയിരിക്കുന്നു. ഈ ഭേദഗതിയുടെ വ്യവസ്ഥകൾ 2024 ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ, സ്ട്രീമിംഗ് സേവനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവ സൃഷ്ടികളുടെ ഉപയോഗ രീതിയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. പകർപ്പവകാശ ലംഘനങ്ങൾ കൂടുതലായി നടക്കുന്നു. കോടതികളും നിയമനിർമ്മാണ സ്ഥാപനങ്ങളും ഈ വെല്ലുവിളികൾ നേരിടാൻ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു വരുന്നു. സൃഷ്ടികളെ ബഹുമാനിക്കുകയും നിയമത്തെ പാലിക്കുകയും ചെയ്യുന്നത് ഒരു നാഗരിക പൗരന്റെ സാമൂഹിക ഉത്തരവാദിത്വമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ, മാധ്യമങ്ങൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയും പകർപ്പവകാശ നിയമത്തെ പ്രചരിപ്പിക്കാനും സംരക്ഷണ നടപടികളിൽ പങ്കാളികളാകാനും ബാധ്യസ്ഥരാണ്. മാത്രമല്ല, രാജ്യത്തിന്റെ ഭൗതിക മൂല്യങ്ങൾക്കും സാംസ്കാരിക പൈതൃകത്തിനും സംരക്ഷണം നൽകുന്ന ഒരു നിയമകാവലുമാണ്. യഥാർത്ഥ സൃഷ്ടികളെ അംഗീകരിക്കുക, അനധികൃത പകർപ്പുകൾ ഒഴിവാക്കുക, സൃഷ്ടിപരമായ മേഖലകളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ പൊതുകടമയാണ്.
1: പകർപ്പാവകാശ നിയമം 1957. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ധ്രുവ PC.
2: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സുകൃതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. രചന ONV, സംഗീതം രവി ബോംബെ.

ഞാൻ കർണൻ 2 എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. രചന ജസ്റ്റിൻ രതീഷ്, സംഗീതം CR സാജൻ.

യേശുദാസും രവീന്ദ്രനും സുജിത്തും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ, ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി.
1: ബാലലോകം.

0: എല്ലാവർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായാണ് ആചരിക്കുന്നത്. യോഗ ശീലിക്കുന്നതിലൂടെ കുട്ടികളിൽ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് നല്ല വഴക്കവും കരുത്തും നൽകുക മാത്രമല്ല, പഠനത്തിലും മറ്റു കാര്യങ്ങളിലും കൂടുതൽ മിടുക്കരാകാനും മനസ്സിനെ ശാന്തമാക്കാനും ഒക്കെ സഹായിക്കും. ലളിതമായ ശ്വസന വ്യായാമങ്ങളും ആസനങ്ങളും ശീലമാക്കുന്നത് വഴി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കും. കുട്ടിക്കാലം മുതലേ യോഗ ശീലമാക്കുന്നത് ശാരീരികവും മാനസികവുമായ മികച്ച വളർച്ചയ്ക്ക് സഹായകരവുമാണ്. ഇന്ന് ബാലലോകത്തിലൂടെ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും യോഗയുടെ ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവനാണ്.
1: പ്രിയപ്പെട്ട കുട്ടികളെ, അന്താരാഷ്ട്ര യോഗാ ദിനം June 21 നാം ആചരിക്കുകയാണ്. യോഗ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? യോഗയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇത് എത്ര വയസ്സു മുതലാണ് ചെയ്യേണ്ടത്? ഇതൊക്കെ നിങ്ങൾക്കറിയാമോ? നമുക്ക് ഒരു 5 വയസ്സു മുതൽ തന്നെ ക്രീഡായോഗ എന്ന പേരിൽ നാം യോഗ പഠിപ്പിച്ചു തുടങ്ങാറുണ്ട്. അപ്പോൾ കളിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ യോഗ ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവും. യോഗയ്ക്ക് എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? 8 സ്റ്റെപ്സാണ് യോഗയ്ക്കുള്ളത്.

അതുകൊണ്ട് തന്നെ യോഗയെ പറയുന്ന മറ്റൊരു പേരാണ് അഷ്ടാംഗയോഗം. അഷ്ട അംഗങ്ങളുള്ള യോഗ, എട്ട് ബ്രാഞ്ചസ് ഉള്ള യോഗ. ഏതൊക്കെയാണ് ഈ എട്ട് ബ്രാഞ്ചസ് എന്നറിയണ്ടേ? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഇന്നത്തെ കുഞ്ഞുമക്കളിൽ അവരുടെ ഐക്യു ലെവൽ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുന്നിലാണ്. പക്ഷെ അവിടെ നിങ്ങൾക്ക് കുറഞ്ഞു പോകുന്നത് ഇമോഷണൽ കോഷ്യന്റാണ്. ഇമോഷണൽ കോഷ്യന്റ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, മാതാപിതാക്കൾ ഒന്ന് വഴക്ക് പറഞ്ഞാലോ, ഒന്ന് ദേഷ്യപ്പെട്ടാലോ, ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞാലോ ഒക്കെ പെട്ടെന്നങ്ങ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാനോ, നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും ഞങ്ങൾ നിങ്ങളിൽ കാണുന്നത്. അത് നിങ്ങളുടെ തെറ്റൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത്തരം ഒരു പ്രശ്നം നമ്മളിലുണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ് നമുക്ക് വളരെ കുറവാണ് എന്നുള്ളത് നാം ഓരോ കുഞ്ഞുങ്ങളും മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഈ ഇമോഷണൽ കോഷ്യന്റ് വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശാരീരിക ആരോഗ്യം പോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. നിങ്ങളെ ഒന്ന് അടിച്ചാലോ, വഴക്ക് പറഞ്ഞാലോ, നിങ്ങളൊന്ന് കരഞ്ഞാലോ, ഉടനെ പനി വരുന്നു, ചുമ വരുന്നു, ശ്വാസമുട്ടൽ വരുന്നു, ആകെ പിന്നെ പ്രശ്നവും. അപ്പോ മനസ്സിനെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ശരീരത്തിൽ അസുഖമായി വരാം, ശരീരത്തിൽ എന്തെങ്കിലും അസുഖം വന്നാലും മാനസികമായിട്ട് നമുക്ക് ഭയങ്കര സങ്കടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോ അതിന്റെ അർത്ഥം നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാനസിക ആരോഗ്യത്തിന്റെ കുറവാണ് പലപ്പോഴും നമ്മൾ ഇന്ന് പത്രങ്ങളിൽ കാണുന്ന സാമൂഹിക പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. യോഗ ചെയ്യുകയാണെങ്കിൽ മനസ്സിനെയും ശരീരത്തിനെയും നിങ്ങൾക്ക് ഒരുപോലെ നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ നിയന്ത്രിക്കാൻ ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ഉപാധി നമ്മളിലേക്ക് കിട്ടുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണെങ്കിൽ, നിങ്ങൾക്ക് അതിന് ഏറെ പ്രയോജനം ഉണ്ടാവും. ഈ ചെറുപ്രായം മുതൽ തന്നെ സ്വഭാവ രൂപീകരണത്തിന് പോലും യോഗ എന്ന ശാസ്ത്രം വളരെയേറെ പ്രയോജനം ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത്, യോഗയുടെ സ്റ്റെപ്സായിട്ടുള്ള യമനിയമാദികൾ പഠിക്കാനായിട്ട് ആദ്യം നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. യമ എന്ന വേർഡിന്റെ അർത്ഥം മോഡ് ഓഫ് കണ്ടക്ട് എന്നാണ്. അതായത് നമ്മൾ എങ്ങനെ ഒരാളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യണം, എങ്ങനെ നമ്മൾ ഒരാൾക്ക് നല്ല റെസ്പെക്ട് കൊടുത്താലോ, നല്ല സ്നേഹം കൊടുത്താലോ മാത്രമല്ലേ നമുക്ക് തിരിച്ചും കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങോട്ട് സ്നേഹം കൊടുത്ത്, അങ്ങോട്ട് റെസ്പെക്ട് ചെയ്ത്, തിരിച്ച് ആ സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തിരിച്ചു വാങ്ങുവാനുള്ള ഒരു ആർജവം എന്നൊക്കെ പറയാൻ പറ്റും. നിയമ എന്ന് പറയുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഈ രണ്ട് ഏരിയയും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ ആസനാസിലേക്കും സ്റ്റെപ്സുകളിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഈ രണ്ട് സ്റ്റെപ്സാണ് സ്കൂൾ ഹെൽത്ത് യോഗ എന്ന പദ്ധതിയിലൂടെ ഗവൺമെന്റ് സെക്ടറിലെ സ്കൂളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയോ വീഡിയോ കണ്ട് പഠിക്കുക, അത്തരം രീതികളൊക്കെ ഒഴിവാക്കിയിട്ട് ഗുരുമുഖത്തു നിന്ന് തന്നെ യോഗ പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം യോഗ ചെയ്യുമ്പോൾ അതിലെ ശ്വാസോച്ഛ്വാസ ക്രമങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മൾ സാധാരണ ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് യോഗയുടെ പ്രാധാന്യം തന്നെ മനസ്സിനെ കേന്ദ്രീകരിച്ച് ശ്വാസോച്ഛ്വാസ ക്രമങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യോഗയ്ക്ക് പ്രാധാന്യം കിട്ടുന്നത്. യോഗ എന്ന് പറയുന്നത് ഒരു ആസനാസായിട്ടോ അല്ലെങ്കിൽ അത് വെറും വ്യായാമ മുറയായിട്ടോ ഒന്നും നിങ്ങൾ കാണരുത്. യോഗയെ ഞങ്ങൾ ഡോക്ടേഴ്സ് അത് ചികിത്സാ മുറയായിട്ട് പോലും യൂസ് ചെയ്യുന്ന രീതിയുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന രോഗികൾക്കൊക്കെ മരുന്നൊക്കെ കൊടുത്താൽ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം അത് പിന്നീട് വരാതിരിക്കാൻ ഞങ്ങൾ യോഗ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് സമയം സ്ട്രെയിൻ ചെയ്ത് ഇരുന്ന് പഠിക്കുന്നു, അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി വേദനയൊക്കെ നിങ്ങളുടെ മസിൽസിനൊക്കെ ഉണ്ടാവാം. അപ്പൊ അത്തരം വേദനകളെയൊക്കെ സ്വാഭാവികമായ രീതിയിൽ നിങ്ങൾ റെഗുലർലി പ്രാക്ടീസ് ചെയ്യുന്ന യോഗ കൊണ്ട് തന്നെ ശരിയായി പോവും. എന്നാൽ വലിയ ജോയിന്റ് പെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിലോ നമ്മൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല. കൃത്യമായിട്ട് മെഡിസിൻസ് കഴിച്ചിട്ട് ഡോക്ടർ പറയുന്നതിനനുസരിച്ച്, ഡോക്ടർ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ മാത്രമേ നിങ്ങൾ യോഗ ചെയ്യാവുള്ളൂ. അതുപോലെ ഓരോ അസുഖങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള യോഗയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ചെറിയ ഏജ് മുതലേ നമ്മൾ ഒരുപാട് രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. ബി പി കൂടുന്നതും ഹൈപ്പർ ടെൻഷനും അതുപോലെ ജുവനൈൽ ഡയബറ്റീസ് പോലെയൊക്കെ ചെറിയ ഏജ് മുതൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഡയബറ്റീസും കൊളസ്ട്രോളും ബി പിയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നമ്മളിൽ വരില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് യോഗ വേണ്ട അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇന്നിപ്പോ നമ്മൾ കാണുന്ന സാംക്രമിക രോഗങ്ങൾ, നിപ്പയും കോവിഡും ഷിഗല്ല പോലുള്ള ഒരുപാട് രോഗങ്ങൾ

ഞങ്ങളുടെ നടുവിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശക്തി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നമുക്ക് യോഗയിലൂടെ സാധ്യമാകുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ഗുണം ചെയ്യത്തക്ക തരത്തിൽ, നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് എനർജി കിട്ടത്തക്ക തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ അത് യോഗ തന്നെയാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ യോഗ ശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മാനസികമായിട്ടുള്ള ഒരു ബലവും മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് പഠിക്കാനുള്ള ഒരു എനർജിയൊക്കെ ഒന്ന് കൂടി ഊർജ്ജസ്വലമായിട്ടുള്ള നിങ്ങളുടെ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പുകൾ നോക്കാം. അടുത്തത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ആസനാസാണ്. യമനിയമാദികൾ ഈ രണ്ട് സ്റ്റെപ്സും പഠിച്ചതിന് ശേഷം വേണം നിങ്ങൾ ആസനാസ് പഠിക്കാൻ. പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നൊരു ഏരിയയാണ് ഈ യമനിയമാദികൾ. നമ്മുടെ സ്വഭാവ രൂപീകരണം കൂടി ഇതിനകത്തൊരു അടിസ്ഥാനമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ യോഗ ടീച്ചേഴ്സിൻ്റെ അടുത്ത് അത് ചോദിച്ച് തന്നെ പഠിക്കണം. എങ്ങനെയാവണം നമ്മൾ മറ്റൊരാളോട് ബിഹേവ് ചെയ്യാൻ, എങ്ങനെയാവണം നമ്മൾ സമൂഹത്തിൽ ജീവിക്കാൻ, എങ്ങനെയാവണം നമ്മൾ നന്നായിട്ട് ഒരാളോട് പെരുമാറാനുള്ളത് മനസ്സിലാക്കുക. ആസനാസ് പഠിക്കുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ മസിൽസ് എല്ലാം സ്ട്രെച്ച് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ജോയിൻസിന് ചെറിയ ചെറിയ വേദനകളൊക്കെ മാറിക്കിട്ടുവാനും ബോഡി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് പ്രാണായാമങ്ങൾ പഠിക്കാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് പ്രാണായാമങ്ങളാണ്. പ്രാണായാമം എന്ന് പറയുന്നത് ഡീപ്പ് ബ്രീതിങ് എക്സസൈസ് ആണ്. അതായത് ദീർഘമായിട്ട് നമ്മൾ ശ്വാസം എടുക്കുക, മാക്സിമം സമയം പിടിച്ചു നിർത്തുക, പതിയ ശ്വാസം പുറത്തേക്ക് വിടുക, അതൊരു ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പ്രാണായാമം. ഓരോരുത്തരുടെയും ലങ് കപ്പാസിറ്റി ഓരോ തരത്തിലായിരിക്കും. അപ്പൊ അവരവരുടെ ശ്വാസകോശത്തിന്റെ ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്രത്തോളം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ശ്വാസം ഉള്ളിലേക്കെടുത്ത് മാക്സിമം സമയം അതവിടെ പിടിച്ചു നിർത്തി പതിയെ നിങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? നിങ്ങളുടെ ലങ്സും അതേപോലെ തന്നെ ഹേർട്ടും ഓരോ കോശങ്ങളും എനർജൈസ് ചെയ്യപ്പെടുന്നു. വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരത്തിലെ പ്യൂരിഫിക്കേഷൻ അവിടെ നന്നായി നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രാണായാമം നന്നായിട്ട് പഠിച്ചെടുക്കുക. അലർജിക് ആയിട്ടുള്ള കുറേ കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ എപ്പോഴും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, അടിക്കടി വരുന്ന ജലദോഷപ്പനിയൊക്കെ. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഈ പ്രാണായാമം പഠിച്ചു വെക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. അവർക്ക് രോഗപ്രതിരോധ ശക്തി കൂട്ടുവാനും അതേറെ പ്രയോജനം ചെയ്യും. അതേപോലെ തന്നെ ശ്രദ്ധ കൂടുവാനും നിങ്ങൾക്കൊരു സംയമനം കിട്ടുവാനും എന്തൊരു കാര്യം വന്നിരുന്നാലും അതിനെ നിങ്ങൾക്ക് നല്ല ദീർഘവീക്ഷണത്തോടുകൂടി കാണുവാനും അതിനെ നിങ്ങൾക്ക് ആ ഇതിങ്ങനെ മതി, അമ്മ പറഞ്ഞത് ശരിയാണ്, എനിക്കിതിങ്ങനെ മതി, അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞത് കറക്റ്റാണ് എന്ന് നിങ്ങൾക്ക് സ്വയം ഒന്ന് ഒരു ഉള്ളിലൊരു അവബോധം ഉണ്ടാക്കാൻ നല്ലൊരു സ്റ്റെപ്പാണ് പ്രാണായാമം. യമ, നിയമ, ആസന, പ്രാണായാമ ഈ നാലെണ്ണത്തിനെയും കൂടി ഒരുമിച്ച് ചേർത്താൽ നമുക്ക് ഹഠയോഗം എന്ന് പറയാം. അടുത്ത നാലെണ്ണത്തിനെ നമ്മൾ പറയാൻ പോകുന്നത് രാജയോഗം എന്നാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി. ഇത് നാലെണ്ണം എന്ന് പറയുന്നത് ഒരുമിച്ച് ചേർത്താൽ നമ്മൾ രാജയോഗം എന്നാണ് പറയുക. പ്രത്യാഹാരം എന്ന് പറയുന്നത് വിഡ്രോവൽ ഓഫ് സെൻസസ് ആണ്. അതായത് കണ്ണിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയും നാവിലൂടെയും തൊക്കിലൂടെയും ഒക്കെയാണ് നമുക്ക് ഓരോ സെൻസസും നമ്മൾ അറിയുന്നത്. ഞാനിപ്പോ ഒന്ന് നല്ല സ്നേഹമായിട്ടൊന്ന് തലോടിയാൽ എങ്ങനെ ഇരിക്കും? നല്ല സുഖമായിരിക്കും അല്ലേ? പക്ഷെ ഞാനൊന്ന് നുള്ളി തന്നാലോ? നല്ല വേദനയായിരിക്കില്ലേ? ഇത് രണ്ടും അറിഞ്ഞത് എങ്ങനെയാ? സ്കിൻ എന്ന സെൻസ് ഓർഗനിലൂടെയാണ്. അപ്പോ ഇതുപോലെ ഓരോ സെൻസ് ഓർഗൻസിലൂടെയും നമ്മൾ ഓരോ സ്റ്റിമുലസും റെസ്പോൺസും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ആ കിട്ടുന്നതിനെ നമുക്കൊന്ന് ഉൾവലിക്കാൻ പറ്റിയാൽ അത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാൻ പറ്റുള്ളൂ. പ്രത്യാഹാരവും ധാരണവും ഒക്കെ പഠിച്ചാലേ നമുക്ക് ധ്യാനിക്കാൻ പറ്റൂ. അതിനുവേണ്ടി നമ്മളിതൊക്കെ പഠിക്കുന്നു കേട്ടോ. അപ്പോ ഈ ധ്യാനം പഠിക്കുക എന്ന് പറയുന്നത് വെറുതെ കണ്ണടച്ചിരുന്ന നമുക്ക് ധ്യാനിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പല പല ചിന്തകൾ വരും ഇല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ പ്രത്യാഹാരം പഠിക്കുന്നത്. അപ്പൊ ആദ്യം ഈ സെൻസ് ഓർഗൻസിനെയൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പഠിക്കണം. കുഞ്ഞി മക്കൾക്ക് ആദ്യമൊക്കെ നല്ല പാടായിരിക്കും, പക്ഷെ പതുക്കെ പതുക്കെ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ധാരണം പഠിക്കണം. ധാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വസ്ത്രമൊക്കെ ധരിക്കില്ലേ എന്ന് പറയുന്നത് പോലെ ധാരണം എന്ന് പറയാ ധരിക്കൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്ത് ധരിക്കുക എന്നുള്ളതാണ് യോഗയിലെ ധാരണം എന്ന് പറയുന്നത്. നമ്മൾ ഫ്രണ്ടിൽ ഒരു ഓബ്ജക്റ്റിനെ വെക്കുന്നു, ആ ഓബ്ജക്റ്റിനെ നമ്മൾ ഉള്ളിലേക്ക് ധരിക്കുന്നു. അപ്പോൾ ധാരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കോൺസെൻട്രേഷനാണ്. അപ്പൊ നമ്മൾ ഈ ഉള്ളിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ എടുക്കുക എന്ന് പറയുന്നത് മനസ്സുകൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലേ. കണ്ണടച്ചിരുന്ന് ആദ്യം ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്നു, അവിടെ പതിയെ നമ്മൾ കണ്ണടയ്ക്കുന്നു, മനസ്സ് ഏകാഗ്രമാക്കുന്നു, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റിനെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അവിടെ എന്താ നമുക്ക് കൂടുന്നത്? നമ്മുടെ കോൺസെൻട്രേഷനാണ് കൂടുന്നത് അല്ലേ. എപ്പോഴും നമ്മുടെ കോൺസെൻട്രേഷന്റെ കുറവുകൊണ്ടാണ് ഇത് പഠിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സും
അമ്മയും അച്ഛനും ഒക്കെ വഴക്ക് പറയും.

0: ചെയ്യാറില്ലേ. അപ്പോ അത് നമുക്കങ്ങ് മാറിക്കിട്ടും. ഈ കോൺസെൻട്രേഷൻ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ സായത്തമാക്കി കഴിഞ്ഞാൽ, ബൈ പ്രാക്ടീസ് നമ്മുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സ്കൂൾ ഹെൽത്ത് യോഗ എന്ന പദ്ധതി ചെയ്തതിലൂടെ അക്കാഡമിക് ലെവലില് കുട്ടികളിൽ വരുന്ന മാറ്റം കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മൾ തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും ടീച്ചേഴ്സിനും പേരൻസിനും ഒക്കെ വളരെയേറെ ആകുലതകളും അവലാതികളും ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം കുറച്ച് കുട്ടികളാണ് പഠിക്കാനായിട്ട് വന്നത്. ആ പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും ഒക്കെ ഫീഡ്ബാക്കിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറയുന്നത്, കൃത്യമായിട്ടും യോഗ പഠിച്ച കുട്ടികളുടെ അക്കാഡമിക് കരിയറിൽ മാർക്ക് പോലും കൂടുതൽ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ അവരുടെ കോൺസെൻട്രേഷനും മെമ്മറി പവറും ആ ഒരു ഗ്രാസ്പിംഗ് പവറും ഒക്കെ കൂടിയതുകൊണ്ട് തന്നെയാണല്ലോ ആ കുട്ടികൾക്ക് അക്കാഡമിക് കരിയറിൽ ആ ഒരു വ്യത്യാസം വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന കോൺസെൻട്രേഷൻ ടെക്നിക്സ് നിങ്ങൾ പഠിച്ചെടുക്കണം. അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ധ്യാനം, മെഡിറ്റേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് എത്താനും ഇത്തിരി പാടാണ്. നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ അതിന് സാധിക്കൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് സമാധിയാണ്. ശരിക്കും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ലയനത്തിനെയാണ് നമ്മൾ സമാധി എന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിലും, യോഗ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന, അത് ശരിക്കും അന്നത്തെ ഋഷിവര്യന്മാരൊക്കെ തന്നെ മറ്റ് ലൗകിക സുഖങ്ങളൊക്കെ വെടിഞ്ഞിട്ട് യോഗ ചെയ്തു വന്നിരുന്നത് അത്തരമൊരു ലക്ഷ്യത്തിലേക്കായിരുന്നു. നമുക്കിപ്പോൾ തോന്നും, നമ്മളിപ്പം ഫുട്ബോൾ കളിക്കണോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കണോ, അമ്മ പറയുന്നത് ശരിയായിരിക്കുമോ, ആ കുട്ടികളുടെ കൂടെ പോണ്ട, അല്ലെങ്കിൽ ഇവരുടെ കൂടെ പോയാൽ മതി, വെയിലത്ത് കളിക്കണ്ട, ഇച്ചിരി തണലായിട്ട് കളിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോഴും നമുക്കൊരു ദേഷ്യം വരും അല്ലേ. എന്താ ഞാൻ ആ കുട്ടികളുടെ കൂടെ പോയി കളിച്ചാൽ എന്താ പ്രശ്നം, ഈ കുട്ടികളുടെ കൂടെ പോയി കളിച്ചാൽ എന്താ പ്രശ്നം, എനിക്കിഷ്ടം അവരെയല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ വെയിലത്ത് കളിച്ചാൽ എന്താ പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള കുറെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പൊ ഇതിനെയെല്ലാം നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ അമ്മ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞത് ശരിയാണ്, അപ്പൊ നിങ്ങൾക്കതൊന്ന് ചിന്തിക്കാൻ പറ്റും. ആ ചിന്താശേഷി നിങ്ങളുടേത് വർദ്ധിക്കും എന്നുള്ളതാണ് യോഗ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. യോഗ ചെയ്യേണ്ട സമയം നിങ്ങൾക്കറിയാമോ? ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയം, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ട് സന്ധ്യാസമയം. ഈ രണ്ട് സമയമാണ് എപ്പോഴും യോഗ ചെയ്യുവാനായിട്ട് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ ടൈമിംഗ് പറയുവാണെങ്കിൽ വൈകിട്ടൊരു 5 to 6, രാവിലെ അതേപോലൊരു 5:30 to 6:30 ആ ഒരു സമയം. പ്രാണായാമവും സൂര്യ നമസ്കാരവും ഒരു ഇച്ചിരി ധ്യാനവും ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ യോഗ റെഗുലർലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് എന്തായാലും, നിങ്ങളുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള ബോധത്തിന് ഒരു ശുദ്ധീകരണം എന്തായാലും സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ പൈതൃകമായിട്ടുള്ള യോഗ, അതുവഴി നമ്മുടെ ആരോഗ്യവും ആർജവുമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.
1: നമ്മുടെ പഠനത്തിനും ശാരീരിക മാനസിക ആരോഗ്യത്തിനും യോഗ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവനാണ്. ഇനി ബാലലോകത്തിൽ ഒരു മിമിക്രി കേൾക്കാം. അവതരിപ്പിക്കുന്നത് സ്മൃതി രാജേഷ്.
2: 1, 2, 3, start.

നമസ്കാരം. ശാന്തമായ രാത്രിയിലെ കാട്ടിലെ ശബ്ദങ്ങൾ. പുഴയിലെ വെള്ളത്തിന് ഒഴുക്കൂടി. ഇതിനർത്ഥം മലയിൽ നല്ല ഇടിയും മഴയും.

ഇല്ല മൃഗാദികൾ പരിഭ്രാന്തരെ. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ആ ഉരുൾപൊട്ടൽ. പിന്നീട് നാം കണ്ടത് രക്ഷാപ്രവർത്തനങ്ങളുടെ ഞെട്ടോട്ടമാണ്. ചുറ്റുകയും കൈവാളം ഉപയോഗിച്ചാണ് ആദ്യം രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പിന്നീടാണ് യന്ത്രമെഷീൻ എത്തിയത്.

മൃഗങ്ങൾ പോലും മനുഷ്യർക്ക് കാവലായി വന്നു. രക്ഷാപ്രവർത്തനത്തിനായി ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്റർ പിന്നെ വളരെ താഴെ നിന്നും എയർ ലിഫ്റ്റ് ചെയ്യുന്ന മറ്റൊരു ഹെലികോപ്റ്റർ. അതും നമ്മൾ അത് ജീവിച്ചു. കലാപരിപാടികൾക്ക് മാറ്റമില്ല. റിമി ടോം മിസീസിന് ഗാനമേള. ഉള്ളിൽ കൊതി വിടരും എന്താണ് ഒളി കണ്ണുള്ള പ്രിയവരനേ, മിണ്ടാൻ മതി മനസ്സിൽ എന്താണ് ഇട നെഞ്ചിന്റെ പ്രിയതമനേ. ഏറെ പാട്ട്.

one life and another means what is that pile my dear ഒരു ഗംഭീര വെടിക്കെട്ട് കൂടി ഇരുന്നെത്തുന്നു.

0: ബാലലോകത്തിൽ അവസാനമായി തേജലക്ഷ്മി എസ് അവതരിപ്പിക്കുന്ന മോണോ ആക്ട് കേൾക്കാം.
1: സവർണാധിപത്യം കൊടികുത്തി വാഴുന്ന പുതിയ ലോകത്തേക്ക് ചാത്തനെത്തുന്നു, കുട്ടി ചാത്തനെത്തുന്നു. കനകം പാലടപ്രഥമൻ അങ്ങോട്ട് ചെലത്തിയോതൊരു ശങ്ക. വായുക്ഷോഭം വായുക്ഷോഭം. പരിപ്പ് പ്രഥമൻ, പഴം, പാൽക്കുടം, പൈമ്പാൽ, കേമം കേമം. കണ്ടിട്ട് മുരിയേക്കാൾ നികൃഷ്ടാണല്ലോ കോലം. മുരിനല്ലോ നോക്കും ബ്രാ, തിന്നാൻ എന്തേലും തന്നാ മതി. ഇപ്പൊ വന്നതാ വന്ന്, ഇനി എന്റെ കൺവെട്ടത് കണ്ടുവരുത്. രാമ ആലേലും പാർപ്പിക്ക, യെസ് ലേർട്ടെ മാറ മാറ അങ്ങോട്ട്. ഹൈ മുറ്റവും കളപ്പുരയും പുണ്യാഹം തളിച്ചങ്ങോട്ട് ശുദ്ധീകരിക്ക. മുരുകളെ നടക്ക് നടക്ക് നടക്ക്, പുലിയർത്തെ തിന്നളി തിന്നളി, കാടിവെള്ളതരെ കുടിച്ചളി കുടിച്ചളി, എമ്പാട് കുടിച്ചളി. എനിക്ക് എന്റെ പള്ളപ്പഴിച്ചിട്ട് പോയി എന്റെ മുരുകളെ. ഉമ്മക്കേ ഇല്ലത്തേക്ക് പോയാലോ? ഹേ, നാം എന്തായി കേക്കണേ? ആ ഏഭ്യൻ അന്ന ചോദിച്ചുന്നോ? അത്രയ്ക്കായോ? ഇന്ന് അന്ന ചോദിച്ചവൻ നാളെ കൂലി ചോദിക്കില്ല എന്ന് എന്താ അത്ര ഉറപ്പ്? വിശന്നിട്ടാവും തമ്പുരാനെ, പൊരിവേല് കൊണ്ട് കരിവാളിച്ചിട്ടുണ്ട് പാവം. രാമനായർ നിർത്തുക, കാടിവെള്ള കലക്കി അവിടെ കൊടുക്കുക, അതാ അവന്റെ അന്നം. മൂരോക്ക് കൊടുക്കണ കാടിവെള്ള ചാത്തലു, ഇത് കൊടുത്തി ചാത്തലൂടെ എങ്ങനെയാ കഴിഞ്ഞൂടല്ല ദൈവങ്ങളെ. കനകം ഇന്ന് കൂത്തമ്പലത്തില് നളചരിത മാട്ടക്കഥയാ. ധമയന്തിയുടെ രൂപഗുണങ്ങൾ ദേ എനിക്കിഷ്ടം. കീചകവധമാ, ചോരപുരണ്ട കൈകളോണ്ട് പാഞ്ചാലിയുടെ കാർക്കൂന്തളി കെട്ടുന്ന രൗദ്രഭീമൻ. തമ്പുരാനെ, ധാ ചെമ്പമൂരിയുടെ വാല് കാണുന്നില്ല? പൃഷ്ഠ ചോരയിൽ കുളിച്ചു കിടക്കുക. എന്റെ ഭഗവതിയെ, നാം എന്തായി കേക്കണേ? വരാപരാശ്ലീകരത്തോട് തമ്പുരാനെ, എനിക്ക് അറിവ് തമ്പുരാനെ, എന്നെ വിടാൻ പറഞ്ഞെ, എനിക്ക് അറിഞ്ഞൂട തമ്പുരാനെ. വല്ലോരോർക്കനോ തിന്നതാവും.
2: ചാത്ത, നിന്റെ വാക്യകത്ത് എന്താ ഒരു ചുവപ്പ് നിറം? ചുട്ടുചോര മണക്കുന്നു.
1: അടിച്ച് കൊല്ലടായി രക്തരാക്ഷസിനെ.
3: നിങ്ങളൊന്ന്
1: അപ്പുറത്തേക്ക് വന്നേ, എന്തോ മിന്നായം പോലെ, ഒടിയനെ പോലെ, ആരോ കല്ലെറിയുന്ന പോലെ എനിക്കാകെ പേടിയാവാ.
2: ഏ, തീക്കട്ടെലൂറും ഭരിക്കുന്നു.
1: തമ്പുരാനെ, ദാ ചെമ്പമൂരിയുടെ വാലും തോലൊക്കെ പറമ്പായ പറമ്പുഴ ചെതറി കിടക്ക. എനിക്ക് ഒന്നും തിരിയിടില്ല.
2: എനിക്കെല്ലാം തിരിയുന്ന, എവിടെയാ കാലൻ?
1: ചെമ്പമൂരിയുടെ അർജ്യ മുക്കാല് ചാത്ത നിന്നകത്താക്കി. എന്തു രസ, പിടിച്ചു കെട്ടി വെട്ടി നുറുക്കടാ. വേണ്ടബ്രാ, നീലത്തിന് തീ കൊടുക്കും.
2: എവിടെ ബന്ധം?
1: കത്തട്ടെ, കത്തി തീരട്ടെ. എങ്ങൾക്കും ഈ ഭൂമിയിൽ പൊറുക്കണോ?
3: എന്റെ ഭഗവതിയെ, എന്റെ ഇല്ലം.
1: രാമ പിടിച്ചു കെട്ടി വെട്ടി നുറുക്കി 390 കഷ്ണങ്ങളാക്കി കത്തുന്ന അഗ്നിയിലേക്ക് വലിച്ചെറിയ. വെണ്ണീര് പോലും കാണരുത്. അശ്ലീലം, കീഴ്ജാതി.
3: തമ്പുരാനെ, കത്തുന്ന തീയില് മുളച്ചു പോന്നുന്ന കുട്ടിച്ചാത്തന്മാർ. ഒന്നല്ല, രണ്ടല്ല, 390.
1: വിശക്കുന്ന വയറിന് ജാതിയില്ല, മതമില്ല. അന്നത്തിൽ പോലും കറുപ്പും വെറുപ്പും കാണുന്ന കെട്ടകാലത്ത് അനേകം ചാത്തന്മാർ നമുക്കിടയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും.
0: ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും ഉള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പരുകൾ 9495964321 9495655321 9495655321. ഓർക്കുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ആകാശവാണി.

തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാളിന്റെ പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് 1939 തിരുവനന്തപുരത്ത് വെച്ച് പെൺകുട്ടികൾക്കായി ആദ്യമായി ഒരു സംഗീത മത്സരം. വിധികർത്താക്കളായ ശെമ്മൻകുടി ശ്രീനിവാസ അയ്യർ, പ്രൊഫസർ ശ്രീനിവാസൻ, ഹരികേശനല്ലൂർ, മുത്തയ്യ ഭാഗവതർ എന്നിവരെ അതിശയപ്പെടുത്തിക്കൊണ്ട് പാറശാല എന്ന അതിർത്തി ഗ്രാമത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി 1st സ്ഥാനവും സ്വർണ മെഡലും കരസ്ഥമാക്കി. അന്ന് വൈകിട്ട് സമ്മാനദാനം കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യ കച്ചേരിക്കും അവസരമൊരുങ്ങി.

മുത്തയ്യ ഭാഗവതർ ഒരേ ഒരു കാര്യം മാത്രം ആ കുട്ടിയോടും പിതാവിനോടും ആവശ്യപ്പെട്ടു, സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ചേർന്ന് പഠിക്കണം എന്ന്. ആ മഹാഗായകന്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് 1940 സംഗീത കോളേജിൽ ചേരുന്ന ആദ്യ പെൺകുട്ടിയായി ആ ബാലിക. 1st റാങ്കോടെ ആ കുട്ടി പാസായി. തുടർന്ന് അധ്യാപികയായി ജോലി ലഭിച്ചപ്പോൾ കേരളത്തിലെ ആദ്യ വനിതാ സംഗീത അധ്യാപിക എന്ന ബഹുമതിയും ലഭിച്ചു.

0: പിന്നീട് ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ അധ്യാപികയായപ്പോഴും തൃപ്പുണിത്തുറ ആർ എൽ വി സംഗീത കോളേജിൽ പ്രിൻസിപ്പലായപ്പോഴും ആ സ്ഥാനം അലങ്കരിക്കുന്ന പ്രഥമ വനിതയായി മാറിയ ആ പെൺകുട്ടി പ്രശസ്ത സംഗീതജ്ഞ പാറശാല പൊന്നമ്മാളായിരുന്നു.
1: ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ ജ്യേഷ്ഠ സഹോദരിയായ ആയില്യം തിരുനാൾ രുക്മിണീഭായ് തമ്പുരാട്ടി തിരുവിതാംകൂർ രാജവംശത്തിലെ കുടുംബ പരദേവതയെ കുറിച്ച് രചിച്ച ഒരു പദവർണം നമുക്കിപ്പോൾ പഠിക്കാം. ആരഭിരാഗം, ത്രിപുടതാളം.

സാഹിത്യം എനിക്കുള്ളൂ. പല്ലവി: അമ്പ ഗൗരി ഗിരി കന്യേ, ആശ്രയമില്ല നീ എന്നെ. സാഹിത്യം: അമ്പ ഗൗരി ഗിരി കന്യേ, ആശ്രയമില്ല നീ എന്നേ.

1924 പാറശാലയിൽ മഹാദേവയ്യർ ഭഗവതി അമ്മാൾ ദമ്പതിമാരുടെ മകളായി പൊന്നമ്മാൾ ജനിച്ചു. പൊന്നമ്മാൾ സംഗീത പാഠങ്ങൾ പരമപിള്ള ആശാൻ, വൈദ്യനാഥയ്യർ എന്നിവരിൽ നിന്നും സ്വായത്തമാക്കിയ ശേഷം ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതർ, ശെമ്മങ്കുടി ശ്രീനിവാസയ്യർ, എം എ കല്യാണകൃഷ്ണ ഭാഗവതർ എന്നിവരിൽ നിന്നും അഭ്യസിച്ചു.

കൂടാതെ തമിഴ് ത്യാഗയ്യ എന്നറിയപ്പെടുന്ന പാപനാശം ശിവനിൽ നിന്നും ചില കൃതികൾ അഭ്യസിച്ചു. പാലക്കാട് പരമേശ്വര ഭാഗവതരുടെ അടുത്ത് വീണയും അഭ്യസിച്ചു. 1941 മുത്തയ്യ ഭാഗവതരുടെ നിർദ്ദേശപ്രകാരം തൃശ്ശിനാപ്പള്ളി ആകാശവാണിയിൽ കച്ചേരി അവതരിപ്പിക്കാൻ പോയപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ബി പൊന്നമ്മാളിനെ പാറശാല ബി പൊന്നമ്മാൾ എന്നാക്കി മാറ്റിയത്. ആകാശവാണിക്കായി പൊന്നമ്മാൾ അനവധി പ്രത്യേക പരിപാടികൾ പാടിയിട്ടുണ്ട്.

സംഗീത ത്രിമൂർത്തി കൃതികൾ, സ്വരജതികൾ, നന്ദനാർ ചരിതം, തിരുപ്പാവൈ, മീനാംബിക സ്തോത്രം, ഗുരുവായൂർ പുരേശ സുപ്രഭാതം, ഭക്തിമഞ്ജരി, പത്മനാഭശതകം തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം. തന്റെ ഗുരുനാഥനായ ചെമ്മൻകുടിയെപ്പോലെ ശ്രോതാക്കളുടെ സാമാന്യമായ മനോഭാവം ഉൾക്കൊണ്ട് അവർക്കാസ്വാദ്യമായ രീതിയിൽ കൃതികൾ തിരഞ്ഞെടുക്കാൻ പൊന്നമ്മാൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. സംഗീത ത്രിമൂർത്തികൾ പാപനാശം ശിവൻ, ഗോപാലകൃഷ്ണ ഭാരതിയാർ, മുത്തുതാണ്ഡവർ ഭാരതിയാർ, സ്വാതി തിരുനാൾ, നീലകണ്ഠ ശിവൻ, കുട്ടിക്കുഞ്ഞു തങ്കച്ചി, കെ സി കേശവപിള്ള, കൂടാതെ ആധുനിക യുഗത്തിലെ പുതുക്കോട് കൃഷ്ണമൂർത്തി, സ്പെൻസർ വേണുഗോപാൽ, അംബുജം കൃഷ്ണ, തുളസീവനം തുടങ്ങിയവരുടെ രചനകളും പൊന്നമ്മാൾ സ്വായത്തമാക്കിയിരുന്നു.

തന്റെ 16 വയസ്സിൽ ഭക്തപ്രഹ്ലാദ എന്ന തമിഴ് ചലച്ചിത്രത്തിലെ ഒരു ഗാനവും അവർ ആലപിച്ചിട്ടുണ്ട്. 2006 സെപ്റ്റംബർ 22 100-ലധികം വർഷങ്ങളായി പുരുഷന്മാർ മാത്രം കച്ചേരി നടത്തിയിരുന്ന തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ പാടുന്ന ആദ്യ വനിതയായി പാറശാല പൊന്നമ്മാൾ. അതും ആദ്യ ദിവസം തന്നെ. തുടർന്ന് 2019 തന്റെ അവസാന കച്ചേരി വരെ ആ സംഗീതയാത്ര അഭംഗുരം തുടർന്നു.

കേരള കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ, ഫെല്ലോഷിപ്പുകൾ, സ്വാതി പുരസ്കാരം, ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ പുരസ്കാരം, ഗായകരത്ന, സമഗ്ര സംഭാവനയ്ക്കുള്ള മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ TTK പുരസ്കാരം, ആചാര്യ കലാഭാരതി, ആചാര്യ ചൂഡാമണി എന്നിങ്ങനെ അനേകം പുരസ്കാരങ്ങൾ കൂടാതെ 2017 ഭാരത സർക്കാരിന്റെ പത്മശ്രീയും പാറശാല പൊന്നമ്മാളിന് ലഭിക്കുകയുണ്ടായി. വിദ്വത്ത് കൊണ്ട് കേരള പട്ടമ്മാൾ എന്നറിയപ്പെട്ടിരുന്ന പൊന്നമ്മാൾ തന്റെ സകല ഉയർച്ചകൾക്കും കാരണം തന്റെ ഗുരുനാഥന്മാരാണെന്ന് സദാ സ്മരിച്ചിരുന്നു.

പൊന്നമ്മാൾ അനവധി ശിഷ്യസമ്പത്തിനും ഉടമയായിരുന്നു. മങ്ങാട് നടേശൻ, നെയ്യാറ്റിങ്ങര വാസുദേവൻ, ജി സീതാലക്ഷ്മി, ആവണീശ്വരം രാമചന്ദ്രൻ, ഡോക്ടർ മിനി, ഡോക്ടർ സജിത്ത്, ശ്യാമളകുമാരി, കെ ഭാമ, ആർ ഗീതാകൃഷ്ണൻ, ഡോക്ടർ മൈഥിലി, എസ് മഹാദേവൻ എന്നിങ്ങനെ അനവധി ശിഷ്യർക്ക് തന്റെ അറിവ് പകർന്നു നൽകുന്നതിൽ പൊന്നമ്മാൾ സംതൃപ്തി നേടിയിരുന്നു.

എന്തൊരു മഹാനുഭാവരു സമാപിക്കുന്നു. ആഖ്യാനം ഉണ്ണികൃഷ്ണൻ VS, രചന ഹരിസുന്ദർ ജി, സംവിധാനം AL മഞ്ജുള രാജേഷ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പറഞ്ഞു പറഞ്ഞു മടുത്തു.
2: എന്തുപറ്റി?
1: പുതിയ കിഡ് ബാഗ് വേണം.
2: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
1: കറക്റ്റ്.
2: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടണം. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
3: RBI പറയുന്നു,
4: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
5: ആകാശവാണി
6: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ജെയിൻ സാബു പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സൂര്യവംശ സുഹൃതമേ രാമ, ദശരഥ പുണ്യമേ ശ്രീരാമ. ഗാനമെഴുതിയത് മണി കെ ചന്ദാപൂര്, സംഗീതം നൽകിയത് സത്യൻ പരമേശ്വരൻ.

അടുത്തതായി സത്യൻ പരമേശ്വരൻ സംഗീതം നൽകിയ ഒരു ഗാനവും കൂടി കേൾക്കാം. ഗാനം എഴുതിയത് പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ. വറ്റിയ സ്നേഹസരത്തിൻ കരയിൽ കുറ്റികളിൽ നോക്കിയിരുന്നു.

ശാരിക പൈതലെ പകരുമോ പിന്നെയും, സീതാഭിരാമ കഥാമധുരം. ഗാനമെഴുതിയത് വിനു ശ്രീലകം, സംഗീതം നൽകിയത് മുരളി സീതാരാം.

അടുത്തതായി അസുരമംഗലം വിജയകുമാർ ഗാനമെഴുതി രാജീവ് ശിവ സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. പഞ്ചമം പാടാൻ വാക്കുയിലേ, മെയ്യിൽ അഞ്ജനം ചൂടിയ പൂങ്കുയിലേ.

അവസാനമായി ആയിരം സ്വപ്നങ്ങൾ അമ്മയ്ക്ക് നൽകിയ എന്ന് തുടങ്ങുന്നു. ഗാനമെഴുതിയത് പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, സംഗീതം നൽകിയത് ജോസ്.

കോടിയാട്ട് രാമചന്ദ്രൻ, വിനു ശ്രീലകം, അസുരമംഗലം വിജയകുമാർ, പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള എന്നിവരുടെ വരികൾക്ക് സത്യൻ പരമേശ്വരൻ, രാജീവ് ശിവ, മുരളി സിത്താര, ജോസ് എന്നിവർ സംഗീതം നൽകി. ജെയിൻ സാബു പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തെ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗ ദിന പരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്നുച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. CBSE പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൌദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. വാർത്തകൾ വിശദമായി. 12th അന്താരാഷ്ട്ര യോഗ ദിനം ഇന്ന് ലോകമെമ്പാടും വിപുലമായി ആഘോഷിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയതല ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ആയിരക്കണക്കിന് യോഗ പരിശീലകർക്കൊപ്പം പ്രധാനമന്ത്രിയും പങ്കുചേർന്നു. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗയെന്നും രാഷ്ട്രപതി പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാ പൌരന്മാരും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഒരു റിപ്പോർട്ട്.
3: രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ഇന്ത്യയിലെ നോർവേ അംബാസിഡറും കേന്ദ്രമന്ത്രിയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. ശാന്തിപഥിൽ നടന്ന അഭ്യാസ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി

0: JP നദ്ദയാണ്. യോഗയെ ആഗോളതലത്തിലേക്ക് ഉയർത്തിയ പ്രധാനമന്ത്രി രാജ്യത്തിന് മഹത്തായ സേവനമാണ് നൽകിയതെന്ന് ശ്രീ നദ്ദ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരും ഡൽഹിയിലാണ് യോഗാദിനം ആഘോഷിച്ചത്. മധ്യപ്രദേശിൽ ഭോപ്പാലിലാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ യോഗാദിനം ആഘോഷിച്ചത്. കേന്ദ്രമന്ത്രി അമിത്ഷായാണ് അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാദിനാഘോഷങ്ങൾ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക് ഭവനിലും യോഗദിന പരിപാടി സംഘടിപ്പിച്ചു. എല്ലാ ജില്ലകളിലും യോഗദിന പരിപാടി നടന്നു. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ ജയന്ത് MLA നിർവഹിച്ചു. ആരോഗ്യപൂർണമായ ജീവിതത്തിന് യോഗ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിനെക്കുറിച്ച് പട്ടം ഏകയോഗ വിദ്യാകേന്ദ്രത്തിലെ സ്ഥാപകനും സർട്ടിഫൈഡ് യോഗ അധ്യാപകനുമായ അഖിൽ രാജ് ആകാശവാണി വാർത്തകളോട്.
2: പതിവായുള്ള യോഗാഭ്യാസം നമ്മുടെ ശരീരത്തിന് കരുത്തും മനസ്സിന് ശാന്തിയും നൽകുന്നു. പ്രത്യേകിച്ചും നമ്മൾ പ്രായമാകുമ്പോൾ ജോയിന്റ് പെയിൻ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വലിയൊരളവിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ യോഗ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ബ്രീത്തിങ്ങും മെഡിറ്റേഷനും നമ്മുടെ ഫോക്കസും ക്ലാരിറ്റിയും കൂട്ടാൻ നല്ലതാണ്. യോഗ എന്നത് ഏതെങ്കിലും ഒരു ദിവസത്തെ മാത്രം ശീലമാക്കാതെ നമ്മുടെ ഒരു ദിവസേന വ്യായാമമായി പരിശീലിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുക.
1: ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗാഭ്യാസങ്ങളിൽ പങ്കാളിയായി. യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റ് ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NTA അറിയിച്ചു. ഇന്ന് നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയെ യാതൊരുവിധ ഭയവുമില്ലാതെ അഭിമുഖീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അതേസമയം CBSE പരീക്ഷകളുടെ പുനർമൂല്യനിർണയ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ശേഷിക്കുന്ന ഫലങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: തദ്ദേശീയമായി നിർമ്മിച്ച 3 ഇന്ത്യൻ നാവികസേന പ്ലാറ്റ്ഫോമുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്തു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ പ്ലാറ്റ്ഫോമുകളാണ് അദ്ദേഹം കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്തത്. 21-ാം നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിനെ വിശ്വസിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ഈ കപ്പലുകളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
4: ഐ എൻ എസ് അഗ്രയ് ഐ എൻ എസ് ദുനഗിരി ഓർ ഐ എൻ എസ് സംസോധക് ഉസ് ഭാരത് കെ പ്രതീക് ഹൈ ജോ ഇക്കീസ്വീ സദി മേ അപ്നേ സാമർത്ഥ്യ കോ പഹചാൻ രഹാ ഹൈ ജോ അപ്നി ക്ഷമതാഓ പർ വിശ്വാസ് കർ രഹാ ഹൈ ഓർ ജോ ദുനിയ കേ സാമനേ നയേ ആത്മവിശ്വാസ് കേ സാത്ത് തേജ് ഗതി സേ ഊർജ സേ ഭരേ ഹുയേ സങ്കൽപ്പ് കേ സാത്ത് നിരന്തർ ആഗേ ബഢ് രഹാ ഹൈ.
1: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസനനേട്ടങ്ങൾ സംഘടിപ്പിക്കുന്ന നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളും അദ്ദേഹം സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീട് വീടാന്തരം ആരോഗ്യ ഉദ്യോഗസ്ഥർ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഹൈ പവർ കമ്മിറ്റിയുടെ ശുപാർശകൾ നാളെ ലഭിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്തെ വസതിയിൽ ജില്ലാ കളക്ടർ അനുകുമാരിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം വിവരങ്ങൾ സ്വയം പൂരിപ്പിച്ചത്. സെൻസസുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിൽ സ്വയം വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 30 വരെയാണ് ഇതിനവസരം. ദേശീയപാത 66 കാസർഗോഡ് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വേഗം കൂട്ടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനായാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
5: വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള സർവീസ് റോഡിനെ പ്രധാന പാതയുടെ ലെവലിലേക്ക് ഉയർത്തി എൻട്രി പോയിന്റ് അനുവദിക്കുന്നത് പ്രായോഗികവും ഗതാഗത നിയന്ത്രണത്തിന് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൌക്കി അണ്ടർപാസിന് ശേഷമുള്ള എൻട്രി പോയിന്റിനും വിദ്യാനഗറിനുമിടയിൽ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രവേശന സൌകര്യം ഇല്ലാത്തതിനാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കാസർഗോഡ് ടേൺ വഴിയാണ് കടന്നുപോകുന്നത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും ജില്ലാ റോഡ് സുരക്ഷാ കൌൺസിലിന്റെ ശുപാർശയും പരിഗണിച്ച്
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന ഇ ഗ്രൂപ്പ് മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തി. കളിച്ച രണ്ട് കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പിൽ ഒന്നാമതാണ് ജർമ്മനി. അതേസമയം ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. എഫ് ഗ്രൂപ്പിൽ ജപ്പാൻ എതിരില്ലാത്ത 4 ടുണീഷ്യയെ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെയും അർദ്ധരാത്രി 12:30 ബെൽജിയം ഇറാനെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12 അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തെ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗ ദിനപരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. CBSE പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൌദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുന്നു.
7: ഇന്ന് 12 അന്താരാഷ്ട്ര യോഗ ദിനം. അന്തർദേശീയ തലത്തിൽ യോഗയ്ക്ക് വർദ്ധിച്ചു വരുന്ന അംഗീകാരം കണക്കിലെടുത്ത് ലോകമെമ്പാടും എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. 2026 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യത്തോടുകൂടിയുള്ള വാർദ്ധക്യത്തിന് യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നുള്ളതാണ്. ചിട്ടയായ യോഗ അഭ്യാസത്തിലൂടെ രോഗാതുരത കുറച്ചുകൊണ്ട് ആരോഗ്യത്തോടുകൂടിയുള്ള വാർദ്ധക്യം ആർജിക്കുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത്. ആയുർ ദൈർഘ്യം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ വാർദ്ധക്യകാലം ആരോഗ്യപ്രദമാക്കുക എന്നതാണ് ആരോഗ്യരംഗം വളരെ മുൻകരുതൽ നൽകുന്ന ഒരു കാര്യം. അതായത് ലോക ജനസംഖ്യയിൽ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ വാർദ്ധക്യം പൊതുജനാരോഗ്യ മേഖല ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്നു. ഹെൽത്തി ഏജിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായമായതിനു ശേഷം മാത്രം ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതല്ല. പ്രായമാകുന്നതിൻ്റെ ഓരോ അവസ്ഥയിലും ആരോഗ്യകരമാണോ നമ്മുടെ ജീവിത രീതി, ആരോഗ്യകരമാണോ നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ സാമൂഹികാവസ്ഥ എന്നുള്ളതാണ്. അതിനുവേണ്ടി യോഗയുടെ പ്രയോജനം ഉൾക്കൊള്ളുക എന്നത്

ആരോഗ്യം ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബാല്യകാലത്തും യൗവനകാലത്തും കോശങ്ങൾ വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു. പ്രായമാകുമ്പോൾ കോശങ്ങളുടെ വർദ്ധനവും റിപ്പയറും കുറയുകയും കോശനാശം സംഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഏജിങ്ങിന് വേണ്ടി വാർദ്ധക്യത്തിൽ മാത്രമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് ബാല്യത്തിലും യൗവനത്തിലും വേണം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പ്രധാനമായും ഭക്ഷണം, ഉറക്കം, മാനസികാരോഗ്യം ഇവയിൽ അതീവ ശ്രദ്ധ വേണം. ഇതിനോടൊപ്പം രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുകയും വേണം. മാത്രമല്ല, രോഗം വന്നാൽ കൃത്യമായ ചികിത്സ സമയബന്ധിതമായി ചെയ്യുകയും ആവശ്യമാണ്. ഓരോ പ്രായത്തിലും വരുന്ന സ്വാഭാവിക ശാരീരിക മാനസിക വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ആഹാരം, വ്യായാമം, ഉറക്കം ഇവ കൃത്യമായി ക്രമീകരിച്ചാൽ ഒരു പരിധിവരെ ആരോഗ്യ സംരക്ഷണം സാധ്യമാകും. മാനവരാശിയുടെ ശാരീരിക, മാനസിക, ധാർമ്മിക വളർച്ചയ്ക്കുതകുന്ന ജീവിതചര്യയാണ് യോഗ. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഏറ്റവും സന്തുലിതവും ആരോഗ്യകരവുമായ ഒത്തുചേരലാണ് യോഗ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശാരീരികാരോഗ്യം മാനസികാരോഗ്യത്തിനും മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. അഷ്ടാംഗ യോഗയിൽ ഒന്നായ യോഗാസനത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നത്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാനസിക ശാരീരിക ആരോഗ്യ പരിപാലനത്തിന് ഏവർക്കും യോഗ ചെയ്യാവുന്നതാണ്. ആരോഗ്യത്തിലേക്ക് കുറുക്കു വഴികളില്ല. എന്നാൽ ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയും വ്യക്തികൾക്ക് ആരോഗ്യം നിലനിർത്താനും അതുവഴി മാനസിക സമ്മർദ്ദങ്ങളെ മറികടക്കാനും സാധിക്കും. ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിനും സ്വതന്ത്ര നാഡീവ്യൂഹത്തിനെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നതിനും യോഗ സഹായകരമാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള ജീവിതശൈലീ രോഗങ്ങൾ, ശാരീരിക ആരോഗ്യ അസ്വസ്ഥതകൾ, മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവയ്ക്കുള്ള കാലഘട്ടത്തിനനുസൃതമായ പരിഹാരമാണ് യോഗാഭ്യാസം. ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ മിതമായ ആഹാരം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ കൈവരിക്കുന്നതിനും സാധിക്കും. ജീവിതശൈലി രോഗനിയന്ത്രണത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെ എടുത്തു പറയേണ്ടതാണ്. മാറിയ ജീവിതശൈലിയും തെറ്റായ ആഹാര രീതിയും രോഗാതുരത കൂട്ടുന്നു. ആയതുകൊണ്ട് തന്നെ ഹൃദ്രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു. രക്താതിമർദ്ദം, പ്രമേഹം, തൈറോയ്ഡ് രോഗങ്ങൾ, പൊണ്ണത്തടി തുടങ്ങിയ ജീവിതശൈലി രോഗനിയന്ത്രണവും ഹൃദയാരോഗ്യം നിലനിൽക്കുവാൻ അത്യാവശ്യമാണ്. ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യകളിൽ നിന്ന് മാറിയുള്ള ജീവിതക്രമം രോഗാതുരത കൂട്ടുന്നു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന് ആയുഷ് വകുപ്പ് വലിയ പ്രാധാന്യം നൽകി വരുന്നു. ശാസ്ത്രീയമായി അഭ്യസിച്ച് പരിശീലനത്തിലൂടെ ആരോഗ്യം നിലനിർത്തുവാൻ ആയുഷ് വകുപ്പ് സ്കൂൾ തലത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആയുഷ് വകുപ്പ് ഈ വർഷം 100 ദിന പരിപാടികളായിട്ടാണ് വളരെ നേരത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ ജില്ലയിലും യോഗ പരിശീലകരുടെ നേതൃത്വത്തിൽ പരിശീലന പരിപാടികൾ, ബോധവൽക്കരണ പരിപാടികൾ, ക്വിസ്, പോസ്റ്റർ നിർമ്മാണം, പ്രസന്റേഷൻസ്, മത്സരം എന്നിവ നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ കോമൺ യോഗ പ്രോട്ടോകോൾ അനുസരിച്ച് യോഗാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിവിധ പരിപാടികൾ നടക്കുന്നതാണ്. യോഗാഭ്യാസത്തിന് പുറമെ യോഗയുടെ ഗുണങ്ങളും ചികിത്സാപരമായുള്ള പ്രാധാന്യവും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി വർക്ക്ഷോപ്പുകൾ, പരിശീലന പരിപാടികൾ, പ്രഭാഷണങ്ങൾ ഇവ സംഘടിപ്പിക്കുന്നുണ്ട്. യോഗ ക്ലബ്ബുകളിലെ വയോജനങ്ങൾക്കായുള്ള പ്രത്യേക യോഗ പരിശീലനം വഴി അവരുടെ ഒരു കൂട്ടായ്മ ഉറപ്പാക്കുകയും ഇന്നത്തെ വയോജനങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തത എന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായി യോഗ ക്ലബ്ബുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും യോഗയുടെ സന്ദേശം എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. 2026 യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ ജില്ലയിലും കോട്ടയ്ക്കൽ സർക്കാർ ആയുർവേദ മാനസികാരോഗ്യ പരിപാലന ഗവേഷണ കേന്ദ്രത്തിലും നാഷണൽ ആയുഷ് മിഷന്റെ പിന്തുണയോടെ തദ്ദേശ സ്വയംഭരണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പ്, മറ്റ് അനുബന്ധ വകുപ്പുകളുടെ സഹകരണത്തോടെയും യോഗ ദിന പരിപാടികൾ നടക്കുന്നുണ്ട്. 2026 അന്തർദേശീയ യോഗ ദിനത്തിന്റെ ഭാഗമായുള്ള സന്ദേശങ്ങളടങ്ങിയ പോസ്റ്ററുകൾ എല്ലാ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കുന്നുണ്ട്. വ്യാപക പ്രചരണത്തിനായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, സോഷ്യൽ മീഡിയ എന്നിവയും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം തന്നെ യോഗ ദിനാചരണ പരിപാടികൾ നടപ്പിലാക്കുന്നു. ഇതിൽ ആശ, ANM പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, സ്കൂൾ, കോളേജുകൾ, യുവജന ഗ്രൂപ്പുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാസ് യോഗയുടെ നടത്തിപ്പിനായി യോഗാ ദിനത്തിന്റെ മുമ്പായുള്ള ദിവസങ്ങളിൽ
പരിശീലനം സംഘടിപ്പിക്കാൻ നിർദ്ദേശം

0: നൽകിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, കമ്മ്യൂണിറ്റി സെന്ററുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, റെസിഡൻഷ്യൽ ക്ലബ്ബുകൾ എന്നിവയിലൂടെ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതോടൊപ്പം സ്പെഷ്യൽ സ്കൂളുകൾ, ജെറിയാട്രിക് ക്ലബ്ബുകൾ, പകൽ വീട്, ആദിവാസി ഊരുകൾ എന്നിവിടങ്ങളിൽ നിന്നും ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഹെൽത്തി ഏജിംഗിൽ യോഗ വഹിക്കുന്ന പങ്കിനെ പറ്റിയുള്ള അവബോധ ക്ലാസുകളും യോഗ പ്രദർശന പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. LSDയുടെ പരിധിയിൽ ഉൾപ്പെടുന്ന HWC ഇവയ്ക്ക് നേതൃത്വം നൽകുന്നു. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് പ്രമേയവുമായി ബന്ധപ്പെട്ട് യോഗയിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയുന്നത് പ്രിവെൻഷൻ ഹെൽത്ത് കെയർ, മെന്റൽ ഹെൽത്ത് കെയർ, സ്ട്രെസ് റിഡക്ഷൻ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. യോഗ ഡെമോൺസ്ട്രേഷൻ കൂടി ഉൾപ്പെടുത്തിയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. ഇത്തരം ക്ലാസുകൾ എല്ലാ HWC യോഗ ക്ലബ്ബുകളിലും നടത്തുന്നതായിരിക്കും. അപകട സാധ്യതകൾ ഒഴിവാക്കിയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ, അതായത് ബീച്ചുകൾ, ഹിൽ ടോപ്പുകൾ, അംഗീകൃത പാർക്കുകൾ എന്നിവിടങ്ങളിൽ HWCയുടെ നേതൃത്വത്തിൽ ഹരിത യോഗ സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് യോഗയെക്കുറിച്ചുള്ള അവബോധം ശക്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എസ്എ റൈറ്റിംഗ്, ചെയർ യോഗ, ക്വിസ്, യോഗ ഡാൻസ്, ഇൻസ്റ്റാഗ്രാം റീൽസ് തുടങ്ങിയ പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ തലമുറയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സംഘടിപ്പിക്കാവുന്ന ഇന്റർനാഷണൽ യോഗ ഷോർട്ട് വീഡിയോ കോൺടെസ്റ്റുകൾ തുടങ്ങിയവയിലെല്ലാം വൃദ്ധജന പങ്കാളിത്തം ഉറപ്പാക്കി യോഗയിലൂടെ സേവന കർമ്മം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ വൃദ്ധസദനങ്ങൾ, പകൽ വീടുകൾ എന്നിവയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ, മോടി പിടിപ്പിക്കൽ എന്നിവയും നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യമനിയമങ്ങൾ സ്വായത്തമാക്കിയും കൃത്യമായ യോഗാസന, പ്രാണായാമ പരിശീലനം വഴി ആരോഗ്യമുള്ള ശരീരത്തിനും മനസ്സിനും ഉടമകളാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെ ഹെൽത്തി ഏജിംഗ് സാധ്യമാകട്ടെ. നമുക്കെല്ലാവർക്കും യോഗ പരിശീലനത്തിനായി എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റിവെച്ച് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12:50. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാ ഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 4 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 20s അനായാസം ചലിക്കാൻ 40s കഴിയണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
2: Friends, when we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
1: 35,000 പേർ പ്രധാനമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കുചേർന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി

0: ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ശാന്തിഭദ്രയിൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയാണ്. അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. രാജ്യമെമ്പാടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ഒരു റിപ്പോർട്ട്.
1: സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പ്രത്യേക യോഗ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ലോക്ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. യോഗയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിന് ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന യോഗാ ദിനാചരണം. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാറിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗാ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ 100 ആളുകളാണ് ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500 ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടന്നത്. 21 നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് ഈ കപ്പലുകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പരാമർശം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ മോശം റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ പാക് പരാമർശങ്ങൾ ആഗോളതലത്തിൽ വിമർശന വിധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 6550 രൂപയുടെ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരം 10 ലക്ഷം വായ്പ അനുവദിക്കുമെന്ന് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുദ്ര ഒരു റീഫിനാൻസിംഗ് ഏജൻസിയാണെന്നും വ്യക്തികൾക്കോ സൂക്ഷ്മ സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NDA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷ സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെയെന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു.
3: നീറ്റ് ആജ് പുനഃ പരീക്ഷ ഹോനേ ജാ രഹാ ഹേ മേരാ പൂരാ ഭരോസാ ഹേ NTA കേ ഊപ്പർ ഭാരത് കി സഭി രാജ്യ സർക്കാരോ കേ ഊപ്പർ ജില്ലാ പ്രശാസൻ കേ ഊപ്പർ ഭാരത് കി ശിക്ഷാ ജഗത് കേ ഊപ്പർ വിശേഷ കർക്കേ ഭാരത് കി വിദ്യാർത്ഥിയോ കേ ഊപ്പർ ആജ് ലഗ്ഭഗ് 22 ലാഖ് വിദ്യാർത്ഥി നീറ്റ് മേ ബൈഠനേ വാലേ ഹേ നിർഭയ ഹോക്കേ ബൈഠേ ചിന്താ മുക്ത ഹോക്കേ ബൈഠേ അബ് നിശ്ചിത രൂപ മേ അച്ഛാ കരോഗേ വിദ്യാർത്ഥിയോ കോ മേരാ യേ അനേക അനേക ശുഭേച്ഛാ ഹേ.
0: CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ശ്രീ പ്രധാൻ പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ നിലവിൽ 1 ജർമ്മനി. ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ ത്രിരാഷ്ട്ര എ സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ 40 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 285 റൺ എന്ന നിലയിൽ. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീലങ്കയിലെ ദാമ്പുള്ളയിലാണ് മത്സരം. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിലെ ഉത്തരമേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ്

0: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് BJP സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത് ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD Vaughan സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാനുമായുള്ള ചർച്ചകളുടെ ഘടന അമേരിക്ക തയ്യാറാക്കുമെന്നും ആണവ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യത്തെ കത്ത് ആരുടേതെന്ന് നോക്കാം. ഞാൻ ശോഭ, കൊട്ടാരക്കരയ്ക്കടുത്തുള്ള വെട്ടിക്കവലയിലാണ് വീട്. എനിക്കൊരു അനുജത്തിയുണ്ട് ശോഭി. അമ്മയോടൊപ്പം ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ റേഡിയോ കേൾക്കാറുണ്ട്. ഞങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള ആറാമത്തെ പിതൃദിനമാണ് ഇന്ന്. എപ്പോഴും ചിരിച്ച മുഖമുള്ള ആളായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ മക്കളായി പിറന്നതിൽ അഭിമാനമുണ്ട്. മനസ്സിൻ്റെ ശ്രീകോവിലിൽ മായാത്ത പുഞ്ചിരിയുമായി നിൽക്കുന്ന അച്ഛന് പ്രണാമമായി സമർപ്പിക്കാൻ ഒരു ഗാനം. ഇതാണ് ശോഭയുടെ ആവശ്യം. സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ ഈ ഗാനം പാടിയത് ചിത്ര. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ. പിതൃദിനമായ ഇന്നത്തെ ആദ്യത്തെ പാട്ട് ഇതാകട്ടെ. ശോഭയ്ക്കും അനുജത്തി ശോഭിക്കും അവരുടെ അമ്മയ്ക്കുമായി ഈ ഗാനത്തോടെ നമുക്കിന്നത്തെ രഞ്ജിനി ആരംഭിക്കാം.

ചോദിക്കുന്നവർക്ക് വരം നൽകും പോലെയാണ് ആകാശവാണി ഗാനങ്ങൾ വെച്ചു തരുന്നത്. ആബാലവൃത്തം ജനങ്ങൾക്കും വിജ്ഞാനവും ആനന്ദവും നൽകുന്ന പരിപാടികളുമായി 90 സുവർണ വർഷങ്ങൾ പിന്നിട്ട ആകാശവാണിക്ക് ആശംസകൾ. ഈ കത്ത് കോട്ടയം കിടങ്ങൂരിൽ നിന്നുള്ള അക്കാമ ജോസഫിൻ്റേതാണ്. ഈ മാസം 28 എൻ്റെ മകൾ അനുമേരി ജോസഫിൻ്റെ ജന്മദിനമാണ്. ജന്മദിന പിറന്നാൾ സമ്മാനമായി അവൾക്കൊരു ഗാനം കേൾപ്പിക്കണം എന്നാണ് അക്കമ്മ ജോസഫിൻ്റെ ആവശ്യം. രാഗം എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീല പാടിയതാണ് അവരുടെ ഇഷ്ടഗാനം. രചന വയലാർ, സംഗീതം സലിൽ ചൗധരി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ എഴുതുന്നു. ഇനി എത്ര സന്ധ്യകൾ എന്ന സിനിമയിലെ പാലരുവി നടുവിൽ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? ഈ ഗാനത്തിൻ്റെ രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്. മനോഹരൻ്റെ ഇഷ്ടഗാനം ഇതാണ്.

ഇനി ചേർത്തല വിജയലക്ഷ്മിയുടെ കഥ നോക്കാം. ഇന്ന് ഞാൻ ആവശ്യപ്പെടുന്ന ഗാനം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ന് തുടങ്ങുന്ന ഗാനമാണ്. 1992 അദ്വൈതം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും KS ചിത്രയും പാടിയ ഈ ഗാനം എനിക്ക് എൻ്റെ ചേട്ടത്തിമാരായ പ്രൊഫസർ ജി വിജയലക്ഷ്മി, ഇക്ക എന്ന് വിളിക്കുന്ന വസന്തഭായി, രമണി ഗംഗൻ, ഉറ്റ സഹോദരികളായ TR വിജയകുമാരി, കുടമാളൂർ TR വിജയഭാമ എന്നിവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് വിജയലക്ഷ്മിയുടെ ആവശ്യം. ഈ ഗാനം 21 ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യണം എന്നും അഭ്യർത്ഥിക്കുന്നു. ചേർത്തല TR വിജയലക്ഷ്മിയുടെ ഇഷ്ടഗാനം നമുക്കും കേൾക്കാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചേർത്തലയിൽ നിന്നുള്ള TR വിജയലക്ഷ്മിയുടെ ഇഷ്ടഗാനം ഇതാ.

പൂടൻഹാട് നിന്ന് വിമല തോമസ് എഴുതുന്നു. നീലക്കുയിലിൻ്റെ ചാരെ മേലേമാനത്തെ തേരെത്തിയപ്പോൾ അവിടമാകെ ഉത്സവമേളമായി എന്നും അത് തൈപ്പൂയമാണെന്നും അക്കരെ പോകുന്ന ചന്ദനക്കാറ്റിനോടും ചെന്തമ്മിൽ ചൊല്ലുന്ന സുന്ദരിയോടും ഇതുവഴി പോരാനും ശ്രീ പി കെ ഗോപി നീലഗിരി എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെ ക്ഷണിക്കുകയാണ്. മാസ്മരിക സംഗീതത്തിലൂടെ മനസ്സുകൾ കീഴടക്കിയ മരകതമണിയും ഗന്ധർവ ഗായകനായ യേശുദാസും അവിസ്മരണീയമാക്കിയ ആ ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വിമല തോമസ് പൂഴനാടിൻ്റെ ആ ഇഷ്ടഗാനം നമുക്കൊരുമിച്ച് കേൾക്കാം.

1968 ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആകാശവാണി ആദ്യമായിട്ട് അന്നാണ് പരിപാടി കേൾക്കുന്നത്. ഇപ്പോൾ 70 വയസ്സായി. 1975 പത്തനംതിട്ടയിലെ കോളേജിൽ ബി എക്ക് പഠിക്കുമ്പോൾ കോളേജ് ഡേയിൽ ഒരു കുട്ടി പാടിയ ഗാനം എൻ്റെ ഇഷ്ടഗാനമായി. കഥെഴുതുന്നത് കോട്ടയം വള്ളിക്കോട് നിന്ന് തങ്കച്ചൻ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം ബാലുഗിരിയത്ത് രചിച്ച് ദർശൻ രാമൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഈ ഗാനമാണ്. നമുക്ക് കേൾക്കാം.

SNDP ഹൈസ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർക്കും സമർപ്പിക്കുന്നു. മയൂഖ മനോജിൻ്റെ ഇഷ്ടഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര. പാടിയത് യേശുദാസും സുജാതയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ എം ഡി രാജേന്ദ്രൻ രചിച്ച്, ജി ദേവരാജൻ സംഗീതമിട്ട്, യേശുദാസ് പാടിയ സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ കാത്തിരിക്കുകയാണെന്ന് എഴുതുന്നു ചേർത്തല പെരുമ്പളത്ത് നിന്നും കെ പി മോഹനൻ. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം ഇതാണ്.

നെടുമങ്ങാട് നിന്നും ശ്രീകല എഴുതിയ കത്താണ് ഈ വരുന്ന ഞായറാഴ്ച, അതായത് June 21 രഞ്ജിനിലൂടെ എനിക്ക് ഏകാന്തം എന്ന ചിത്രത്തിലെ കയ്യെത്തും ദൂരെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം വെച്ച് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ഗാനം ചെറിയ കുട്ടി ഇഷ, മകൾ ഡോക്ടർ ഐശ്വര്യ, മകൻ വിഷ്ണു സതീഷ്, ഭർത്താവ് സതീഷ് നെടുമങ്ങാട് എന്നിവർക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥികൾക്കും സമർപ്പിക്കുകയാണെന്ന് ശ്രീകല എഴുതിയിരിക്കുന്നു. ശ്രീകലയുടെ ഇഷ്ടഗാനം രചിച്ചത്, ഒപ്പം ഈണമിട്ടത് കൈതപ്രം, പാടിയത് യേശുദാസ്.

കരവാളൂരിൽ നിന്നും പി വി ശ്രീകുമാർ എഴുതുന്നു. രജനിയുടെ ചലച്ചിത്ര ഗാന ശാഖയിൽ മിക്ക പാട്ടുകളും രജനിയിലൂടെ കേട്ടിട്ടുണ്ട്. ഏറെ അഭിമാനിക്കുന്ന ഒരു പരിപാടിയാണ് രജനി. പല ഗാനങ്ങളും രജനിയിലൂടെ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനം തൊഴുതു മടങ്ങും സന്ധ്യ നേതു എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പി വി ശ്രീകുമാറിൻ്റെ ഇഷ്ടഗാനം അക്ഷരങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നാണ്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ശ്യാം, പാടിയത് ഉണ്ണിമേനോൻ.

കൊല്ലത്ത് നിന്നും ശോഭ എഴുതുന്നു. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഒരു വർഷത്തിന് ശേഷമാണ് രഞ്ജിനിയിലേക്ക് കത്തെഴുതുന്നത്. 1980 മുതൽ റേഡിയോ ശ്രോതാവാണ്. എൻ്റെ ഭർത്താവ് അഡ്വക്കേറ്റ് എം അജിത് കുമാർ ഓർമ്മയായിട്ട് ഈ ജൂൺ 30 ആകുമ്പോൾ 9 വർഷം തികയും. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പാട്ട്. 62 അദ്ദേഹം മരിക്കുന്നത് വരെ റേഡിയോ ശ്രോതാവായിരുന്നു. 1983 തീരം തേടുന്ന തിര എന്ന ചിത്രത്തിലെ ഗാനം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ആ പാട്ട് മകൻ ശ്രീജിത്ത്, ഭാര്യ അപർണ എന്നിവർക്കും ഭർത്താവിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിലും സമർപ്പിക്കുന്നു. ശോഭയുടെ ഇഷ്ടഗാനം കേൾക്കാം. കോഴിശ്ശേരി ബാലകൃഷ്ണൻ എഴുതിയ വരികൾക്ക് ശ്യാമിൻ്റെ ഈണം. ഗായിക എസ് ജാനകി.

0: NEET UG re-examination underway at over 5,000 centres across the country and 14 centres abroad amid tight security. US Vice President J.D. Vance and Iranian Parliament Speaker M.B. Ghalibaf arrive in Switzerland to hold peace talks as Tehran closes Strait of Hormuz again. IMD forecasts extremely heavy rainfall over North Bengal and Sikkim today. And in cricket, India set a target of 378 for Sri Lanka in final match of Tri-Nation A series in Dambulla. And with that, we end the midday news.
1: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദേവരാഗം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം, ഗാനരചന M.D. രാജേന്ദ്രൻ, സംഗീതം കീരവാണി.

ഇനി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കൂ. പല്ലാവൂർ ദേവനാരായണൻ എന്ന ചിത്രത്തിന് വേണ്ടി വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണമിട്ടത് രവീന്ദ്രൻ.

ഇനി പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കൂ. പാർവതി എന്ന ചിത്രത്തിന് വേണ്ടി വരികൾ എഴുതിയത് എം ഡി രാജേന്ദ്രൻ, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടി.

0: പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നാടകം ഇത്രയും ആൾക്കാര് കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.

പ്രിയ ശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകൃതി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495655321, 9495569321. ഓർക്കുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ഇന്ന് 3 മണിക്ക് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം 3 മണിക്ക്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഇന്ന് വൈകിട്ട് 6:40 മുതൽ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ മഞ്ചസ്റ്ററിലുള്ള ഓൾഡ് ട്രാൻസ്പോർട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം വൈകുന്നേരം 6:40 മുതൽ.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ആകാശവാണി
1: ഹരിതവാണി.

0: മനുഷ്യരെ ചുറ്റിപ്പറ്റി കഴിയുന്ന പക്ഷികളിലൊന്നാണ് അങ്ങാടിക്കുരുവി. ഭാരതത്തിന്റെ തലസ്ഥാനമായ ന്യൂഡൽഹിയുടെ സംസ്ഥാന പക്ഷി എന്ന ബഹുമതിയും ഇവയ്ക്കുണ്ട്. ചന്തക്കുരുവി, അന്നക്കിളി, വീട്ടുകുരുവി, ഇറക്കിളി, നാരായണക്കിളി, ദിക്കിർ ചൊല്ലിക്കിളി തുടങ്ങിയ പേരുകളിലും ഇതറിയപ്പെടുന്നു.
1: നമ്മുടെ പട്ടണങ്ങളെയും ചന്തകളെയും കിളി ഒച്ച കൊണ്ട് സദാ മുഖരിതമാക്കുന്ന അങ്ങാടിക്കുരുവികളെ കാണാത്തവർ കുറവായിരിക്കും. ചെറുകൂട്ടമായും വലിയ കൂട്ടമായും ഇവ ചന്തകളിൽ ഇരിപ്പുണ്ടാകും. കൂടെ കൂടെ കെട്ടിടത്തിന് മുകളിൽ നിന്നോ മരച്ചില്ലയിൽ നിന്നോ താഴേക്കിറങ്ങി നിലത്ത് നിന്ന് ആഹാരം തേടുന്നതാണ് ഇവയുടെ രീതി. പലചരക്ക് കടകളിൽ തുറന്നു വച്ചിരിക്കുന്ന ധാന്യങ്ങളും ചന്ത പരിസരത്ത് നിലത്ത് പൊഴിഞ്ഞു വീണ് കിടക്കുന്ന ധാന്യങ്ങളും ഇവ കൊത്തിപ്പെറുക്കി തിന്നുന്നത് കാണാം.
0: കച്ചവടക്കാർക്കും ഇവയുടെ കിലുകിലേയുള്ള ചിലക്കലും ചുറുചുറുക്കോടെയുള്ള പറക്കലും മനുഷ്യരോടുള്ള ഭയമില്ലായ്മയും വളരെ ഇഷ്ടമാണ്. ചന്തക്കുരുവികളോടുള്ള ഈ സ്നേഹം കൊണ്ടുകൂടിയാകണം പഴയ കാലത്ത് കച്ചവടക്കാരിൽ ചിലരെങ്കിലും അവയ്ക്ക് കൂടൊരുക്കാനായി ചെറിയ ഒരു കലം കടയുടെ ഏതെങ്കിലും ഒരു കോണിൽ വച്ചിരിക്കുന്നത് കാണാമായിരുന്നു. ചുവരുകളിലുള്ള ചെറുമാളത്തിലോ കച്ചവടക്കാർ വച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള കലത്തിലോ വൈക്കോൽ കഷ്ണങ്ങളും കീറത്തുണിയും നൂലും പഞ്ഞിയും കടലാസും ചക്കരിയും രോമങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നിറച്ചാണ് കൂടൊരുക്കം.
1: ഭംഗിയുള്ള ചെറിയൊരു പക്ഷിയാണിത്. ആറ്റക്കുരുവിയുടെ വലിപ്പമേ ഉള്ളൂ. രൂപത്തിൽ അവയോട് നല്ല സാമ്യവുമുണ്ട്. ആൺപക്ഷിക്ക് മുഖവും തൊണ്ടയും മാറിടവും കറുപ്പാണ്. കവിളിൽ വലിയ വെള്ള അടയാളം കാണാം. രണ്ട് വെളുത്ത പക്ഷരേഖകൾ തെളിഞ്ഞു കാണാനാകും. ചാരം പൂശിയ തലയാണ്. അടിവശം ഇളം ചാര നിറമാണ്. പിടയുടെ ഉപരിഭാഗമെല്ലാം നേർത്ത തവിട്ട് നിറം. വിളർത്ത പുരികം. പൂവനെ അപേക്ഷിച്ച് പിടയ്ക്ക് സൗമ്യമായ നിറമാണ്. പൂവനുള്ളതുപോലെ കറുത്ത നിറമോ തൂവെള്ള നിറമോ പിടയുടെ ദേഹത്തെവിടെയും തെളിഞ്ഞു കാണില്ല. മങ്ങിയ തവിട്ട് നിറവും മങ്ങിയ വെള്ളയുമാണ് ഇവയ്ക്കുള്ളത്.
0: വീട്ടിലെ മുതിർന്നവർ നാരായണ നാരായണ എന്നിങ്ങനെ നാമം ജപിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പതിവാണ്. അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും സദാ ദൈവനാമം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അങ്ങാടിക്കുരുവികളും അവരെപ്പോലെയാണ്, എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവയെ നാരായണക്കിളിയെന്ന് വിളിക്കാൻ കാരണം. അതുപോലെ ദിക്കിർ ചൊല്ലുന്നത് മുസ്ലിങ്ങളുടെ ഇടയിലും പതിവാണ്. ദൈവസ്തുതിയാണ് ദിക്കിർ. ഇത് ശ്രദ്ധിച്ച്

0: മനുഷ്യർ തിങ്ങിക്കഴിയുന്ന തെരുവുകളിലും ചന്തകളിലും അങ്ങാടികളിലുമാണ് ഇവയെ കൂടുതലായി കാണാനാവുക. അതിനാൽ ഇവയെ ചന്തക്കുരുവിയെന്നും അങ്ങാടിക്കുരുവിയെന്നും വിളിക്കുന്നു. നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലും ഇവയെ കാണാറുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഇവയുടെ സാന്നിധ്യം വളരെ കുറവാണ്. വീടിനുള്ളിലേക്ക് സ്വാതന്ത്ര്യത്തോടെ കടന്നുകയറി കൂടൊരുക്കാൻ മടിയില്ലാത്ത കിളികളാണ് ഇവ. ഇവയുടെ ഈ സ്വഭാവം ശ്രദ്ധിച്ചിട്ടാണ് വീട്ടുകുരുവി എന്ന പേര് വീണത്. ഇറയത്ത് എപ്പോഴും കറങ്ങി നടക്കുന്നതിനാൽ ഇറക്കിളിയെന്നും പേര് വീണു. അരി സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ ഇവയെ ധാരാളമായി കണ്ടുവരുന്നതിനാൽ അന്നക്കിളിയെന്നും അരിക്കിളിയെന്നുമെല്ലാം പേരു കൊടുത്തു. നഗരങ്ങളിലെ അരി ഗോഡൗണിൻ്റെ പരിസരത്ത് ഇവയുടെ ചെറു കൂട്ടങ്ങളെ കാണാതിരിക്കില്ല. റെയിൽവേ സ്റ്റേഷനുകളുടെ പരിസരത്തും ബസ് സ്റ്റാൻഡുകളിലും ഇവയെ സാധാരണ കാണാനാകും. അവിടങ്ങളിൽ ചീ ചീ ചിർ ചിർ എന്നിങ്ങനെ ശബ്ദിച്ചുകൊണ്ട് ഇവ പാറി കളിക്കുന്നുണ്ടാകും.
1: ഒരു കാലത്ത് കേരളത്തിൽ വളരെ സ്ഥിരവുമായി കണ്ടുകൊണ്ടിരുന്ന ഒരു പക്ഷിയാണ് അങ്ങാടിക്കുരുവി.
2: പക്ഷി നിരീക്ഷകനും ഗവേഷകനും പരിസ്ഥിതി എഴുത്തുകാരനുമായ സി സുശാന്ത്.
1: ആൺപെൺ പക്ഷികൾക്ക് നിറവ്യത്യാസമുണ്ട്. ആൺപക്ഷിയുടെ പൂവിന്റെ നെറ്റിയിൽ ചാരനിറത്തിലുള്ളതും തൊണ്ടയിലും മാറിടത്തിനും മുകളിലും കറുത്ത നിറവും കഴുത്തിൽ ചെങ്കൽ നിറവും മേൽമുതുകിൽ കാപ്പി നിറവുമാണ്. പെൺപക്ഷിക്ക് ആകെ മങ്ങിയ നിറമാണ്. അടിഭാഗം മുഷിഞ്ഞ വെള്ള നിറവുമാണ്. അവർക്ക് കൺപുരികം ഇളം മഞ്ഞ നിറത്തിലും ശരീരത്തിനടിവശത്ത് ചാരനിറത്തിൽ കടന്ന വെള്ളവർണ്ണവുമാണ്. മനുഷ്യവാസമുള്ളിടത്തും കൃഷിയിടങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. മിക്കവാറും ഇണകളായിട്ടാണ് കാണുക. ചിലപ്പോൾ ചെറു സംഘങ്ങളായിട്ടും ഇവയെ കാണാറുണ്ട്. പണ്ടുകാലത്ത് എനിക്ക് തോന്നുന്നു 1990 മധ്യകാലം വരെ വളരെ സുലഭമായി നമ്മുടെ നഗരങ്ങളിലും പട്ടണങ്ങളിലും വാണിജ്യ സ്ഥലങ്ങളിലും കമ്പോളങ്ങളിലും വലിയ ഗോഡൗണും കരികിലുമൊക്കെ ഇവയുടെ വൻ സംഘങ്ങളൊക്കെ കാണാമായിരുന്നു. ഇവ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകളിലെ അന്നത്തെ ഇലക്ട്രിക് ബൾബിൻ്റെ അതിനകത്ത് കൂട് വയ്ക്കാറുണ്ടായിരുന്നു. അതുപോലെ കടകൾക്കകത്തുള്ള ചെറിയ ചെറിയ വിടവുകളിൽ കൂട് വയ്ക്കാറുണ്ടായിരുന്നു. അങ്ങനെ വളരെ സുലഭമായി കണ്ടുകൊണ്ടിരുന്ന ഒരു വളരെ കോമൺ ആയിട്ട് നമ്മൾ കരുതുന്ന ഒരു കോമൺ ബേഡായിരുന്നു അങ്ങാടിക്കുരുവി. 2000 തുടക്കത്തിലൊക്കെ നമ്മുടെ പ്രസരണികൾ അതുപോലെ മൊബൈൽ ടവറുകൾ ഇവയൊക്കെ വന്നതിന് ശേഷം ഇവയുടെ സന്നദ്ധത്തിൽ കുറച്ച് അധികം കുറവുള്ളതായി കാണപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ കയറ്റുമതി ചാക്കുകൾ ലോറികളിൽ കയറ്റുന്ന ചാക്കുകളെല്ലാം ചണച്ചാക്കുകൾക്ക് പകരം പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ധാന്യങ്ങൾ കടയിലൊക്കെ ഇറക്കുമ്പോൾ അരിയൊക്കെ പൊഴിഞ്ഞു വീഴുന്നതൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ ഉണ്ടാവാറില്ല. അതും ഇവയുടെ പെട്ടെന്നുള്ള തിരോധാനത്തിന് ഒരു കാരണമായി കരുതുന്നു. റേഡിയേഷൻ ഇവയുടെ പ്രജനനത്തിന് എന്തെങ്കിലും തകരാറുകളുണ്ടെന്നോ അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ. എന്നാൽ ഉത്തരേന്ത്യയിൽ ഞാൻ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. ഗ്രാമങ്ങളിലും അതുപോലെ ലഡാക്കിൽ പോലും ഇവയുടെ വൻ സംഘങ്ങളെ കണ്ടിട്ടുണ്ട്, വലിയ സംഘങ്ങളായി. പിന്നെ അവിടെ ഒരു കാര്യം ചെയ്യുന്നത് അവിടെ കട ഉടമസ്ഥന്മാരെല്ലാം തന്നെ രാവിലെ തന്നെ അങ്ങാടിക്കുരുവികൾക്കും അതോടൊപ്പം അങ്ങാടിക്കുരുവികളുടെ കുടുംബത്തിൽപ്പെട്ട സ്പാരോകൾക്കും അതുപോലെ മുനിയകൾക്കും എല്ലാം ധാരാളം ധാന്യങ്ങൾ വിതറി കൊടുക്കുന്ന കാണാറുണ്ട്, രാവിലെയും വൈകുന്നേരവും. അതുപോലൊരിത് നമ്മുടെ നാട്ടിൽ കാണാറില്ല. പക്ഷേ അടുത്തിടയ്ക്ക് ലോകാങ്ങാടി ദിനം ആചരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അങ്ങാടിക്കുരുവികൾക്ക് കൂടെ വെച്ച് കൊടുക്കുകയും മൺപാത്രങ്ങൾ വെച്ച് കൊടുക്കുകയും അവയുടെ ആഹാരങ്ങൾ നോക്കുന്നതിന് പാളയം പോലുള്ള സ്ഥലങ്ങളിൽ ആഹാരം വെച്ച് കൊടുക്കുകയും അവയെ ശ്രദ്ധിക്കുന്നതിന് അവിടുത്തെ ഹെഡ് വർക്കേഴ്സ് ശ്രമിക്കാറുമുണ്ടെന്ന് അറിയാറുണ്ട്. തീർച്ചയായിട്ടും അത് വലിയ നല്ല കാര്യമാണ്. നമ്മൾ പ്രകൃതിയിൽ നമ്മളെപ്പോലെ തന്നെ ഇവയ്ക്കും എന്നും നിലനിൽക്കണം. അങ്ങാടിക്കുരുവികൾ, ഈ ചെറിയ കുരുവികൾ, ചിരിച്ചിരു എന്ന് വിളിക്കുന്ന ചെറിയ കുരുവികൾ നിലനിന്നേ മതിയാകുള്ളൂ.
2: ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കാണാറുള്ള പക്ഷി ഇതാണെന്നാണ് പറയപ്പെടുന്നത്. മെഡിറ്ററേനിയൻ പ്രദേശത്ത് ജനിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവയാണ് ഇവയെന്നാണ് പ്രകൃതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യരുടെ പലായനങ്ങൾക്കൊപ്പം ഈ ചെറുകിളിയും ഉണ്ടായിരുന്നു. അമേരിക്ക, സബ് സഹാറൻ ആഫ്രിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, ഏഷ്യ തുടങ്ങിയ മിക്ക പ്രദേശങ്ങളിലും ഇപ്പോൾ ഇവയുടെ സാന്നിധ്യമുണ്ട്. ഹൗസ് പാരോ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. പാസർ ഡൊമസ്റ്റിക്കസ് എന്നതാണ് ഇവയുടെ ശാസ്ത്രനാമം.
0: ഈ ചെറുകുരുവി ഉയരത്തിൽ പറക്കാറില്ല. പരമാവധി 150 പറക്കലേ ഉള്ളൂ. വർഷം തോറും 6-7 ഇവ കൂടൊരുക്കാറുണ്ട്. 3-4 മുട്ടകളെങ്കിലും ഓരോ തവണയും ഇടാറുണ്ട്. 2 ഇവയുടെ കൂടൊരുക്കൽ കാലം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവയുടെ എണ്ണം പെരുകുന്നില്ല. ഈ അടുത്ത കാലത്തായി ആശങ്കയുണ്ടാക്കും വിധം അങ്ങാടിക്കുരുവികളുടെ എണ്ണം കുറയുകയാണ്. നഗര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഈ പക്ഷികളുടെ സംരക്ഷണം ഉറപ്പാക്കാനായി 2011 മുതൽ March 20 ലോക അങ്ങാടിക്കുരുവി ദിനമായി ആചരിച്ചു വരുന്നു.
2: നേച്ചർ ഫോർ എവർ എന്ന സംഘടനയാണ് ഇതിന് തുടക്കമിട്ടത്. ഇതേ വർഷം തന്നെ കേരളത്തിൽ റൈറ്റേഴ്സ് ആൻഡ് നേച്ചർ ലവേഴ്സ് ഫോറം തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ അങ്ങാടിക്കുരുവികൾക്ക് കൂടൊരുക്കി നൽകി അവയുടെ സംരക്ഷണത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. വനം വകുപ്പ് ഈ സംരംഭം കേരളം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്തു. അങ്ങാടിക്കുരുവികൾ നമ്മുടെ ചന്തകളിലെ രോഗം പരത്തുന്ന പലജാതി കീടങ്ങളെയും പുഴുക്കളെയും തിന്നു നശിപ്പിക്കുന്നുണ്ട്. പകർച്ചവ്യാധികളും രോഗങ്ങളും മനുഷ്യർക്ക് വരാതെ കാക്കുന്നവരാണിവർ. മുതിർന്ന പക്ഷികൾക്ക് ധാന്യത്തോടാണ് കൂടുതൽ പ്രിയം. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഇവ പ്രാണികളെയും കൃമികളെയും പുൽച്ചാടുകളെയും എല്ലാം പിടിച്ചുകൊടുക്കും.
0: ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നഗരത്തിന്റെയും ചന്തയുടെയും പഴയ സ്വഭാവം മാറിയത് ഇവയ്ക്ക് വിനയായി തീർന്നു. ധാന്യങ്ങൾ ചാക്കുകളിൽ തുറന്നു വച്ചിരുന്ന രീതിയൊക്കെ മാറി. പലചരക്ക് കടകൾ സൂപ്പർ മാർക്കറ്റുകളായി മാറി. ധാന്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് എയർ കണ്ടീഷൻ ചെയ്ത ഹാളിലാണ് വച്ചിരിക്കുന്നത്. ഓടിട്ടതും ഓലമേഞ്ഞതുമായ കടകളൊക്കെ കോൺക്രീറ്റ് കെട്ടിടമായി മാറി. ഇതോടെ ഇവയ്ക്ക് കൂടൊരുക്കാനുള്ള സൗകര്യങ്ങളും തീറ്റ കിട്ടാനുള്ള അവസരങ്ങളും ഇല്ലാതെയായി. കാലാവസ്ഥാ വ്യതിയാനവും മൊബൈൽ ടവറുകളുടെ വ്യാപനവുമെല്ലാം ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.
2: എന്തായാലും നാട് പുരോഗമിക്കുമ്പോൾ നമ്മോടൊപ്പം സഹസ്രാബ്ദങ്ങളായി ജീവിച്ചു പോരുന്ന സഹജീവികൾക്ക് കൂടി പരിഗണന ഉണ്ടാകണം. നഗരം വികസിക്കുമ്പോൾ ചെറുകുളങ്ങളും കാവുകളും സംരക്ഷിക്കപ്പെടണം. ചന്തകളിൽ അങ്ങാടിക്കുരുവികൾക്ക് കൂടി കഴിയാൻ കൂടുകൾ സ്ഥാപിക്കണം. മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ലെന്ന് നമ്മൾ ഓർക്കണം. നമുക്ക് മുമ്പേ ഈ ഭൂമിയിൽ ജനിച്ച നമ്മുടെ സഹജീവികളെ ആട്ടിയകറ്റാൻ നമുക്ക് അവകാശമില്ല. അവയൊക്കെ നമ്മെപ്പോലെ ഈ ഭൂമിയുടെ അവകാശികളാണ്.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര അഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ആർ രാജേശ്വരി, കവിതാലാപനം കുരീപ്പുഴ സജീവ്, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.

0: ആകാശവാണി.
1: ദേശീയതല പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിന്റെ റിപ്പോർട്ട്. ദേശീയതല പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതിയുടെ ഭാഗമായി രാജ്യവ്യാപകമായി പരിപാടികൾ സംഘടിപ്പിച്ചു. ഔപചാരിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ പരിരക്ഷ വ്യാപിപ്പിക്കുന്നതിനുമായി 2025 ഓഗസ്റ്റ് 1 PMVBROI ആരംഭിച്ചത്. ഇതുപ്രകാരം പ്രതിമാസം 100,000 രൂപ വരെ ശമ്പളമുള്ള യോഗ്യരായ പുതിയ ജീവനക്കാർക്ക് 10,000 രൂപ വരെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന യോഗ്യരായ സ്ഥാപനങ്ങൾക്ക് പ്രതിമാസം 1 3,000 രൂപ വരെയുള്ള പ്രോത്സാഹന തുകയും ലഭിക്കും. 2027 ജൂലൈ 31 വരെ പ്രാബല്യത്തിലുള്ള ഈ പദ്ധതി വഴി നിർമ്മാണ മേഖലയ്ക്ക് 4 മറ്റ് മേഖലകൾക്ക് 2 ആനുകൂല്യങ്ങൾ ലഭ്യമാകും. 2026 ജൂൺ 15 കണക്കനുസരിച്ച് തിരുവനന്തപുരം റീജിയണിലെ ഓഫീസിന്റെ പരിധിയിൽ 2375 സ്ഥാപനങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 64,768 അംഗങ്ങൾ എൻറോൾ ചെയ്യപ്പെട്ടു. ഇതിൽ 23,731 പുതിയ അംഗങ്ങളും ജോലിയിൽ തിരിച്ചെത്തിയ 41,037 അംഗങ്ങളും ഉൾപ്പെടുന്നു. രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ഡൽഹിയിൽ നടന്ന ചടങ്ങിനെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്തു.
2: G7 മേ വികസിത ദേശോക്കെ ദിഗ്ഗജ് നേതാവോ സേ മിലാ ഹൂ. ദുനിയ ആജ് ഭാരത് കി യുവാ ശക്തി കി ചർച്ച കർ റഹി ഹൈ. ഭാരത് കെ ടാലന്റ് സ്കിൽ ഓർ പൊട്ടൻഷ്യൽ കി ചർച്ച സബ് ദൂർ ഹോ റഹി ഹൈ. ദുനിയ ഭാരത് കെ യുവാവോ കി ക്ഷമത കോ ഭലി ഭാതി പഹചാനേ ലഗി ഹൈ. ഓർ ഐസേ സമയ മേ ഹമാരി കോശിശ് ഹൈ കി ഭാരത് കാ ഹർ യുവാ അപ്നി ക്ഷമത കോ അവസര മേ ബദൽ സകേ. ഓർ ഇസീ സോച് കേ സാത്ത് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോജ്ഗാർ യോജന കാ ആരംഭ ഹുവാ. യേ റോജ്ഗാർ യോജന സാമാന്യ തോർ പർ സോചേ ജാനേ വാലി റോജ്ഗാർ യോജന സേ ബഹുത് ആഗേ ബഡ്കർ പഹലി നോക്കരി പാനേ വാലി യുവാ കേ സപ്നോ കോ ശക്തി ദേനേ വാലി യോജന ഹൈ. യേ യുവാ ഓർ ഉദ്യോഗോ കേ ബീച്ച് ഏക് മജബൂത് സേതു ബനാനേ വാലി യോജന ഹൈ. സാഥിയോ, ആം തോർ പർ യോജനയേ യാ തോ കർമ്മചാരി കേ ലിയേ ബൻതി ഹൈ യാ തോ ഫിർ ഉദ്യോഗോ കേ ലിയേ ബൻതി ഹൈ. ലേക്കിൻ യേ ഏക് യോജന ഐസി ഹൈ, ഇസ് യോജന മേ ഭാരത് കേ സാമർഥ്യവാൻ മേരെ യുവാ, സമൃദ്ധ യുവാ ഭവിഷ്യ കീ ഓർ ഓർ ഉദ്യോഗ് വികാസ് കീ ഓർ ഓർ ഇൻ ദോനോ കോ സാഥ് ലേക്കർ ചൽതി ഹൈ. ജോ യുവാ അപ്നി പഹലി നോക്കരി ശുരൂ കർത്താ ഹൈ, സർക്കാർ ഉസ്കേ സാഥ് ഖഡി ഹോതി ഹൈ. ഓർ ഇസ്ലിയേ ഉദ്യോഗകാർ കോ ഭീ ലഗ്താ ഹൈ കി അകേല മേരെ യഹാ നഹീ ആയാ ഹൈ, ഇസ്കേ പീച്ഛേ പൂരി സർക്കാർ ആയി ഹൈ. ഓർ ഇസ്കേ കാരണ ഐസേ യുവകോ കേ തരഫ് ദേഖനേ കാ ഉസ് ഉദ്യോഗകാർ കാ ഭീ നജരിയാ ബദൽ ജാതാ ഹൈ. ഓർ ജോ സംസ്ഥാൻ നയേ റോജ്ഗാർ കാ സൃജൻ കർത്താ ഹൈ, സർക്കാർ ഉൻകാ ഭീ ഉത്സാഹ ബഢാതി ഹൈ. ഹമാരി യഹാ പഹലെ കുഛ നിയമ വ്യവസ്ഥ ഐസി തീ കി ലോഗോ കോ ബഡെ ഹോനേ മേ തോഡാ ഡർ ലഗ്താ ഹൈ, യാർ ബഡാ ഹോ ജാഊംഗാ തോ മേ യേ ബന്ധനോ മേ ഫസ് ജാഊംഗാ. തോ ഉസ്കോ ലഗ്താ രഹാ ഛോട്ടാ ഹീ രഹനാ അച്ഛാ ഹൈ. ഓർ കഭി ബഡെ ഹോനേ കി സംഭാവന ഉസ്കോ ലഗ്താ രഹാ ഐസാ കരോ ഏക് ദൂസരാ ഛോട്ടാ ഓർ കർ ദോ. ആജ് വോ സോച് ബദലി ഹൈ, ഹർ കിസി കോ ബഡാ ബന്നേ കാ ഹൗസലാ മിൽനാ ചാഹിയേ, ഉസ്കി ഉമ്മീദോ കോ

0: पंख मिलने चाहिए और ये उद्योग को भी जरूरत होती है और इस योजना से वो द्वार भी खुला है।
1: പദ്ധതിയുടെ ഭാഗമായി ഇപിഎഫ്ഒ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പദ്ധതിക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളായ തൊഴിലുടമകളെയും തൊഴിലാളികളെയും ആദരിക്കുന്നതിനൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ട ജീവനക്കാർക്കുള്ള നിയമന ഉത്തരവുകളും വിതരണം ചെയ്തു. ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന തിരുവനന്തപുരം മേയർ ശ്രീ വി വി രാജേഷ്.
2: ഇപ്പോ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഈ യുദ്ധമൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ ഇറാൻ പറഞ്ഞു ഇന്ത്യയുടെ കപ്പലുകൾക്ക് ഇടനാഴി കടക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യവും എല്ലാ സുരക്ഷിതത്വവും ഞങ്ങൾ ഒരുക്കുമെന്ന് ഇറാൻ പറഞ്ഞു. തൊട്ടടുത്ത് ശ്രീലങ്കയുണ്ട്, ബംഗ്ലാദേശുണ്ട്, പാകിസ്ഥാനുണ്ട്, ആ രാജ്യത്തിനൊന്നും പേര് പറഞ്ഞില്ല. കുറേ കാലങ്ങൾക്ക് മുമ്പ് യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോയിട്ടുണ്ട്. പലരും അവരവരുടെ രാജ്യങ്ങളിലേക്കൊക്കെ തിരിച്ചുപോയി. പാകിസ്ഥാനിൽ തിരിച്ചെത്തിയ ഒരു കുട്ടി പറഞ്ഞു, ഞാൻ ഭാരതത്തിന്റെ ദേശീയ പതാക എന്റെ ബസിന്റെ മുകളിൽ പാർപ്പിച്ചിരുന്നുകൊണ്ടാണ് എനിക്ക് സുരക്ഷിതമായി പാകിസ്ഥാനിലെത്താൻ സാധിച്ചത് എന്ന് ആ കുട്ടി അവിടെ പോയിട്ട് പറഞ്ഞു. പലരും ചോദിച്ചു ഭാരതത്തിന്റെ പതാക എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞത്, നമുക്കൊരു യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ശത്രുരാജ്യത്തിന്റെ വിമാനങ്ങൾ പെട്ടെന്നൊന്നും വരില്ല എന്ന് ഉറപ്പുള്ളപ്പോഴേക്കും ബങ്കറിൽ നിന്നും പുറത്തിറങ്ങി ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വാങ്ങുവാനുള്ള അവസരം കൊടുക്കും. അങ്ങനെ അലാം കേട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും ആ കുട്ടി ഭക്ഷണം വാങ്ങാനല്ല പോയത്, മറിച്ച് കടയിൽ പോയി ക്ലോത്ത് വാങ്ങി ഇന്ത്യയുടെ ദേശീയ പതാക വരയ്ക്കുകയായിരുന്നു ബങ്കറിനുള്ളിൽ ചെന്നിരുന്നിട്ട്. അപ്പോൾ ഒരു പാകിസ്ഥാൻ കുട്ടി ഇന്ത്യയുടെ ദേശീയ പതാക വരച്ച് അതും പിടിച്ചുകൊണ്ട് അവിടെ എത്തുന്ന ഒരു കാഴ്ചയുണ്ടായി. ഇറാന്റെ ഭരണാധികാരി പറഞ്ഞതും പാകിസ്ഥാനിലെ പെൺകുട്ടികൾ പറഞ്ഞതും കണക്ട് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞ 10 വർഷത്തെ യാത്ര നമ്മുടെ രാജ്യത്തെ എവിടെ എത്തിച്ചിരിക്കുന്നു. ഈ പരിപാടിയുടെ പ്രാധാന്യം നമ്മളൊക്കെ തന്നെ തൊഴിലിന് വേണ്ടി സർക്കാരിനോട് സമരം ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്, കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒരു 400,000 അല്ലെങ്കിൽ 500,000 പേർക്കാണ് എല്ലാ മേഖലയും കൂടി കണക്കൂട്ടിയാൽ പോലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ കൂടി തൊഴിൽ തരാൻ സാധിക്കുന്നു, അധ്യാപകർ ഉൾപ്പെടെ. അല്ലെങ്കിൽ ഒരു 1-2 ലക്ഷം ചിലപ്പോൾ കൂടിയേക്കാം. നരേന്ദ്രമോദി ഗവൺമെന്റ് ചിന്തിച്ചത് ഈ രാജ്യത്ത് ജനിച്ചു വളരുന്ന എല്ലാ പേരിലുമുള്ള എനർജി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരുടെ വ്യക്തിപരമായ വികാസത്തിനും അതോടൊപ്പം തന്നെ രാഷ്ട്രത്തിന്റെ ആകെയുള്ള മുന്നേറ്റത്തിനും ഏതു രീതിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ഇതായിരുന്നു അദ്ദേഹം നടത്തിയ റിസർച്ച്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ രൂപീകരിച്ചത്. തൊഴിൽ കൊടുക്കുന്നവർക്കൊക്കെ തന്നെ ഗവൺമെന്റ് അതിൻ്റെതായ ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഇതിപ്പോ പൂർണ്ണമായിട്ടും ആയിക്കഴിഞ്ഞു നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നമ്മുടെ രാഷ്ട്രത്തെ സാമ്പത്തികമായിട്ട് 1-ാം സ്ഥാനത്ത് തന്നെ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2047 നമ്മുടെ ഫോക്കസ്.
1: കഴക്കൂട്ടം MLA ശ്രീ വി മുരളീധരൻ, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ശ്രീ മോഹനൻ കുന്നുമേൽ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. ശ്രീ വി മുരളീധരൻ MLA.
3: തൊഴിലവസര സൃഷ്ടി, അതിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ, തൊഴിൽ മേഖല നിയമവിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നൽകൽ, അതോടൊപ്പം തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കൽ, ഈ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകുക, അതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും കാതലായിട്ടുള്ള വിഷയം. നമ്മുടെ നാട്ടിൽ സാമ്പത്തിക മേഖലയുടെ വളർച്ചയുണ്ടാകുമ്പോൾ നമ്മുടെ സമ്പദ്വ്യവസ്ഥ വളരണമെങ്കിൽ അതിന് നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കണം. ഒരു കാലത്ത് ഇന്ത്യ ഫ്രജൈൽ 5 എന്ന് പറയുന്ന കാറ്റഗറിയിലായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ 4-ാമത്തെ സമ്പദ്വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ ഗവൺമെന്റിന്റെ വലിയൊരു റോൾ ഉണ്ട്. ഗവൺമെന്റ് പ്ലേസ് ദ റോൾ ഓഫ് എ ഫെസിലിറ്റേറ്റർ. പക്ഷേ അതിന് മുൻകൈയെടുക്കുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. അതിൽ പങ്കാളികളാകുന്നത് തൊഴിൽ ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്ന ആളുകളാണ്. സർക്കാരിന്റെ മാത്രം പരിശ്രമത്തിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യമല്ല, അതിന് സമൂഹത്തിന്റെ കൂടി പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ഒരുപക്ഷെ ദൗർബല്യം എന്ന് പറയാവുന്നത് വിദ്യാഭ്യാസം നേടിയതിനു ശേഷം തൊഴിൽ ദായകരാകുന്നതിന് പകരം തൊഴിൽ അന്വേഷകരാകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ, അതിലൂടെ തൊഴിൽ ദായകരാകാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന, അതിന് വേണ്ടിയിട്ട് സർക്കാർ തന്നെ പുതുതായിട്ട് തൊഴിലിന്റെ ഭാഗമായിട്ട് ജീവനക്കാരായിട്ട് മാറുന്ന ആളുകൾക്ക് നൽകേണ്ട പ്രതിഫലം, ആ പ്രതിഫലത്തിന്റെ ഒരു അംശം സർക്കാർ വഹിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യം നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം

0: ഇന്ത്യയെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം രാജ്യത്താകെ 15 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ന് മാത്രം പ്രധാനമന്ത്രി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 2400 കോടി രൂപയുടെ പ്രോത്സാഹനമാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്.
1: ശ്രീ മോഹനൻ കുന്നുമേൽ,
2: 1937 തുടങ്ങിയ കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ സെനറ്റ് ഹാളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇത് എന്ന് എനിക്ക് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ധാരാളം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഓൺലൈനായിട്ടാണെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഈ ഹാളിലെത്തുന്നു. അതിന് അവസരമൊരുക്കിയ EPFനെയും ലേബർ മിനിസ്ട്രിയെയും ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് PM വികസിത് ഭാരത് റോക്സാർ യോജന. 99,456 കോടി രൂപ മുടക്കി നമ്മുടെ നാട്ടിൽ 3.5 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്ന പരിപാടിയാണ്. ഇതിനേക്കാളും വലിയൊരു പരിപാടി ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റിയിലുള്ള ചെറുപ്പക്കാരായ കുട്ടികളെ ഓർത്തിട്ടാണ് ഞാൻ വളരെയധികം സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക്, 2047 ലോകത്തിന്റെ നെറുകയിൽ വരാൻ പോകുന്ന ഭാരതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടപ്പിലാക്കിയ പദ്ധതിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2022. ആ NEP 2022 ഏറ്റവും പ്രധാനമായ ഘടകം സ്കില്ലിംഗ് ആണ്, തൊഴിൽ പര്യാപ്തരാക്കുകയാണ്. ഏത് മേഖലയിലും എന്തും പഠിക്കാൻ കുട്ടികൾക്ക് അവസരം. പണ്ട് കോളേജിലെ അധ്യാപകൻ പണ്ടെന്നോ പഠിച്ചത് പഠിപ്പിക്കലല്ല, ഇന്ന് കുട്ടിക്ക് എന്തു വേണോ അത് പഠിപ്പിക്കാൻ ഭാരതം തയ്യാറാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ തയ്യാറാണ്, കേരള യൂണിവേഴ്സിറ്റിയും തയ്യാറാണ്. ആ പഠിക്കുന്നത് മികവാർന്ന തൊഴിൽ നേടാൻ വേണ്ടിയിട്ടാണ്, മികവാർന്ന മേഖലയിൽ ശോഭിക്കുവാനാണ്, മികവാർന്ന മേഖലയിൽ ഗവേഷണം നടത്തുവാൻ. അതിനാണ് ഈ പ്രധാനമന്ത്രിയുടെ ഈ യോജന. അപ്പൊ രണ്ടും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കണം.
1: എംപ്ലോയിയുടെ അനുഭവം പങ്കുവയ്ക്കുന്നു ശ്രീ മുഹമ്മദ് ഷെബിൻ ഷാ.
3: കേന്ദ്ര സർക്കാരിന് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതി വഴിയുള്ള ഇൻസെന്റീവ് ലഭിച്ച വിവരം നിങ്ങളെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. എന്നെപ്പോലെ പുതുതായി ജോലിയിൽ പ്രവേശിച്ചവർക്ക് വലിയ പ്രോത്സാഹനമാണ് ഇത്. കരിയറിന്റെ തുടക്കത്തിൽ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇതിലൂടെ മികച്ച തൊഴിലവസരവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സാധിക്കും. ഈ അവസരത്തിൽ എന്നെ പോലെയുള്ള ജീവനക്കാരെ പിന്തുണയ്ക്കുകയും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സഹായിക്കുകയും ചെയ്ത എന്റെ കമ്പനിക്കും എല്ലാ അധികാരികൾക്കും ഞാൻ എന്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു.
1: എംപ്ലോയറുടെ അനുഭവം പങ്കുവയ്ക്കുന്നു സീനിയർ മാനേജർ HR പീപ്പിൾ എക്സ്പീരിയൻസസ് അലയൻസ് സർവീസസിലെ ശ്രീമതി ഗീതു എലിസബത്ത് മാത്യു.
4: At the outset, I would like to extend our sincere gratitude to the Government of India, the Ministry of Labour and Employment, and EPFO for conceptualizing and implementing a scheme that not only encourages formal employment but also strengthens the foundation of India's workforce. Initiatives like PMVBRY truly reflect a forward-looking vision. One that empowers individuals while enabling organization to grow in a structured and compliant manner. At Allianz Services, we embraced this initiative with both responsibility and enthusiasm. Since August 2025, our teams have worked diligently to ensure seamless implementation, from setting up dedicated employee help desk, facilitating enrollments, and ensuring DBT readiness for our employees.
1: Chadangil, Additional Central PF Commissioner, Zonal Office, Kerala and Lakshadweep, Shri Mukesh Kumar, Swagathavum, Regional PF Commissioner 1, Regional Office, Thiruvananthapuram, Shri Adahiya Manavalan, Nandiyum Paranyu. ദേശീയതല പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിന്റെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി എ.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചിത്രയും രാജേഷും പാടിയ ഗാനം, ചിത്രം ഉത്രം നക്ഷത്രം. ഗാനരചന കെ ജയകുമാർ, സംഗീതം സണ്ണി സ്റ്റീഫൻ.

കൽപ്പവൃക്ഷം ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഇനി വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണമിട്ടത് ദക്ഷിണമൂർത്തി.

0: പ്രിയ ശ്രോതാക്കളെ, കാഥികനും പ്രഭാഷകനുമായ ആലപ്പി രമണനാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ഹരികുമാർ വാലേത്ത്.
1: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഇന്ന് ഏറെ വ്യത്യസ്തനായ ഒരു കലാകാരനെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. 1500 വേദികളിൽ കഥകൾ പറയുകയും അത്രയും തന്നെ വേദികളിൽ സത്പ്രഭാഷണങ്ങൾ നടത്തുകയും ആലപ്പുഴക്കാരുടെ, അല്ലെങ്കിൽ അല്പം വിശേഷണത്തോട് പറഞ്ഞാൽ ആലപ്പുഴയുടെ കാഥികൻ ആലപ്പി രമണൻ കഥാപ്രസംഗത്തിന് ഒരു ദിവസം 3 വേദികളിൽ വരെ ഒരു ക്ഷേത്ര മൈതാനത്തോ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ ആരാധനാ കേന്ദ്രങ്ങളുടെ ഉത്സവ വേദികളിലോ പെരുന്നാൾ വേദികളിലോ കഥ പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. 30 മുമ്പ് ആലപ്പുഴയിൽ ഇറങ്ങുന്ന പ്രാദേശിക പത്രങ്ങളിലെല്ലാം പരസ്യമുണ്ടായിരുന്നു. 1 മാസത്തെ പരസ്യം, 10-60 വേദികൾ വരെ കഥ പറയുന്ന ഒരാൾ ആലപ്പി രമണൻ. അദ്ദേഹത്തിന്റെ ശീർഷകം അങ്ങനെയായിരുന്നു. അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം രമണൻ ചേട്ടാ.
2: നമസ്കാരം.
1: അങ്ങയെ പറ്റി ഓർക്കുമ്പോൾ അങ്ങയുടെ ബാല്യമാണ് ഞാൻ ഏറെ ഓർക്കുന്നത്. കാരണം കയർ മേഖലയിൽ ജോലി ചെയ്യുന്ന അച്ഛൻ, നിത്യനിദാനത്തിന് മാത്രം വഴിയൊരുങ്ങുന്ന ജീവിതക്രമങ്ങളുള്ള ഒരു വീട്ടിൽ വളർന്ന ഒരു ബാലൻ, വീട്ടിൽ മുനിഞ്ഞു കത്തുന്ന മണ്ണെണ്ണ വിളക്കിൻ്റെ പുക, മുകളിലെ ആ ഓല മേലാപ്പിൽ ധാരാളം ചിത്രങ്ങൾ രചിക്കും. അതായത് ഓരോ ദിവസവും അറിയാതെ ഈ വിളക്ക് മാറ്റി മാറ്റി വെക്കുമ്പോൾ പുകച്ചുരുളുകൾ ചെന്ന് ചിത്രങ്ങളായി പതിയും. പലതരത്തിലുള്ള രൂപങ്ങളാവും, വ്യത്യസ്തമായ ആകർഷകമായ രൂപങ്ങളാവും, ഭീതിജമായ രൂപങ്ങളും ആയേക്കാം. ഇതെല്ലാം കണ്ട് ഇതിൻ്റെ ചുവട്ടിലിരിക്കുന്ന കണ്ണുനീറിക്കൊണ്ട് പുകയുടെ നീറ്റലിൽ ഇരുന്ന് ധാരാളം കവിതകൾ ഹൃദയസ്ഥമാക്കുന്ന രമണൻ എന്ന ബാലൻ തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തെ ഒന്ന് ഓർത്തെടുക്കുക തന്നെയാണ് ആദ്യം. കാരണം ഭാഷയും സംഗീതവും എല്ലാം ഹൃദയസ്ഥമായത് ഈ പുസ്തകങ്ങൾ താളുകളിൽ നിന്നാണ്, ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിന്ന് തന്നെയാണ്. നാവിനുറപ്പ് വന്നത്, ആ ഭാഷയുടെ ഉച്ചാരണ ശക്തി കിട്ടിയത് എല്ലാം ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിലാണ്. രമണൻ ചേട്ടൻ്റെ ആ സ്കൂൾ വിദ്യാഭ്യാസത്തെ നമുക്കൊന്ന് ഓർത്തെടുക്കാം.
2: ഞാൻ 4th പഠിക്കുമ്പോൾ 6 പരീക്ഷാ ഫീസ് കെട്ടിവെക്കാൻ നിർവാഹമില്ലാതെ പരീക്ഷാ ഹാളിൽ നിന്ന് തെല്ലു ദുഃഖത്തോടുകൂടി ഇറങ്ങിപ്പോന്ന ഒരു അവസ്ഥ എനിക്കിപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. പക്ഷേ അത് തീവ്രമായ ദുഃഖമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇതിനൊക്കെ മറുമരുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസം വീണ്ടെടുക്കാൻ എന്താ മാർഗം? അപ്പോൾ ഞാനത് പല പ്രാവശ്യം ആലോചിക്കുകയും വലിയ വലിയ ആളുകളോട് ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ, തൊട്ടടുത്ത ലൈബ്രറി ഉണ്ടല്ലോ, അവിടുത്തെ പുസ്തകം എടുത്ത് വായിച്ചാൽ പോരേ, അറിവിൻ്റെ ലോകം കീഴടക്കാൻ അത് മതിയല്ലോ. അങ്ങനെ ഞാൻ ആഴ്ചയിൽ 2 പുസ്തകങ്ങൾ ചെറുത് എടുത്തു
1: പോകുന്നുണ്ട്.
2: ഇപ്പോഴതിൻ്റെ പേര് ആര്യാട് പീപ്പിൾസ് ലൈബ്രറി റീഡിംഗ് റൂം എന്നാണ്. ഗ്രാമത്തിലെ ഏറ്റവും നല്ല ലൈബ്രറിയാണ്, അവിടെ ആണ് പുസ്തകം എടുത്ത് വായിക്കും.
1: ഗ്രാമത്തിന്റെ സാംസ്കാരികമായ, അല്ലെങ്കിൽ ഗ്രാമത്തിലെ തക്ഷശിലയാണ്. ഓരോ ഗ്രാമങ്ങൾക്കും ഇതുപോലെ നളന്ദയും തക്ഷശിലയും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ജന പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ സ്കൂളിന്റെ പേര്
2: തെക്കനാരിയാട് ലൂഥറൻ മിഷൻ ഹൈസ്കൂൾ. അന്ന് 3rd ഫാർം വരെ ഉള്ളു. പക്ഷെ അത് കഴിഞ്ഞിട്ട് 4th എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതിലേക്ക് കൊറ്റംകുളങ്ങര.
1: ഈ ഹൈസ്കൂൾ പഠനകാലത്ത് ചില ഗുരുനാഥന്മാരുമായിട്ട് അവരുടെ പ്രോത്സാഹനത്തെ പറ്റിയൊക്കെ ചേട്ടൻ ചിലടത്തൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവരാണ് ഈ ഭാഷയിൽ അടുത്ത് വിളിച്ചിരുത്തി കവിത ചൊല്ലിക്കുന്നത് ഉറപ്പിച്ച് കേൾപ്പിക്കുകയും ഉച്ചാരണത്തിൽ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്ത ചില ഗുരുനാഥന്മാരെ പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ കൂടെ ഒന്ന് ഓർത്തെടുക്കാവോ?
2: തിരുവാമ്പാടി അത്തിത്തറ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ആലപ്പുഴക്കാരനായ ഗോപാലൻ സാറാണ് ഞങ്ങളുടെ മലയാളം പണ്ഡിറ്റ്. അദ്ദേഹം പിതൃതുല്യനായ ഒരു അധ്യാപകനായിരുന്നു. പിന്നെയും എൻ്റെ മനസ്സിൽ തലയുയർത്തി നിൽക്കുന്ന നല്ല അധ്യാപകർ വേറെയും ഒക്കെ ഉണ്ട്.
1: സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണോ ഈ കലാരംഗത്തേക്ക് ഒന്ന് ചുവടുറപ്പിക്കാൻ പറ്റി, അതോ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഈ കഥ പറയുന്ന പാട്ടിന്റെയൊക്കെ മേഖലയിലേക്ക് കടന്നിട്ടുണ്ടോ?
2: സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ നാട്ടുംപുറത്തെ വല്ലപ്പോഴും മാത്രം പണിയുള്ള കയർ ഫാക്ടറിയിലെ തൊഴിലാളിയാണ്. അവിടെ അച്ഛനെ സഹായിക്കാനായിട്ട് ഞാൻ ഫാക്ടറി. അങ്ങനെ അച്ഛൻ്റെ പിൻഗാമിയായിട്ട് കയർ ഫാക്ടറി തൊഴിലാളിയുടെ മകൻ കയർ ഫാക്ടറി തൊഴിലാളിയായിട്ട് തന്നെ വരിക. പക്ഷേ പുസ്തകം വായിക്കാൻ രാത്രി സമയം കണ്ടെത്തുക, പകല് പണിയില്ലാത്ത ദിവസം വായിക്കുക, ഇതിൽ ഒരു താല്പര്യമുള്ളത് കണ്ട് മനസ്സിലാക്കി അച്ഛൻ പറഞ്ഞു, മകനെ ഈ കയറിൽ കിടന്ന് കുരുങ്ങിപ്പോരുത്, ജീവിതം നഷ്ടമായി പോകും. അപ്പം ഞാൻ വീട്ടിലിരുന്ന് പാട്ടുപാടും. സാംബശിവൻ എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ കഥാപ്രസംഗം ധാരാളം കേട്ട് അതനുകരിച്ച് പാടുകയൊക്കെ ചെയ്യുന്ന കേട്ടിട്ട് അച്ഛൻ പറഞ്ഞു, നീ ഒരു കഥ പറയണം. പറയുമ്പോൾ കുമാരനാശാൻ്റെ ശ്രീബുദ്ധചരിതം തന്നെ പറയണം. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ കഥ 1969 അവതരിപ്പിക്കുന്നത്.
1: ശരിക്കും ആദ്യത്തെ ശ്രോതാക്കൾ അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളുമായിരിക്കും. സാംബശിവനുമായിട്ടുള്ളൊരു കാര്യം ചേട്ടൻ പലപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ മാനസ

0: ഗുരുനാഥനാണ് സാംബശിവൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം കൊണ്ടു നടന്നിട്ടൊന്നുമില്ല, അവർ ഏകലവ്യനെ പോലെ അകന്നു നിന്ന് അദ്ദേഹത്തിന്റെ കഥാപ്രസംഗ ശൈലിയും അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷാപ്രയോഗങ്ങളും അതിലെ ചതുരതയും ഒക്കെ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കുട്ടിക്കാലം കൂടെ ആയിരുന്നല്ലോ അതല്ലേ? തീർച്ചയായിട്ടും അതും കൂടെ ഓർത്തു പോകാം.
1: അത് സാംബശിവൻ സാറ് നാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ ഗ്രാമം മുഴുവൻ അടുത്ത ഗ്രാമത്തിൽ നിന്ന് വീടടച്ചിട്ട് ആളുകളിങ്ങി കുടുംബസമേതം പോരുക, വീട്ടിൽ കള്ളം കയറുകയില്ല നാട്ടിൻപുറത്ത്, കാരണം കയറിയാൽ പരാജയപ്പെട്ടു പോകും, ഒന്നുമില്ല. അതുകൊണ്ട് കള്ളന്മാർക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് വീടടച്ചിട്ട് വളരെ സമാധാനത്തോടുകൂടി ഇവർ വന്ന് അമ്പലപ്പുറപ്പിൽ തമ്പടിക്കും. തമ്പടിക്കുമ്പോഴും സാമ്പസാർ വീട്ടിൽ നിന്ന് പൗഡറടിച്ച് ഇറങ്ങുന്നേ ഉള്ളൂ. സ്റ്റേജിൽ വന്ന് ആയിരം വാൾട്ടിൻ്റെ ഒരു ബൾബ് അങ്ങോട്ട് തെളിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മുഖം കൂടി കണ്ടു കഴിയുമ്പോൾ ഈ ബൾബിനാണോ സൗന്ദര്യം, അതോ ഈ മുഖത്തിനാണോ
0: അധികനാണോ
1: അധികൻ? അപ്പോൾ ഇദ്ദേഹം വന്ന് ഇത് ഒരു അത്ഭുത പ്രതിഭയാണ്. ആ സൗണ്ട്, ആ അംഗചലനങ്ങൾ, പ്രയോഗങ്ങൾ, അമ്മമാരെ സഹോദരിമാരെ എന്ന തുടക്കം. വർഷങ്ങൾ പലത് കഴിഞ്ഞ് ഞാനും എൻ്റെ ചേട്ടനും കൂടെ കഥാപ്രസംഗം കേൾക്കാനായിട്ട് വീടിനടുത്തുള്ളൊരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ സാറ് ഒരിടത്ത് വന്ന് വിശ്രമിക്കുന്നു. അവിടെയാണ് പുള്ളിക്കുള്ള ഭക്ഷണം ഒരുക്കിയിരിക്കുന്നു. ഞങ്ങൾ ചെന്ന് കാണാൻ ജനൽ വഴി നോക്കിയപ്പോൾ ആ വീട്ടുകാരൻ കേരളകൗമുദിയുടെ ലേഖകൻ ശ്രീ കെ കാർത്തികേയനായിരുന്നു, എന്നെ അറിയാം. അദ്ദേഹം കൈക്ക് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് സാമ്പസാർ വിശ്രമിക്കുന്നത്. ആ മുറിയിലേക്ക് കൊണ്ടിരുന്നു, സാറേ സാറിൻ്റെ കഥയിലെ പാട്ട് അതേപടി പാടുന്നൊരു പയ്യനാണിത്, രമണൻ. സാറെന്ന് നോക്കി, പാടുവോ? പാടും. പോന്നു, പാടാവോ? പാടാം.
0: അന്ന് പാടിയത് വല്ല ഓർമ്മയുണ്ടോ? ഇപ്പം
2: പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരിയാണ് ആരാധകരില്ലാത്തവനിതൻ ആരോമൽ നായികയാണ്. പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരിയാണ് നീസ്യ.
0: തീർച്ചയായിട്ടും ആ ഗുരുനാഥനിൽ നിന്ന് അതുപോലെ ഒരു സ്വനഗ്രാഹി യന്ത്രത്തിൽ പകർത്തിയെടുത്തതുപോലെ തന്നെയാണ് ഇപ്പോഴും രമണൻ ചേട്ടൻ ആ ശൈലി സൂക്ഷിക്കുന്നത്. ഇത് തന്നെയായിരിക്കും ആ പടിക്കെട്ടുകൾ തീർക്കാൻ ഇടയായത്. രമണൻ ചേട്ടന്റെ ജൈത്രയാത്ര തുടങ്ങുന്നത് ശരിക്കും സാംബശിവൻ മാഷ് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടാവും തീർച്ചയായും. ഇനിയുള്ള യാത്രയെ പറ്റി, ഈ കഥ തെരഞ്ഞെടുക്കാൻ അവലംബിച്ച ശൈലി, അതുപോലെ തന്നെ തീർച്ചയായിട്ടും ആലപ്പുഴ രമണന്റേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലിയിലേക്ക് എങ്ങനെയാണ് വന്നത്?
1: തുടക്കം സാംബസാറിനെ അനുകരിച്ചുകൊണ്ടാണ്. പക്ഷെ എനിക്ക് അങ്ങനെ കൂടുതൽ കാലം അനുകരിച്ചു പോകണമെന്ന് തോന്നിയില്ല. എനിക്ക് എൻ്റെതായ ഒരു ശൈലി സ്വാഭാവികമായിട്ട് നമ്മൾ നാട്ടുകാരോട് സംസാരിക്കുന്ന രീതിയിൽ അങ്ങനെ കൊണ്ടുവരണം എന്ന ഒരു വിചാരമുണ്ടായി. സാമ്പസാറിനെ മാത്രം അനുകരിച്ചു പോയാൽ അനുകർത്താവായി ഒരു നിഴലായി പോകും. അപ്പം ഞാൻ സ്വാഭാവികതയിലേക്ക് വന്നു. അത് ആളുകൾ കേട്ടിട്ട് വിലയിരുത്തി. പിന്നെ ആ ചൊവ്വിന് ഞാൻ വള്ളം വെച്ചു. പിന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല. നേരെ വാ നേരെ പോകുന്നു.
0: ആലപ്പുഴക്കാരുടെ കുട്ടനാടുകാരുടെ ഒരു പ്രയോഗമാണ് വള്ളം വയ്ക്കുക.
1: ആ വഴിക്ക് വള്ളം വയ്ക്കുക.
0: തീർച്ചയായിട്ടും. അപ്പൊ ആ പ്രാദേശിക ശൈലിയിലുള്ള കുറെ പ്രയോഗങ്ങൾ, നാട്ടുവായ്മൊഴികൾ, ഇതൊക്കെ ചേട്ടന്റെ കഥകളിൽ ധാരാളം അനുവർത്തിച്ച് കേട്ടിട്ടുണ്ട്. ഒരു പ്രയോഗ ശൈലിയാണ്. അപ്പൊ ഇത് ഈ കേരളം ഒട്ടാകെ നടക്കുമ്പോൾ ഈ ശൈലിക്ക് എന്തെങ്കിലും പരിമിതത്വം ഉണ്ടായിട്ടുണ്ടോ? അതും ബാക്കിയുള്ളിടത്ത് ഇതിന് സ്വീകാര്യത കിട്ടിയിട്ടുണ്ടോ?
1: ശൈലി അവിടുന്ന് പെറുക്കിയെടുത്ത് ഇവിടുന്നും പെറുക്കിയെടുത്താണ്. അവിടുന്ന് കിട്ടിയ നാഴിയരി, ഇവിടുന്നും കിട്ടിയ നാഴിയരി എന്ന് പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു.
0: അത് നമ്മൾ ആ യുക്തി കൗശലം ഉപയോഗിച്ചിട്ടുണ്ട്.
1: അതായത് അമ്മ എന്നോട് പറയുമായിരുന്നു, മോനെ അല്ലലുള്ള പുലയിക്ക് ചുള്ളിയുള്ള കാടറിയും.
0: തീർച്ചയായിട്ടും
1: അലഞ്ഞു നടക്കുന്നവർക്ക് എന്തെങ്കിലും തടയുകൊള്ളൂ.
0: അപ്പൊ ഈ നിരീക്ഷണ പാഠം അന്നേ
1: ഉണ്ട്.
0: പോകുന്ന വഴിയിലും സഞ്ചരിക്കുന്ന യാത്രകളിലും എവിടെയെങ്കിലും ഇറങ്ങി കാപ്പുടിക്കാൻ നിൽക്കുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ ഒരു അല്പനേരം ഒരു താവളം ഒരുങ്ങുമ്പോഴൊക്കെ ആ ഒരു ചെറിയ നിരീക്ഷണ പാഠവും,
1: അത് നമ്മൾ അറിയാതെ നമ്മളിൽ വന്ന് അടിയുന്നതാണത്. അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണ്ട.
0: അല്ലാതെ തന്നെ നമ്മളിൽ അത് രേഖപ്പെടും.
1: വരും. അവരുടെ ശബ്ദം, അവരുടെ ശൈലി, അവരുടെ.
0: അതുകൊണ്ട് ഈ കഥ എല്ലാ സ്ഥലങ്ങളിലും ഒരു സ്വീകാര്യത ലഭിക്കാൻ അതും ഒരു കാരണമായിരുന്നു അല്ലേ?
1: അതെ അതെ. അത് ഇഷ്ടപ്പെടുന്ന അനേകായിരങ്ങൾ നമ്മുടെ നാടിന്റെ, കേരളത്തിന്റെ പല ഭാഗത്തും ഉണ്ട്.
0: അതുപോലെ തന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ആലപ്പുഴക്കാർ കേട്ടു, യേശുദാസ് ഒരിക്കൽ രമണൻ ചേട്ടനെ കാണണമെന്ന് ആഗ്രഹിക്കുകയും രമണൻ ചേട്ടൻ വരുന്നത് വരെ അദ്ദേഹം പോകാതെ കാത്തിരുന്നു എന്നൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ കൗതുകം തോന്നി, കാരണം അദ്ദേഹം വളരെ തിരക്കേറിയ ഒരു കാലഘട്ടത്തിലാണ് അതേപോലെ തിരക്കുള്ള രമണനെ കാത്തു നിൽക്കുന്നത്. അതെങ്ങനെയായിരുന്നു?
1: പിന്നെ ഗാനഗന്ധർവനെ പരിചയപ്പെടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഒരു 6 വട്ടം ഞാൻ ചെന്ന് കൈ കൊടുത്തിട്ട് ഇദ്ദേഹം ആരാണ്, എന്താ പേര്, ഒരക്ഷരം മിണ്ടില്ല. അദ്ദേഹം വേറൊരു ലയത്തിലാണ്, ഗന്ധർവനാണ്. അവസരം വരും, ഞാൻ കാത്തിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു തണ്ണീർമുക്കത്ത്, അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രോത്ഭവൻ ഭാഗവതര്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്ന് പറഞ്ഞ, രമണ ഞാനൊരു 4 ലക്ഷം രൂപ കൊടുത്തൊരു വലിയ കെട്ടിട ഒരു ആശ്രമത്തിൽ മോഹമേൽ പണിഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിന് യേശുദാസിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ അവനെന്ന് പറയാൻ കാരണം 15-ാമത്തെ വയസ്സിൽ യേശുദാസിന് കൈക്ക് പിടിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫ് ഭാഗവര് തൃപ്പൂണിത്തുറ RLV കോളേജിൽ കൊണ്ടുചെന്നിട്ട് ധനാഢ്യനായ സീനിയർ വിദ്യാർത്ഥി ഈ ചന്ദ്രോത്ഭവ സാറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊള്ളണേ ചന്ദ്രോത്ഭവ. അങ്ങനെ 15 കാരണം വാടാ എന്ന് വിളിച്ച് കൂടെ താമസിപ്പിച്ച് എല്ലാം സംരക്ഷിച്ചു പോകുന്ന ഒരു വലിയ ആളാണ് ഈ ചന്ദ്രോത്ഭവ സാർ.
0: മുഖമേലുള്ള
1: ആ അദ്ദേഹം വന്ന് പറഞ്ഞു, രമണ അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലാണ്, നീ വന്നു ഇന്ന് സ്വാഗതം പറയണം, നീ പറഞ്ഞെങ്കിലേ ശരിയാവുള്ളൂ. ഇത് ഭഗവാൻ ഒരുക്കിയത് തന്നെ. ഞാനൊന്നും എഴുതി പഠിക്കാൻ പോയില്ല, ഞാൻ ചെന്ന ആദ്യത്തെ ഡയലോഗിൽ തന്നെ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ നമ്മുടെ രാജ്യത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതനായ ഉദ്ഘാടകനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയിൽ 2 ഗായകരേ ഉള്ളൂ. അപ്പോൾ യേശുദാസിന് വണ്ടറിങ് ആയി,
0: എന്താ
1: പറയുമ്പോൾ അതിലൊന്നും ഞാനായിരിക്കും, രണ്ടാമത് പറയുന്ന ആൾ തെറ്റിയാൽ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേക്കും. ഞാൻ പറഞ്ഞു, നമ്പർ 1 ജനാബ് മുഹമ്മദ് റാഫി സാഹിബ്, ഓ ഭയങ്കര കരഘോഷം. നമ്പർ 2 അദ്ദേഹത്തിൻ്റെ അനുജൻ ഡോക്ടർ കെ ജെ യേശുദാസ്. ഇങ്ങനെ അങ്ങോട്ട് അരമണിക്കൂർ ഒറ്റ വാക്കിൽ ഒതുക്കണമെന്ന് ചന്ദ്രോത്ഭവ സാർ എനിക്ക് താക്കീത് തന്നാണ്. അവസാനം ഞാൻ സ്ഥലം വിട്ടു, പിരിയേണം അരങ്ങിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നട്ടുവൻ, പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ സ്ഥലം വിട്ട് കഴിഞ്ഞ് പിള്ളേർ ഓടി വന്നു, അണാ അണനെ കാത്ത് യേശുദാസ് അവിടെ റോഡരി നിൽക്കുന്നു. എവിടെ? ദേ അവിടെ ഞാനൊരു കണ്ടം അതിനിടക്കുണ്ടായിരുന്നു, കണ്ടം വഴി ഓടി അവിടെ ആളുകളൊക്കെ കൈ വിട്ടിരുന്നു, അതുവഴി ഇറങ്ങി ആ മോട്ടലും ചവിട്ടി പിടിച്ച് ഓടി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എൻ്റെ പേര് കാണാതെ നോട്ടീസ് നോക്കി പഠിച്ചിട്ട് രമണ എന്ന് വിളിച്ച് കൈനീട്ടി നിന്നൊരു രംഗം
0: മനസ്സിലാ. ചിത്രം വളരെ ഭംഗിയായി തെളിഞ്ഞു കിടക്കുക,
1: ആയിരങ്ങൾ ചുറ്റും കൂടി നിൽക്കുക.
0: ഇക്കൂട്ടത്തിൽ ഇനിയും ഞാൻ ചോദിച്ചു വരുന്നത്, രമണൻ ചേട്ടൻ്റെ കഥകളിലേറെയും കുമാരനാശാന്റെ കവിതകളാണ് ആരംഭിച്ചു കണ്ടിട്ടുള്ളത്.
1: അതെ അതെ.
0: എന്താണ് അങ്ങനെ ആശാനോട് ഒരു പ്രത്യേക പ്രതിപത്തി ഉണ്ടാകാൻ കാരണം?
1: അതിൻ്റെ കാരണം, എൻ്റെ അച്ഛന് 20 എൻ്റെ ഗ്രാമത്തിൽ കുമാരനാശാൻ വരുന്നു, സാഹിത്യപ്രിയരെല്ലാം തലേന്നേ വന്ന് കാത്തു കിടന്നു. ആശാൻ അതിനേക്കാൾ മുമ്പേ അവിടെ വന്നിരിക്കും, ഈ വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നേരത്തെ വരും.
0: അപ്പോൾ
1: വാഹനം ഉള്ളതുകൊണ്ടാണ് ആളുകൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ വന്നു 298 നമ്പർ ശാഖ മന്ദിരത്തിൽ. ആ മന്ദിരം ഇന്നും എൻ്റെ ഒരു നിർബന്ധം കൂടി കാരണം അത് പൊളിക്കാതെ വെച്ചിരിക്കണം. ആശാൻ വന്ന് ഉറങ്ങിയ ഒരു കെട്ടിടമാണത്, ഒരു കൊച്ചു കെട്ടിടം കാളാത്തുണ്ട്. അപ്പോൾ ആശാൻ അവിടെ നിന്ന് മൈക്കില്ലാതെ ഒരു 100 വർഷങ്ങൾക്കപ്പുറത്ത് ഞാൻ അവിടെ നിന്ന് 1 സംസാരിച്ചു. അന്ന് അച്ഛൻ കൂട്ടുകാരും ആശാൻ്റെ അരികിൽ നിന്ന് ആശാൻ്റെ മുഖത്ത് നോക്കി പ്രസംഗം കേട്ടു. അന്ന് മുതൽ ആശാൻ്റെ അഡിക്റ്റായി തീർന്നു എൻ്റെ അച്ഛൻ. ആശാൻ്റെ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക, അച്ഛൻ വിശ്രമ സമയത്ത് ഇങ്ങനെ ചൊല്ലുക.
0: ഓ, അച്ഛൻ കവിത ആലപിക്കുന്ന ഒരു
1: ഉണ്ടായിരുന്നു.
0: ഒരു സ്വാധീനം ആദ്യത്തെ വേണമെങ്കിൽ അച്ഛൻ തന്നെയാണ്,
1: അച്ഛനാണ് വഴികാട്ടി.
0: അത് കഴിഞ്ഞ ഈ മേഖലയിൽ ഭാഗവതന്മാരുമായിട്ടൊപ്പം അടുപ്പമാണ്. ചേട്ടൻ അത്ര മോശമല്ലാതെ ഗീതങ്ങളൊക്കെ ആലപിക്കാറുണ്ട്. അപ്പോൾ അത് ഈ സംഗീതത്തിൻ്റെ ഏതെങ്കിലും സ്വരച്ചിട്ടകളോ സ്ഥാനങ്ങളോ ഒക്കെ അങ്ങനെ വശമാകാനുള്ള കാരണം എന്താ?
1: ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്, അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവസാനിച്ചു പോയി. തുടക്കവും ഒടുക്കും ഒരു പാട്ടുകാരനായിട്ട് പോയാൽ പോരെ, എനിക്ക് സാംബശിവനാകണം.
0: ആ ഒരു വല്ലാത്ത ഇച്ഛാശക്തി ഉണ്ടായിരുന്നു.
1: പിന്നെ അത് ഞാൻ തപ്പിയെടുത്ത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ നിരന്തരമായ വായന, പിന്നെ കൂട്ടുകാരോടുള്ള
0: സംവാദങ്ങൾ.
1: അവർ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ്, ഒരു ദിവസമല്ല എല്ലാ ദിവസവും ഉണ്ട്. ഇത് ഈ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്.
0: കഥാപ്രസംഗം നിന്നു, നമുക്ക് ജീവിതായോധനത്തിന് മറ്റൊരു മാർഗം കാണേണ്ടി വരുന്നു. അപ്പോഴും കൂട്ടായിട്ട് പ്രഭാഷണകല കയ്യിൽ കിടപ്പുണ്ട്. ഈ ഒറ്റയാൾ കഥാപ്രസംഗം എന്നുള്ളൊരു ആശയത്തിലേക്ക് എങ്ങനെയാണ് വന്നത്?
1: കൊട്ടാരക്കരയിൽ ഒരു ഗുരുമന്ദിരത്തിലേക്ക് ഞാൻ കഥാപ്രസംഗം കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഡേറ്റ് തന്നെ ഉടനെ ഓർക്കസ്ട്രക്കാരെ വിളിച്ച് എല്ലാവരെയും അറിയിക്കും, 4 കൂടെ വരേണ്ടവരാണ്. അവർ വന്നേക്കാം വന്നേക്കാം എന്ന് ഓരോ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അവർക്ക് മറന്നു പോകാൻ പാടില്ലല്ലോ.
0: അതെ, കൃത്യമായിട്ട് എല്ലാവരും വന്നാലല്ലേ കഥ പറയാം,
1: നടക്കുള്ളൂ. അപ്പോൾ ഇവരെ ആ ചെന്ന് ആലപ്പുഴ തോണ്ടകുളങ്ങരയിൽ നിന്ന് കയറ്റിക്കൊണ്ടാ പോകുന്നു, കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. ഇവരെ പരിപാടിയിൽ നിന്ന് കാറ് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ വിളിച്ച് ചോദിച്ചോ പറയണം, അണ്ണാ ഞങ്ങൾ കൊച്ചി നിൽക്കുകയാണ്, ഒരു സിനിമാ താരം ആലപ്പുഴയിലുള്ള സിനിമാ താരത്തിൻ്റെ
0: കൂടെയാണ്
1: ആ നൃത്ത പരിപാടിക്ക് വിളിച്ചോണ്ട്
0: പക്കം വായിക്കാൻ പോകും.
1: ഞാൻ പറഞ്ഞു എൻ്റെ പരിപാടി ഉള്ളത് ഞാൻ പറഞ്ഞതല്ലേ, അങ്ങനെ പറ്റിപ്പോയി. ഞാൻ അവരോട് വഴക്കൊന്നും പറയാൻ പോയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാൻസൽ ചെയ്യണമെന്ന് കൊട്ടാരക്കരയെ വിളിച്ച് പറഞ്ഞു. വിളിച്ച് പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് സാധ്യമല്ല, സാറ് ഇവിടെ വന്നേ പറ്റൂ. അലംബാവു എന്നറിഞ്ഞപ്പോൾ ഞാൻ ബസ് കയറി അവിടെ ചെന്നു, സ്റ്റേജിൽ കയറി. ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്ന, സംഘാടകരായ 3-4 അറിയാവുള്ളൂ, കഥ കേൾക്കാൻ ഒരു 100-150 ഉണ്ട്, കൂടുതലും സ്ത്രീകളാണ്. ഞാൻ സ്റ്റേജിൽ കയറി ഇൻട്രഡക്ഷൻ അങ്ങോട്ട് തുടങ്ങി. അതങ്ങോട്ട് ഒരു 5 നീണ്ടപ്പോൾ കാതികന് അപകടം പറ്റി വന്ന ഒറ്റയ്ക്ക് നിൽക്കുകയാണല്ലോ, പെണ്ണുങ്ങളങ്ങോട്ട് കൂവു തുടങ്ങി. കൂവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂവുന്ന ആളുകളുണ്ടോ, ഭയങ്കരമായി കൂവി കൂവി അവസാനം കൊരവള്ളിയിൽ വെള്ളം പറ്റി ഇതുങ്ങൾ മിണ്ടാതായി. അവിടെയാണ് പ്രശ്നം. അവിടെ ഞാൻ കയറി, അവിടെ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാനൊരു കൊലച്ചതിയിൽപ്പെട്ട് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ കൊലച്ചതി എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് എൻ്റെ ആൻറ്റി പാർട്ടിക്കാരൻ,
0: അവരെ അത് വിശ്വസിപ്പിക്കാൻ പറ്റി,
1: അവരെ വിശ്വസിക്കാൻ പറ്റി. അതുകൊണ്ട് ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കൊന്ന് സുന്ദരമായൊരു കഥ പറയാം. കഥ ശ്രീനാരായണ ഗുരുദേവൻ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. അത് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സംഘാടകർ കയറി വന്ന് പറഞ്ഞത്, സാറേ ഓർക്കസ്ട്ര ഇല്ലാതിരുന്ന കാര്യം മറന്നുപോയി, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
0: തീർച്ചയായിട്ടും ചതിയിൽ നിന്ന് മുളച്ചു വന്നൊരു ശൈലിയാണ് കലാശൈലി, ഒറ്റയാൾ കഥാപ്രസംഗം.
1: ആ അനുഭവ ദോഷത്തെ ഞാൻ അനുകൂലമാക്കി മാറ്റി.
0: വായന ഒരു വലിയ കരുത്ത,
1: വലിയ കരുത്താണ്. ഓ, പൊറ്റക്കാടിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ അതിനെടുക്ക ഒരു കള്ളം പറഞ്ഞു. ഒരിക്കൽ എന്നെ ഈ പൊറ്റക്കാട് ഒരു വിദേശയാത്രയ്ക്ക് വിളിച്ചു. വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുക, ഒരു ചെറിയ കള്ളം, ദോഷമില്ലാത്ത കള്ളം പറയാമെന്ന് ആരോ പറഞ്ഞു.
0: അത് ഗാന്ധികന്മാർ പൊതുവെ പറയാറുണ്ട്. കള്ളങ്ങൾ പറയും സദസ്സിനെ കയ്യിലെടുക്കാൻ എന്തെങ്കിലും.
1: എന്നെ പൊറ്റക്കാട് വിളിച്ചു, കോഴിക്കോട്ട് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു, നമുക്ക് ബോംബെയിലേക്ക് പോകണം, വിദേശയാത്ര. ഞാൻ എല്ലാം കരുതലോടുകൂടെ പോയി. ബോംബെയിൽ ചെന്ന് ഫ്ലൈറ്റ് കയറി ഞങ്ങൾ ചെന്നിറങ്ങിയത് ഉസ്ബെക്കിസ്ഥാനിലാണ്. അന്നൊരു സായാഹ്നത്തിൽ ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ സുന്ദര സമർഖണ്ഡിൽ കാഴ്ചകൾ കാണാനെത്തി. ഇവിടെ ഈ സമർഖണ്ഡ് എന്ന് പറയും, നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഷാജഹാൻ ചക്രവർത്തിയുടെ മുതുമുത്തച്ഛന്മാർ അവിടെ നിന്നാണ് മുഗള രാജാക്കന്മാർ കുതിരപ്പുറത്ത് കയറി ഖൈബർ ചുരം കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ വഴി ദില്ലിയിൽ വന്നാദ്യമായ 600 കൊല്ലങ്ങൾക്കപ്പുറത്ത് നമ്മൾ ദില്ലി പിടിച്ചടക്കുന്ന അവിടെയാണ് ആ രാജ്യത്ത് ഞാൻ ചെന്നിറങ്ങി. അവിടെ ചെന്ന് കണ്ടപ്പോൾ ആളുവലിക്കും കുതിരവലിക്കും കാളവലിക്കും വണ്ടി, പലഹാരങ്ങൾ വിറ്റു നടന്നു, കുടമണി ഒട്ടും വണ്ടി. ആ നഗരത്തിൻ വീഥികൾ തോറും ഞങ്ങൾ അലഞ്ഞു നടന്നു. ഞങ്ങൾ വെറുതെ, ഞാൻ വീട്ടിയിരിക്കുകയാണ്, അലഞ്ഞു നടന്നത് സ്കേപ്പറ്റക്കാടാണ്. പക്ഷെ ഞാനും കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു ആത്മസുഖമുണ്ട്. അപ്പം ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകും ഞാൻ.
0: അല്ല, ഇതൊരു ഭാഗ്യമല്ലേ, ഈ ഒറ്റയ്ക്ക് ഈ ഒരു ശൈലി അല്ലെങ്കിൽ ഒരു സംഗീത വശകമാണെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ പണിക്കര സാറിൻ്റെ ഭാഷയാണ് വശകം. ഇത് തനിക്കിത് വശകമാണല്ലോ എന്ന് അദ്ദേഹം പറയാറുണ്ട്. ചില ഭാഷയെ പറ്റി ആ കമൻട്രി ഒക്കെ പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രോത്സാഹനം എന്ന് പറഞ്ഞോലേ. രമണചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ ശൈലി കഥാപ്രസംഗത്തിൽ തന്നെ അന്തർലീനമായ ശൈലി ഈ ഒറ്റയാൾ കഥ പറയുമ്പോഴും കൃത്യമായിട്ട് പ്രയോഗിക്കാറുണ്ട് അല്ലേ.
1: ഇതിനിടയ്ക്ക് വേറെ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട്. അതായത്, ഒരിക്കൽ അഴീക്കോട് മാസ്റ്റർ ചെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ പ്രസംഗം കേൾക്കാൻ ഞാൻ നിൽക്കില്ല. ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. അപ്പോൾ പറഞ്ഞു എനിക്കൊരു കഥാപ്രസംഗം ഉണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എവിടെ ഈ ഓർക്കസ്ട്രക്കാരെ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഒറ്റയ്ക്കാണ്. അതെങ്ങനെയാണ് ഒറ്റയ്ക്ക് കഥ പറയുക? കാരണം സംഭാഷണം കഴിഞ്ഞിട്ട് പാട്ടിലേക്ക് കടക്കുമ്പോൾ ഹാർമോണിസ്റ്റല്ലേ ഇതിൻ്റെ ശ്രുതി കാണിച്ചു തരിക, ഒരു സപ്പോർട്ടില്ലാതെ. ഞാൻ പറഞ്ഞു, സാർ ഇൻറ്റേണൽ മ്യൂസിക് ഉണ്ടെങ്കിൽ, ചങ്ങമ്പുഴ പറഞ്ഞ പോലെ, ചങ്ങമ്പുഴ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ലാസ്റ്റ് മൈ ഇൻറ്റേണൽ മ്യൂസിക്, എൻ്റെ ഉള്ളിലെ സംഗീതം നിലച്ചു പോയി. ഈ കലാകാരൻ്റെ ഉള്ളിലൊരു സംഗീതമുണ്ട്, ആ സംഗീതം കറക്റ്റ്. വലിയ പാട്ടുകാർക്ക് പോലും ഒരു പാട്ട് പടയെന്ന് പാടണമെങ്കിലും ആ പിച്ച് വേണം. ദൈവം സഹായിച്ചിട്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല,

0: വരൂ. അപ്പോൾ ഓഡിയൻസ് ചും ചും ചും ബാക്ക്ഗ്രൗണ്ട് അവർ ഇടുകയാണ്, ഹോ എന്നും പറഞ്ഞ് ഒരൊറ്റപ്പെടുത്തുവാണ്. അത് കറക്റ്റ് പിച്ചിനാണ് കയറി പിടിച്ചത്. ദാറ്റ് ഈസ് ഇന്റേണൽ മ്യൂസിക്.
1: ചേട്ടൻ ഇപ്പോൾ അവതരിപ്പിക്കുന്നതിനകത്ത് ഭാവാഭിനയമുണ്ട്, സംഗീതമുണ്ട്, ശബ്ദാനുകരണമുണ്ട്, ഇതെല്ലാം കൂടെ ഒരു കലാകാരനിൽ സമ്മേളിക്കുന്നതാണല്ലോ ഒരു കഥാപ്രസംഗം. എന്നുവെച്ചാൽ മറ്റ് കഥാപ്രസംഗക്കാർ അല്ലെങ്കിൽ ഒരു ടീമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അവർ വാദ്യത്തിൻ്റെ സമ്പന്നത ഒരു ഒരു ഉത്സാഹ കമ്മിറ്റി ആണല്ലോ ശരിക്കും കഥാപ്രസംഗം എന്ന് പറയുന്നത്, അവർ കൂടെ ഉള്ളവരും കൂടെ സഹായിക്കുന്നു.
0: അതെ അതെ.
1: പക്ഷേ ഈ ഒരു മേഖലയിൽ വന്നപ്പോൾ ഈ ആളുകൾ ഇത് എത്രത്തോളം സ്വീകരിച്ചു കഴിഞ്ഞു?
0: സർവത്ര.
1: അതൊരു വിജയമാണ്.
0: ഓ വലിയ വിജയമാണ്. എന്നെ വിളിച്ചാൽ എനിക്കറിയാം കഥാപ്രസംഗം, ഒരു സാർ ഒരു കഥാപ്രസംഗം വേണമല്ലോ. ഇപ്പോൾ ആറ്റിങ്ങൽ നിന്ന് വിളിക്കുകയാണ്, നമുക്കൊരു മണിക്കൂർ മതി സാർ, ഒറ്റയ്ക്ക് വന്നാൽ മതി, അവർക്കറിയാം.
1: അപ്പോൾ ആ ഒരു ശൈലി നമുക്ക് കൊണ്ടുവരാൻ പറ്റി, ഒരു വിജയിപ്പിച്ചെടുക്കാം. ചേട്ടനോടൊപ്പം ഇപ്പം അങ്ങനെ ആരെങ്കിലും ഒറ്റയാൾ കഥാപ്രസംഗക്കാർ വന്നിട്ടുണ്ടോ?
0: കേരളത്തിൽ ആരുമില്ല. ആദ്യം കഥ പറഞ്ഞിരുന്ന സ്വാമി മംഗളാനന്ദ പോലും ശ്രുതിപ്പെട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ പാട്ടിൻ്റെ സ്വീറ്റ്നെസ്സിന് വേണ്ടി ശ്രുതിപ്പെട്ടി കരുതിയിരുന്നു. കാരണം എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്, എനിക്ക് അഴീക്കോട് പോകുമ്പോൾ കൈവീശി പോകണം എന്നുണ്ട്, മനസ്സിലായില്ലേ?
1: തീർച്ചയായിട്ടും ഒരു പെട്ടി പോലും കയ്യിലില്ലാതെ
0: ഒന്നുമില്ല,
1: പോയി ചെല്ലുക, ഇറങ്ങുക, ചെന്ന് സംസാരിക്കുക, അതൊരു ഒരു ധൈര്യം തന്നെയാണല്ലേ.
0: ധൈര്യമല്ല, ഭഗവാന്റെ.
1: അതെ, തീർച്ചയായിട്ടും ഒരു ആത്മബലം ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞു. ചേട്ടനെ സംബന്ധിച്ചുള്ളത് ഇപ്പോൾ ഈ കഥാപ്രസംഗം മാത്രമല്ല, ആധ്യാത്മിക പ്രഭാഷണം, അതുപോലെ തന്നെ സാമൂഹ്യ മേഖലയിലുള്ള പ്രഭാഷണം, ഭാഷ നല്ലവണ്ണം അനുഗ്രഹീതമായതുകൊണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളുമായിട്ടും വായനശാല ക്ലബ്ബുകളുമായിട്ടും ഒക്കെ കുട്ടിക്കാലം മുതൽ യൗവനകാലങ്ങളിൽ നല്ലവണ്ണം ഇടപഴകിയതുകൊണ്ട് പുസ്തകങ്ങളെന്നും കൂട്ടുകാരായിരുന്നു.
0: അതെ.
1: അവര് എപ്പോഴും ഒരു കവചം തീർത്ത് കൂടെ ഉള്ളതുകൊണ്ട് ഭാഷയ്ക്കൊരു ന്യൂനതയും വരുന്നില്ല, ആത്മബലത്തിനൊരു കുറവും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും സർഗവസന്തമായ വയലാർ രാമവർമ്മയും ആലപ്പുഴ രമണൻചേട്ടനുമായിട്ടൊരു ബന്ധമുള്ളത് ആലപ്പുഴക്കാർക്ക് അറിയാം. വയലാർ രാമവർമ്മ ജീവിച്ചിരുന്ന കാലത്ത് രമണൻചേട്ടൻ ഒരു കൗമാരക്കാരനായിരിക്കും, അല്ലെങ്കിൽ യൗവനത്തിലേക്ക് കടന്നു വന്നൊരു കാലമായിരിക്കും. ആ കാലഘട്ടത്തിൽ ചെന്ന് വയലാർ രാമവർമ്മയുമായി തൊട്ടടുത്ത് നിൽക്കാനും അദ്ദേഹത്തിൻ്റെ ആശ്ലേഷവും അനുഗ്രഹവും ഒക്കെ വാങ്ങിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചേട്ടൻ്റെ ചില കുറിപ്പുകളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, അതൊന്ന് ഓർത്തെടുക്കാവോ?
0: വയലാർ രാമവർമ്മയെ കാണാൻ ഞാൻ പോകുന്നത് 74 മറ്റെയാണ്. എനിക്ക് വയലാറിനെ കാണാൻ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, എൻ്റെ ചേട്ടനാണ് എൻ്റെ മാർഗദർശി. അദ്ദേഹം പറഞ്ഞു, എടാ അവരൊക്കെ വലിയ ആളുകളല്ലേ, എപ്പോഴും കുഞ്ചാക്കോയും സത്യനും നസീറും ഒക്കെ അല്ലേ ചുറ്റും, അപ്പം നീ ചെന്നാൽ കാണാനൊക്കോ. ഒക്കോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, എനിക്കിപ്പോൾ പോയേ പറ്റും. ഞാൻ ചേട്ടനോട് വണ്ടിക്കൂലി മേടിച്ച് നേരെ ബസ്സിൽ കയറി അവിടെ ഇറങ്ങി, പിന്നെ നടന്ന് വയലാറിൻ്റെ വീട്ടിൽ
1: രാഘവപറമ്പിലെത്തി.
0: അപ്പോൾ ഭാഗ്യത്തിനകത്തെ മുറിയിൽ അമ്മയും മകനും തമ്മിൽ സംസാരിക്കുന്നു. സദാശിവൻ ഡ്രൈവർ എൻ്റെ പരിചയക്കാരൻ ചെന്ന് പറഞ്ഞു, സാർ ഒരാളും വാതിക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം വാതിക്കെ വന്നു, എന്താ സാർ ഞാൻ നാളെ അങ്ങനെ കാണാൻ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് വരാം. ഇല്ല ഇല്ല, ഞാൻ നാളെ കാണുകയില്ല, ഞാൻ ഇന്നത്തെ ഫ്ലൈറ്റ് മദ്രാസിന് പോവുക, ഇനി ഒരിക്കൽ വരുമ്പോൾ കാണാം കേട്ടോ. എന്നെ ഒഴിവാക്കി, ഞാൻ വിടുവോ. വയലാറിനോട് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വായനക്കാരനാണ്, അങ്ങയുടെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പടികൾ ഇറങ്ങി വന്ന് പൊട്ടിച്ചിരിച്ചു കൊണ്ടിട്ട് കൈക്ക് പിടിച്ച് അകത്ത് കൊണ്ടുപോയി. ആ ചൂരൽ പാകിയ സെറ്റി അതിപ്പോഴും അകത്ത് കിടപ്പുണ്ട്. അവിടെ ഇരുത്തി അദ്ദേഹം ഇരുന്നു. അതിനുശേഷം ഞാൻ ഇരുന്നു. പിന്നെ അപ്പം ഞാൻ ചോദിച്ചു, അങ്ങയുടെ ഏറ്റവും നല്ല കൃതി ആയിഷയല്ലേ? ആയിരിക്കാം. എൻ്റെ ഏതെല്ലാം കൃതികൾ വായിച്ചിട്ടുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാദമുദ്രകൾ, വെട്ടും തിരുത്തും, കുപ്പിച്ചില്ലും, റോസാതളങ്ങളും, എനിക്ക് മരണമില്ല, സർഗസംഗീതം, തറവാടിൻ്റെ മാനം, ആയിഷ, പുരുഷാന്തരങ്ങളിലൂടെ, മതി മതി മതി മതി മതി.

0: ഉണ്ടായിരുന്നു.
1: എസ് കെ പൊറ്റക്കാടിൻ്റെ മുഖചിത്രം ഞാൻ എപ്പോഴും ഫോട്ടോയിൽ കണ്ട, പതിച്ച് മുടിയിരുക, വരമീശ വെച്ചും ചെറിയൊരു ചിരിയോടുകൂടി പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്ന പൊറ്റക്കാടിൻ്റെ ആ ചിത്രം ഈ പുസ്തകത്തിൻ്റെ പുറഞ്ചട്ടയിൽ നിന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചാവക്കാട് AKG സ്മാരക വായനശാല കഥാപ്രസംഗത്തിന് പോവുക. കാപ്പിയോട് കഴിഞ്ഞിറങ്ങിപ്പോൾ ആ തുകൽ ബാഗും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പൊറ്റക്കാടല്ലേ ഞാൻ ആദ്യം കാണുകയാണ്. ഞാൻ ചെന്നുറഞ്ഞ് ഞാൻ പറഞ്ഞു, ഇന്ന് രാവിലെയും ഞാൻ അങ്ങയെക്കുറിച്ച് ഓർത്തു. അപ്പോൾ ഈ വന്ന് നിൽക്കുന്നവൻ്റെ വാട്ടറാണെന്ന് അദ്ദേഹം വിചാരിച്ച് കാണും. എന്താ ഓർക്കാൻ കാര്യം? അല്ല സാർ, അങ്ങനൊന്നുമല്ല, ഞാൻ അങ്ങയുടെ ഒരു കവിത. ഏത് കവിത? സഞ്ചാരിയുടെ ഗീതങ്ങൾ. ജാവയിൽ, ഈജിപ്തിൽ, ഉത്തരാഫ്രിക്കയിൽ, സോവിയറ്റ് ഏഷ്യയിൽ, ചെക്കോസ്ലോവാക്യയിൽ ആ വരികൾ, 12 വരികൾ ഞാനങ്ങ് ചൊല്ലിക്കേപ്പിച്ചത്.
2: അത് ഓർമ്മയുണ്ടോ? കാണാതെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ?
1: ഓർക്കുന്നുണ്ട്.
2: ഒന്ന്, നമ്മുടെ ശ്രോതാക്കൾക്കും കൂടെ ഇപ്പോൾ ഒരു വലിയ കൗതുകമായിരിക്കും. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു സമാഗമമായിരിക്കില്ലേ?
1: ജാവയിൽ, ഈജിപ്തിൽ, ഉത്തരാഫ്രിക്കയിൽ, സോവിയറ്റ് ഏഷ്യയിൽ, ചെക്കോസ്ലോവാക്യയിൽ, ജീവിത മണ്ഡലങ്ങൾക്കു മുകളിലായി കാവ്യാന്തരീക്ഷത്തിലൂടെ പറക്കവേ, അന്ധകരണ പരിസ്പന്ദനങ്ങളെ ബന്ധിച്ചുകൊണ്ടു രചിച്ച ഗാനങ്ങളെ, കാവ്യസമ്പുഷ്ടയാം കൈരളിക്കേകുന്നു കേവലം ആത്മസംതൃപ്തിക്ക് വേണ്ടി ഞാൻ.
2: കലാശാലകളിലെയും മത്സരങ്ങളിലെയൊക്കെ കഥ പറയുമ്പോൾ രമണൻചേട്ടൻ സ്വയമേ പറയുന്നത്, ഞാനൊരു 8-ാം ക്ലാസ്സുകാരനാണ് എന്നിങ്ങനെ എപ്പോഴും. 8-ാം ക്ലാസ് ഒരു പൊട്ട ക്ലാസ് അല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. 8-ാം ക്ലാസ് പഴയ കാലത്ത് 7-ാം ക്ലാസ്സുകാരാണല്ലോ ഒരുപാട് പ്രശസ്തരായ എഴുത്തുകാരും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ ആയ ഒരു കാലഘട്ടം നമുക്ക് കേരളത്തിനുണ്ടായിരുന്നു. അവരുടെ വ്യുൽപ്പത്തിയും അവർക്ക് വ്യാകരണത്തിലും വൃത്തങ്ങളിലും അലങ്കാരങ്ങളിലും ഒക്കെ ഉള്ള അവരുടെ മനസാന്നിധ്യവും അവരുടെ ബോധവും ഒക്കെ നമ്മളെല്ലാം അറിഞ്ഞിട്ടുള്ളതാണ്. രമണൻചേട്ടൻ ഈ 8-ാം ക്ലാസ് എന്ന് സ്വയം പറയുന്ന, അല്ലെങ്കിൽ തമാശയായിട്ടാണേലും പറയുന്ന, ആ 8-ാം ക്ലാസ്സുകാരൻ കലാശാലകളിൽ ചെന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടെന്നറിയാം. അതൊരു വലിയൊരു അനുഭവമായിരുന്നില്ലേ? തന്നെക്കാൾ എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്നുവെന്ന് സമൂഹം കൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാനും അവരുടെ ക്ഷണിതാവായ ഒരു അധ്യാപകനായി പരിലസിക്കാനും ഒക്കെ കഴിഞ്ഞ ചില സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തു നോക്കിയാൽ ശ്രോതാക്കൾക്കൊരു കൗതുകമായിരിക്കില്ലേ?
1: ഞാൻ ഈ നാടാകെ പ്രസംഗിച്ച് നടക്കുന്ന കൂട്ടത്തിൽ കൂടുതലും ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഉള്ള പ്രസംഗങ്ങളാണ്. പ്രസംഗം എന്ന് പറഞ്ഞാൽ വെറും പ്രസംഗമല്ല, അതിനിടയ്ക്ക് പാട്ട് കാണും. കാതികനാണല്ലോ,
2: തീർച്ചയായിട്ടും.
1: ആശാന്റെ ഈരടികൾ, ചങ്കമ്പയുടെ ഈരടികൾ, അതെല്ലാം സാന്ദർഭികമായിട്ട് ഇങ്ങനെ ഒഴുകി ഇറങ്ങുമ്പോൾ
2: സംഗീതരസമായിട്ട് ചേർത്ത് തന്നെ
1: അതിങ്ങനെ ചൊല്ലിക്കൊണ്ട് ഒരു കഥാപ്രസംഗ രൂപത്തിൽ അവര് ധാരാളം അവസരങ്ങൾ കിട്ടി. കേട്ടവരിൽ വലിയ ആളുകളും സാധാരണക്കാരും ചെറിയ മനുഷ്യരും എല്ലാവരും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിലെ മലയാള വിഭാഗം മേധാവി ഡോക്ടർ ഡൊമിനിക് പഴമ്പാശ്ശേരി അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, മാഷയുടെ പ്രസംഗം ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. മാഷക്ക് ഇവിടെ കോളേജിൽ വന്ന വിദ്യാർത്ഥികൾക്ക് ഒരു 4 ക്ലാസ് എടുക്കാമെന്ന് ചോദിച്ചു. ക്ലാസ് എടുക്കാം, അങ്ങനെയാണെങ്കിൽ നാളെ വരണം. ഞാൻ അവിടെ ചെന്നു. എന്നെ സ്വീകരിക്കാനായിട്ട് ഇദ്ദേഹം വരാന്തയിൽ ഉണ്ടായിരുന്നു, 2 കൂട്ടുകാരായ പ്രൊഫസർമാരുമായിട്ടുണ്ടായിരുന്നു. എന്നെ സ്വാഗതം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്നെ നേരെ മേലോട്ട് കൊണ്ടുപോയി. അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു കോളേജ് ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. 75 വിദ്യാർത്ഥികൾ, മൂലയ്ക്കൊരു പീഠം, അവിടെ ഒരു മൈക്കും വെച്ചിട്ടുണ്ട്. അന്ന് ആദ്യം എടുത്ത ക്ലാസ് തന്നെ ഭാഷാ സൗന്ദര്യം. ഭാഷയ്ക്ക് സൗന്ദര്യമുണ്ടോ? പൂവിന് സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞാൽ സൗരഭ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. ഭാഷയ്ക്ക് സൗന്ദര്യമുണ്ടോ? 1.5 മണിക്കൂർ ഭാഷാ സൗന്ദര്യത്തെക്കുറിച്ചൊരു ക്ലാസ്. എടുത്ത ചെല്ലേ കടന്നാൽ പോരെ, അതിൻ്റെ ഉദാഹരണം നമ്മൾ കാണും. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ആ വലത് വിരലങ്ങോട്ട് വെച്ച് ആ കരിങ്കല്ലിലേക്ക് വെച്ചപ്പോൾ, ശ്രീപദാംബുജം മെല്ലെ വെച്ച് ദുരാമദേവൻ, ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി, ഇങ്ങനെയുള്ള വാക്ക് നിങ്ങൾ ഏതെങ്കിലും മലയാള പുസ്തകത്തിൽ കേട്ടിട്ടുണ്ടോ എന്ന് പിള്ളേരോട് ചോദിച്ചപ്പോൾ
2: നിശബ്ദമായി. ഇതാ വേദികളിൽ നിന്ന് കിട്ടിയ ഒരു വലിയ അനുഭവങ്ങളുടെ ഒരു അകത്തളങ്ങളുണ്ടല്ലോ, തീർച്ചയായിട്ടും അതൊരു വലിയ ബലമാണ്.
1: വലിയ ബലമാണ്
2: തീർച്ചയായിട്ടും. ആ ഒരുക്കങ്ങൾ അതിൽ തന്നെ ഉണ്ടായി. ആ ഈ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അവരുടെ മുമ്പിൽ എങ്ങനെ തിളച്ചു നിൽക്കണമെന്നുമുള്ള ആ ഒരു അനുഭവങ്ങൾ വേദികളാണ്.
1: വേദികളില്ലാത്തപ്പോൾ വീട്ടിൽ ഞാൻ എൻ്റെ മുറി വേദിയാക്കും. മനസ്സിൽ ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ്
2: വീട്ടിൽ. ഈ പറഞ്ഞ പോലെ ചേട്ടൻ്റെടൊപ്പം വീട്ടിലുള്ള മക്കൾ ആരെങ്കിലും ഈ മേഖലയിലുണ്ടോ?
1: മകള് സംഗീതജ്ഞയാണ്.
2: ചേട്ടാ, നമ്മളിപ്പം ആകാശവാണി മുതിർന്ന പൗരന്മാർ, പ്രത്യേകിച്ചും കലാമേഖലകളിലും ഔദ്യോഗിക രംഗങ്ങളിലും ഒക്കെ കർമ്മ നിരതരായി നിന്ന ആൾക്കാർ, അവർ പ്രായത്തിന്റെ പരിമിതികളും അല്ലെ പ്രായത്തിന്റെ വ്യവസ്ഥകൾക്കും വിധേയമായി ആ ചുമതലകളൊക്കെ ഒഴിയുമ്പോഴും അവരിലൊക്കെ വളരെയേറെ ത്രസിക്കുന്ന മനസ്സുകളുണ്ടാവാം. അവര് ഈ നിരാശരാകാതെ ഇതുപോലെയൊക്കെയുള്ള കലാകാരന്മാരെ ശ്രദ്ധിക്കുകയും അങ്ങനെയുള്ള ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട്, അല്ലെങ്കിൽ വീടുകളിൽ ഒതുങ്ങിയിരിക്കുന്ന പ്രായമല്ല ഒരു വിലങ്ങുതടി എന്ന് ഉള്ളൊരു സന്ദേശം ഈ പ്രോഗ്രാം മുന്നമ്മക്കുന്നുണ്ട്. ചേട്ടന് ഇതുപോലുള്ള മുതിർന്ന പൗരന്മാരോട് ഉള്ള ഒരു സന്ദേശം, ഇതിൻ്റെ ശ്രോതാക്കളായിട്ടുള്ളവരും അല്ലെങ്കിൽ അങ്ങേപോലെ ഒരു വിശ്രമ ജീവിതം നയിക്കുന്നവരോടൊക്കെ ഒരു എന്താണ് ഒരു സന്ദേശം നൽകാനുള്ളത്?
1: ഇപ്പോൾ കുട്ടികളും മാതാപിതാക്കളുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പണ്ട് അങ്ങനല്ല, അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞാൽ റെഡിയായി ഇവിടെ നിന്നേ പറ്റുള്ളൂ. അച്ഛന് ഭയമാണ്, അമ്മയോട് വല്ലാത്ത സ്നേഹമാണ്. അങ്ങനെ ഒരു പിതൃപുത്ര ബന്ധം, മാതൃപുത്ര ബന്ധം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത്തരം ഒരു ബന്ധം പകർന്നു കൊടുക്കാൻ ഇന്നത്തെ മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഇന്നത്തെ ഈ പുതിയ പാച്ചിലിൽ ആ പഴയകാലത്തെ സ്നേഹബന്ധത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു ശൈലിയിലൂടെ പോകുന്നില്ല. ഇപ്പോഴെല്ലാം എന്തിനെന്നോ എങ്ങോട്ടെന്നോ ഇല്ലാത്ത രീതിയിലൊരു പാച്ചിലുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഒരു തിരിഞ്ഞ് നടത്തം നമുക്ക് ആവശ്യമാണ്.
2: ഒരു വീട് എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തേണ്ടിയിരിക്കുന്നു. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തണം.
1: അത് അതിൻ്റെ
2: കുടുംബങ്ങളായി മാറണം.
1: അതിൻ്റെ അടിത്തറ കറയറ്റ സ്നേഹം തന്നെ ആയിരിക്കണം.
2: തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഒരു സ്നേഹ പകർച്ച നമ്മളിൽ എല്ലാവരും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, എല്ലാവർക്കും വേണ്ടി ആശംസിക്കാം. രമണൻ ചേട്ടൻ ഇത്രയും നേരം നമ്മളോട് തൻ്റെ ജീവിത രേഖ ചൂണ്ടിക്കാട്ടുകയും അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരികയും ചെയ്ത് എല്ലാവർക്കും സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ സന്ദേശം പകർന്ന രമണൻ ചേട്ടനോട് ആകാശവാണിയുടെ പ്രത്യേകം നന്ദി. നമസ്കാരം.
0: കാഥികനും പ്രഭാഷകനുമായ ആലപ്പി രമണനുമായി ഹരികുമാർ വാലയത്ത് നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: സായന്തനം സമാപിച്ചു.
0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.

ഇന്ന് 6:40 മുതൽ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന മത്സരത്തിൻ്റെ തത്സമയ വിവരണം കേൾക്കാം വൈകുന്നേരം 6:40 മുതൽ.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: This is Akashvani, Thiruvananthapuram.

മൊഴി ഉറവകളിലേക്ക് ഏവർക്കും സ്വാഗതം. കെ ആർ ഗൗരിയമ്മ. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വനിതാ സാന്നിധ്യമാണ് കെ ആർ ഗൗരിയമ്മ. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു. ജനനം 1919 ജൂലൈ 14. എറണാകുളം മഹാരാജാസ് കോളേജ്, സെന്റ് തെരേസാസ് എന്നിവിടങ്ങളിൽ പഠനം. തുടർന്ന് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും നിയമബിരുദം നേടി അഭിഭാഷകയായി. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരിൽ നിന്ന് ഗവൺമെന്റ് മജിസ്ട്രേറ്റ് ആകാനുള്ള ക്ഷണം നിരസിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലൂടെയാണ് ഗൗരിയമ്മ പൊതുജീവിതം ആരംഭിച്ചത്. 1957 സഹപ്രവർത്തകനായ ടി വി തോമസിനെ വിവാഹം കഴിച്ചു. പൊതുപ്രവർത്തനത്തിനിടയിൽ പലതവണ ജയിൽവാസം അനുഭവിക്കുകയും കഠിനമായ പീഡനങ്ങൾക്ക് വിധേയാവുകയും ചെയ്തു. 1957 ആദ്യത്തെ കേരള നിയമസഭയിൽ റവന്യൂ മന്ത്രിയായി. കുടിയൊഴിക്കലുകൾ നിയമവിരുദ്ധമാക്കിയതും എല്ലാ താലൂക്കുകളിലും ലാൻഡ് ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചതും കെ ആർ ഗൗരിയമ്മയുടെ ശ്രമഫലമായാണ്. സംഭവ ബഹുലമായ ആ ജീവിതത്തിന് 2021 മെയ് 11 തിരശീല വീണു. കെ ആർ ഗൗരിയമ്മയുമായി പാർവതീദേവി നടത്തിയ അഭിമുഖം. 1972 ആണ് ഈ അഭിമുഖം ശബ്ദലേഖനം ചെയ്തത്.

0: മികച്ച സാമാജികർക്ക് നൽകുന്ന വീഗങ്ങാധരൻ സ്മാരക അവാർഡും ശങ്കരനാരായണൻ തമ്പി അവാർഡും തേടി വന്നത് സഹാവ് ഗൗരിമയൊക്കെയാണല്ലോ. ആ ഒരു നിലയിലേക്ക് എത്താൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്?
1: ഇപ്പം സഹായിച്ച ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും നിയമസഭാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയപ്പോൾ പാർട്ടി, അതുപോലെ തന്നെ പാർലമെൻ്ററി പാർട്ടി, അതിനു പുറമെ കൃഷിക്കാരുടെ ബഹുജനങ്ങളുടെ സംഘടനകൾ, ആ സംഘടനകളിൽ കൂടെ നമുക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ. ഉദാഹരണം ഞാൻ പറയാം, കാർഷിക പരിഷ്കരണം എഴുതിയുണ്ടാക്കാൻ കൃഷിക്കാരുടെ ബുദ്ധിമുട്ട് ഒഴിപ്പിക്കൽ, അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ ആഗ്രഹം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒഴിപ്പിക്കലിനെതിരായിട്ട് വരുന്നതായിട്ടുള്ള നിയമ നടപടികൾ, അവർക്ക് ഇഷ്ടമുള്ളതും അവർ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിധത്തിലുള്ള സംഘടനാ പ്രവർത്തനം. രണ്ട്, ഞാൻ ഒരു വക്കീലുമായിരുന്നു. ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് വളരെ കൂടുതൽ ഒഴിപ്പിക്കൽ നടക്കുന്ന കാലമാണ്. ആ ഒഴിപ്പിക്കൽ നടക്കുന്ന കാലത്ത് പ്രത്യേകിച്ച് ചേർത്തല താലൂക്ക് പോലുള്ള താലൂക്കിൽ അനേകം ടെന്യൂസുള്ള സ്ഥലമാണ് അത്. നമ്മൾ പറയുകയാണെങ്കിൽ ആ ടെന്യൂസ് വളരെ കൂടുതൽ സങ്കല്പതായിട്ടുള്ള വിധത്തിലുള്ളതാണ്. അതൊഴിപ്പിക്കൽ കൃഷിക്കാരന് പാട്ടം കൊടുക്കാൻ സാധിക്കാത്ത സ്ഥിതി, അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ടെന്യൂറിൻ്റെ പ്രത്യേക സ്വഭാവങ്ങൾ, ഇവകളെല്ലാം വക്കീൽ എന്നുള്ള നിലയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ വക്കീൽ എന്നുള്ള നിലയിൽ മനസ്സിലാക്കിയത് നിയമം എഴുതിയുണ്ടാക്കാൻ. പക്ഷേ കൃഷിക്കാരൻ്റെ സംഘടനയാണ് പ്രധാനമായിട്ട് അവിടെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കി നിയമത്തിൽ ആവശ്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചത് അവരുടെയാണ്. പിന്നെ അതിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം നടപ്പിലാക്കണമെന്നുള്ളതായിട്ടുള്ള ആഗ്രഹം, ആ ചുമതല ഏൽപ്പിക്കൽ, ആ ഏൽപ്പിക്കുന്നത് അവരുടെ ചുമതല വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രവർത്തനം, ഇതൊക്കെ ഇതാണ് ഘടകങ്ങൾ പ്രധാനമായിട്ട് വന്നത്.
0: ഈ വക്കീൽ പണി അപ്പോൾ പിന്നെ ഉപേക്ഷിച്ച് രാഷ്ട്രീയ ജീവിതം തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും ഒരു സംഭവം കാരണമായി പറയാനുണ്ടോ?
1: വക്കീൽ പണി ഉപേക്ഷിച്ചല്ലാതെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് വക്കീലായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഞാൻ ആക്റ്റീവ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് 1947
0: അന്ന് എത്ര എന്തായിരുന്നു പ്രായം സഹന്?
1: അന്ന് എനിക്ക് 25 വയസ്സ് വരും. 47 രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വയലാർ വിണ്ണപ്ര സമരത്തിനകത്താണ് സമരം കഴിഞ്ഞു. ചേർത്തല താലൂക്ക് കഠിനമായ മർദ്ദനത്തിന് വിധേയമായ, സ്ത്രീകളെ അപമാനിക്കൽ,

0: ആളുകളെ പിടിച്ചു കൊണ്ടുപോകൽ, മർദ്ദിക്കൽ, ജയിലടയ്ക്കൽ, കള്ളക്കേസ്, ഭീകരമായ മർദ്ദനവും, നമ്മൾ പറയുകയാണെങ്കിൽ ടെററിസമായിരുന്നു. ഒരു വശത്തൂടെ ആളുകളെ സംഘടിതമായിട്ട് നിന്നുകൊണ്ട് ആക്രമിച്ച് പരാജയപ്പെടുത്താനും കീഴടക്കാനും, മറുവശത്തൂടെ ജനങ്ങളുടെ ഇംഗിതം സമ്മതിക്കാതെ രാജഭക്തി സംഘം എന്നും പറഞ്ഞൊരു രാജഭക്തി സംഘം ദിവാൻ ഭരണവും രാജവാഴ്ചയും നിലനിർത്തുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയിട്ടുള്ള ആക്റ്റീവായ പ്രവർത്തനം. മൂന്നാമത്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂർധന്യത്തിൽ ഏതാണ്ട് എത്തുന്ന കാലഘട്ടമാണ്. അപ്പോഴാരും അന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു കാലമാണ്. സ്വാതന്ത്ര്യപ്രേമികൾ, സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇവരെല്ലാം രാഷ്ട്രീയത്തിലേക്ക് വരുന്ന കാലമായിരുന്നു.
1: അന്നപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ, സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വീട്ടുകാരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു?
0: എൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ ശേഷമായിരുന്നു. വീട്ടുകാരും എൻ്റെ സ്വന്തം വീട്ടിലാണെങ്കിൽ എൻ്റെ സഹോദരൻ വയലാർവന്റെ പ്രസമരത്തിൽ ഭാഗഭാക്കായാളാണ്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം വെടിവെപ്പ് കഴിഞ്ഞ് ആൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ ഒളിവിൽ പോയോ എന്ന് വ്യക്തമായിട്ട് അറിയാതിരിക്കുന്ന ഒരു കാലമാണ്.
1: അദ്ദേഹത്തിൻ്റെ പേരെന്താണ്?
0: കെ ആർ സുമാർ. ആ വിധത്തിൽ ഞങ്ങളുടെ വീട് വളരെ ഗവൺമെൻറ്റിൻ്റെ വലിയ വളരെ കൂലങ്കഷമായിട്ടുള്ള നോട്ടപ്പുള്ളികളുടെ വീടെന്നുള്ള നിലയിലിരിക്കുകയാണ് ഒന്ന്. രണ്ടാമത്, പിന്നെ ഈ കാലഘട്ടത്തിൽ അണ്ണൻ ഒളിവിൽ പോയി തിരികെ കൊണ്ടുവരണമെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പ്രാക്ടീസ് വിട്ടുപോവുക എന്നുള്ളതല്ല, അണ്ണനെ തിരികെ കൊണ്ടുവരിക. കടുത്ത മർദ്ദനം നടക്കുന്നത് ആ മർദ്ദനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രക്ഷോഭണവും ബാക്കിയുള്ളത് വന്നാൽ അതിന് നേതൃത്വം കൊടുക്കുക, അതിനെ സഹായിക്കത്തക്ക വിധത്തിലുള്ളത്. ജയിലിൽ കിടക്കുന്ന ആളുകളെ പുറത്തെടുക്കുക. അന്നത്തെ മുദ്രാവാക്യം തന്നെ ജയിലുകൾ തുറക്കൂ അല്ലെങ്കിൽ തുറപ്പിക്കും, ഇതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. അപ്പോഴതിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭണവും അതിനു വേണ്ടിയിട്ടുള്ള സമരവും അതിനുള്ള പ്രസംഗ പരമ്പരയായിട്ടാണ് ആദ്യം ഞാൻ പുറത്തു വരുന്നത്. ഈ മർദ്ദനം നിൽക്കുക. അങ്ങനെ ഞാൻ വക്കീൽ പ്രാക്ടീസൊന്നും ഒന്നും ഉപേക്ഷിച്ചിരുന്നില്ല. വക്കീലായിട്ട് പോകും, കാലത്തെ കോടതി പോകും, കോടതി പോയി കേസുകൾ മാറ്റിവെക്കാവുന്നത് മാറ്റിവെക്കുക. പിന്നെ അന്ന് കോടതിയും സഹകരിച്ചിരുന്നു. ഞാനവിടെ കോടതി ചെന്നാൽ എൻ്റെ കേസുകളെല്ലാം ആദ്യം എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. സാമാന്യം കേസും ഉണ്ടായിരുന്നു, അങ്ങനെ കേസുകളൊക്കെ എടുത്ത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം പോവുക എന്നുള്ളതായിരുന്നു. പ്രാക്ടീസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്കൊന്നും അന്നും വിചാരിച്ചിരുന്നില്ല.
1: ഈ മുൻസിഫ് ഉദ്യോഗം തരാമെന്ന് സർക്കാർ പറഞ്ഞിരുന്നല്ലോ.
0: ഓരോരുത്തരുടെയും ഇംഗിതം വെച്ച് പറഞ്ഞാണ്, മജിസ്ട്രേറ്റ് പോസ്റ്റായിരുന്നു. അത് ആർ ശങ്കറാണ്. അന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അന്ന് ശങ്കർ സർ സി പി രാമസ്വാമിയെ വാഗ്ദാനം ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിൽ സർ സി പി രാമസ്വാമിയെ കാണാൻ എന്നെ കൊണ്ടുപോകാൻ വന്നിരുന്നു. അങ്ങനെയാണ്, അതാണ്. ഞാനന്ന് അത് സ്വീകരിച്ചില്ല.
1: പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞ ആ ഒരു സമയം അത് അവരെങ്ങനെ അവരുടെ ഗൂഢോദ്ദേശം മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ വേണ്ടാന്ന്?
0: ഞാനന്ന് 42 സ്ട്രഗിളിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്ത വിദ്യാർത്ഥിയാണ് ഞാൻ. 42 സ്ട്രഗിളിലൂടെ 42 സ്ട്രഗിളിൽ ഈ പെൺകുട്ടികളെ അന്നത്തെ പണിമുടക്കിൽ പെൺകുട്ടികൾ കോളേജിൽ പോകാതിരിക്കാൻ എല്ലാ ഹോസ്റ്റലുകളിലും കയറി ഇറങ്ങി നടന്ന് കുട്ടികൾ പോകരുതെന്നുള്ള പ്രചരണം നടത്തിയ ആളാണ്. അതിൻ്റെ പേരിൽ എനിക്കൊരു വാണിംഗ് തന്നിട്ടുണ്ട് കരീം സാഹിബിൻ്റെ. രാഷ്ട്രീയത്തിൽ അത്ര പുറകൊന്നും അല്ലായിരുന്നു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്. ഈ പുതുപ്പള്ളി രാഘവനായിരുന്നു എന്നെ സമീപിക്കുന്നത്. പുതുപ്പള്ളി രാഘവനായിരുന്നു ഇവിടെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ആക്റ്റീവായിട്ട് ആ വിധത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒട്ടും രാഷ്ട്രീയമില്ലാത്തതല്ലായിരുന്നു. രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം വിദ്യാഭ്യാസ പ്രക്ഷോഭണം എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭണം ഉണ്ടായിരുന്നല്ലോ. സർ സി പി രാമസ്വാമി അയ്യർ പ്രാഥമിക വിദ്യാഭ്യാസം ദേശവൽക്കരിക്കുക എന്നുള്ളത് വന്ന് അന്നത്തെ നിലയിൽ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഇടയിൽ പിന്നിപ്പുണ്ടാകാതിരിക്കാൻ നല്ലതായിട്ടുള്ളൊരു കാര്യം വന്ന് തിരസ്കരിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം. അന്ന് അത് സാധിക്കാൻ ഇത് പാസ്സാക്കുന്നതിന് വേണ്ടി വന്നിട്ട് എൻ്റെ അച്ഛൻ പ്രസിഡൻ്റായിട്ടുള്ളടത്ത് തോപ്പിക്കാൻ പോയ ആളുകളാണ് ഞങ്ങൾ. എൻ്റെ അച്ഛൻ പ്രസിഡൻ്റ്, എൻ്റെ അച്ഛന് അനുകൂലമായിട്ടുള്ള വിധത്തിൽ വോട്ടിന് പ്രമേയം വോട്ടിനിടാൻ വന്നപ്പോൾ ഞാനും എൻ്റെ സഹോദരനുമൊക്കെ അത് തോപ്പിക്കാൻ പോയ ആളുകളാണ്. എതിർത്തോട്ട് ചെയ്യാൻ ഒട്ടും രാഷ്ട്രീയം മനസ്സിലില്ലാതെയും ഒരു ദിവസം പെട്ടെന്നുകൂടി രാഷ്ട്രീയത്തിൽ കയറിയതല്ല. രാഷ്ട്രീയം ആ കാലഘട്ടത്തിൽ 42 മുതൽ 47 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യപ്രേമികളും ഇന്ത്യയെ സ്നേഹിക്കുന്നതായിട്ടുള്ള ആളുകളെല്ലാം രാഷ്ട്രീയത്തിലേക്ക് വരുന്ന കാലവുമാണത്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കണം, തിരുവിതാംകൂർ ഇന്ത്യയുടെ ഭാഗമാണ്, അതാണല്ലോ. സർ സി പി രാമസ്വാമി സ്വാതന്ത്ര്യ തിരുവിതാം

0: ബാംഗ്ലൂർ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് അന്ന് ഞാൻ കോൺഗ്രസിൻ്റെ ഒരു മെമ്പറേ അല്ല. പക്ഷേ 1947 ആഗസ്റ്റ് 15 ചേർത്തല അഞ്ചല പീസ് മൈതാനം എന്നാണ് പറയുന്നത്, ഇന്ന് പോസ്റ്റ് ഓഫീസാണ്. അഞ്ചല പീസ് മൈതാനത്ത് കുടിയുയർത്താൻ പോയതിൽ പേര് വെച്ച് നോട്ടീസ് ഇറക്കാൻ അന്നത്തെ ചേർത്തല താലൂക്ക് പ്രാദേശിക കർഷക സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള കരണാകർ, പണ്ട് കയർ സ്പെഷ്യൽ ഓഫീസറായിരുന്ന കരണാകരൻ പണിക്കർ, അദ്ദേഹവും ഒരു നാലെണ്ണ പോലും മെമ്പർഷിപ്പ് അല്ലാത്ത ഞാനും കൂടെ ചേർന്നാണ് നോട്ടീസ് അടിച്ചത്. ഞാനന്ന് വക്കീലാണ്. ഞങ്ങൾ രണ്ടുപേരുടെ കൂടി ഉയർത്തുന്നതിന് വേണ്ടി ഞാൻ പോവുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അവിടെ വല്ല അടിയോ ലഹളയോ വെടിവെപ്പോക്കോ ഉണ്ടാകുമെന്നും ധരിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ പോയത്. അതാണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട്.
1: പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരാനിടയായ ഒരു സാഹചര്യം,
0: 42 ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ വിദ്യാർത്ഥികളുടെ യൂണിയനായിരുന്നു അന്ന്. അല്ലെങ്കിൽ പുതുപ്പള്ളി രാഘവൻ എന്നെ സമീപിക്കില്ലല്ലോ.
1: പിന്നീട് ജ്യേഷ്ഠനും ഈ പാർട്ടിയിൽ സജീവമായി.
0: അണ്ണൻ പാർട്ടിയിലായിരുന്നു. ഇവിടെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു വട്ടന്താണ് പുള്ളിയെല്ലാം. അവിടെ നിന്ന് ഓഫീസ് സെക്രട്ടറിഷിപ്പ് രാജിവെച്ചിട്ടാണ് ചേർത്തല വന്ന് കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ്റെ വൈസ് പ്രസിഡൻറ്റ്, മറ്റ് ട്രേഡ് യൂണിയനുകളുടെ പ്രസിഡൻറ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി, അങ്ങനെയെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് വയലാർ പൊന്നപ്ര സമരം.
1: ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ പാർട്ടിയിലും രാഷ്ട്രീയത്തിലും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ലേ?
0: സ്ത്രീ എന്നുള്ള നിലയിലുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ സമൂഹം അത്ര ഉയർന്നു. സാധാരണ ഭർത്താവിൻ്റെ രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ടിടുന്നവരാണ് പെണ്ണുങ്ങൾ. സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയത്തെ വലിയ ബുദ്ധിമുട്ടുണ്ട് സ്ത്രീ എന്നുള്ള നിലയിൽ. പ്രധാന ബുദ്ധിമുട്ട് എനിക്ക് വന്നതും അതാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്വതന്ത്ര അഭിപ്രായമുണ്ട്. എൻ്റെ അച്ഛൻ അന്നത്തെ സർ സി പി രാമസ്വാമിയരുടെ എഡ്യൂക്കേഷൻ പോളിസി അംഗീകരിച്ചപ്പോൾ ഞാനത് എടുത്താളാണ്. സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായവും വിശ്വാസത്തിൻ്റെ പേരിലും ആണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നത്. ആ വിശ്വാസം കോൺഗ്രസ്സിന് വിരുദ്ധമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ തത്വം, കോൺഗ്രസ് എടുക്കുന്ന നിലപാട് സാധാരണ ജനങ്ങൾക്ക് അനുകൂലമല്ലെന്നാണ്. അതിനെതിരായിട്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ വരുന്നത്. അതുകൊണ്ട് 1964 പിന്നിപ്പ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് ഭാര്യയെ വിളിച്ച് ഭർത്താവ് കൊണ്ടുപോകാറില്ലേ, എന്തെന്നാന്ന് വെച്ചാൽ അപ്പം ഭർത്താവ് വോട്ടിടുന്നിടത്ത് ഭാര്യയെ വോട്ടിടാനാണ്. അതാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള സ്ത്രീകളെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം വരും. സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായം വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതും ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. കുടുംബജീവിതത്തിലായാലും അങ്ങനെയാണല്ലോ. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു കഴിയുന്ന കുട്ടികളുടെ ഭാവി ഓർത്ത അല്ലേ, അതാണ് പ്രധാന ഘടകം. സ്നേഹമുണ്ട്, അതേസമയം കുട്ടികളുടെ ഭാവിയുണ്ട്. ഇത് സ്നേഹം വന്നാലും 200,000 പ്രവർത്തിക്കുമ്പോൾ പിന്നിപ്പുണ്ടാകും. ഏറ്റവും വലിയ ഘടകമായിട്ട് വന്നത് അതാണ്. ഒന്നത്. രണ്ടാമത്, എത്ര ഉയർന്ന നിലയിൽ നമ്മൾ വന്നാലും സ്ത്രീ ഇന്നും വീട്ടിലെ കാര്യം നോക്കേണ്ടവളാണ്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ ചായ കൊടുക്കുന്ന കാര്യം, അവർക്ക് നല്ല ആഹാരം കൊടുക്കുന്നെങ്കിൽ ചിലപ്പോൾ ചെന്ന് അടുക്കളയിൽ നോക്കണം. പുരുഷന്മാരൊരിക്കലും അടുക്കളയിൽ നോക്കാൻ പോകാറില്ല. എന്തെങ്കിലും കൊടുക്കുന്ന നമ്മൾ അങ്ങനെയല്ലല്ലോ. രുചികരമായ ആഹാരം കൊടുക്കണമെങ്കിൽ, മറ്റ് ആരെങ്കിലും നമ്മളുടെ വീട്ടിൽ വന്നാൽ യഥോചിതം അവരെ സ്വീകരിക്കണമെങ്കിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിക്കും നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ, മറ്റു കാര്യങ്ങൾ, പിന്നെ പുറത്ത് രാത്രി പോകാനുള്ള ബുദ്ധിമുട്ട്, ഒറ്റയ്ക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, മറ്റ് പ്രയാസം, ഇതെല്ലാം സ്ത്രീ എന്നുള്ള നിലയിൽ എത്ര ഉന്നതമായാലും ഒരാൾ കൂടെ പോകണം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ 1952 ആദ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ചേർത്തല താലൂക്കിലെ എല്ലാ പഞ്ചായത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഞ്ചായത്ത് മെമ്പർമാർ നോമിനേഷൻ കൊടുത്തതിന് അവർക്ക് വേണ്ടി വക്കീലായിട്ട് ഹാജരായത് ഞാനാണ് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ. ഇതെല്ലാം കഴിഞ്ഞ് അവർ കുറച്ച് കാശ് തന്നു. ആ കാശും കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ കൃഷ്ണഭവൻ എന്ന അന്ന് വളരെ കൂടുതൽ അറിയപ്പെടുന്ന ആളല്ല കൃഷ്ണഭവനിലായിട്ട്. ഞങ്ങൾ കുറച്ച് കളറോട് നാരായണുണ്ട്, ബി എസ് കൃഷ്ണനുണ്ട്, ഞങ്ങളിങ്ങനെ കുറേ ആളുകളെല്ലാവരും കൂടെ ഒന്നിച്ച് ചായ കുടിക്കാൻ പോയി. ചായ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പൈസ കൊടുക്കുന്നതിന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ കൗണ്ടറിലിരിക്കുന്ന സ്വാമി എന്നോട് ചോദിച്ച്, ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, പോകുന്ന വഴിയിലെല്ലാം ചേർത്തല ചില കടകളിലൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, എന്താണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഉള്ളൊരു, അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേരാണ് കെ ആർ എഴുതിയമ്മ. പിന്നെ സ്വാമി മുടി. അപ്പോൾ സ്ത്രീ ഇങ്ങനെ ഒരു കടയിൽ നിൽക്കുന്നത്, ഇന്നത്തെ കാലത്ത് നിങ്ങൾ കടകളിൽ കയറും സാമാനം വാങ്ങിക്കും ബാക്കിയുള്ളത്, അന്നിങ്ങനെ സാരിയൊക്കെ ഉടുത്ത് ബാഗും പിടിച്ച് ഒരു കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ കടകളിലൊക്കെ പോയി നിൽക്കുന്നത് അന്ന് വർജ്യമാണ്.

0: അങ്ങനെ നിൽക്കുന്ന ഏതാണ്ട് ഞാൻ മോശക്കാരി എന്നുള്ള നിലയിലാണ് അയാളെന്ന് ആലോചിച്ച് പേര് പറഞ്ഞപ്പോഴാണ് എന്നെ ആള് ഇന്നതല്ലെന്ന് തോന്നിയത്. അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് ഒരുപാട് ബലഹീനതകളും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ബാക്കികളൊന്നും വരണമെങ്കിൽ കുറേ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനവും നമുക്കുള്ളതായിട്ടുള്ള മറ്റു വിധത്തിലുള്ള നമുക്കുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനവും മാത്രം പോരാ. നമ്മളുടെ പ്രവർത്തനത്തിൽ കൂടെ നമ്മൾ അംഗീകാരവും അതുപോലുള്ളൊരു സ്ഥിതി വിശേഷവും രാജ്യത്തുണ്ടാകണം. അത് വന്നെങ്കിലേ കുറേയെങ്കിലും മാറുള്ളൂ. കുട്ടികളെ നോക്കാനും ബാക്കികളൊക്കെ വരുന്നതായിട്ടുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ടാകണം. സ്ത്രീ എന്നുള്ള നിലയിൽ കുറേ ബുദ്ധിമുട്ടുണ്ടാകും.
1: അതിന് ഏറ്റവും മനസ്സിനൊരു മുറിവേൽപ്പിച്ച സംഭവം എന്ന് പറയാൻ അത് പാർട്ടിയുടെ പിളർപ്പ് തന്നെയാണോ?
0: അതും മുറിവേൽപ്പിച്ചെന്ന് പറയാൻ പറ്റുമോ? വിഷമം ഉണ്ടാക്കിയതാണ്. എന്താന്ന് വെച്ചാൽ അതേവരെ ടി വി തോമസിനെ ഞാൻ കല്യാണം കഴിക്കുന്നത് ടി വി തോമസ് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടായിരിക്കണം. ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിരുന്ന ടി വി തോമസും കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒരേ കാര്യത്തിന് വേണ്ടി വിഭിന്നമായ അദ്ദേഹം ട്രേഡ് യൂണിയനിലും ഞാൻ കർഷക സംഘത്തിലും മഹിളാ സംഘത്തിലുമായിരുന്നു. രണ്ടുപേരും രണ്ട് രംഗത്തുള്ള പ്രവർത്തനമായിരുന്നു. എങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി കഴിഞ്ഞപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുന്നത് തന്നെ ജീവിതത്തിൽ വലിയൊരാഘാതമല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും കാര്യം വിളിക്കാറുണ്ടോ? നമ്മൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായാൽ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനുണ്ടായാൽ രണ്ട് കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിന് പ്രതിവിധി കാണുന്നതിന് വേണ്ടി രണ്ട് കൂട്ടരും കൂട്ടായിട്ടുള്ള ശ്രമമാണ്. ആ കൂട്ടായിട്ടുള്ള ശ്രമം സാധിക്കാതെ ഒന്നായിട്ടുള്ളൊരു സ്ഥിതി വിശേഷം. പലപ്പോഴും ഈ പാർട്ടികൾ തമ്മിലുള്ള സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, കായിക സംഘടനമല്ല ഞാൻ പറയുന്നത്, മറ്റു വിധത്തിൽ ആശയപരമായിട്ടുള്ള സംഘടനകൾ രണ്ട് കൂട്ടർ രണ്ട് ലക്ഷത്തിന് വേണ്ടി മറ്റുള്ളവരെ അറിയാതെ ചെയ്യാൻ ഒരേ കട്ടിൽ കിടക്കുന്നവർ പരസ്പരം കൂട്ടായിട്ട് കാര്യങ്ങൾ ഉള്ളിലുള്ളത് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത സ്ഥിതി വരിക. രണ്ട് കൂട്ടരും തെക്കോട്ടും വടക്കോട്ടും നോക്കിക്കിടക്കുക, വലിയൊരു വിഷമമാണ്. ജീവിതത്തിലെ ഏറ്റവും വിഷമം പിടിച്ചിട്ടുള്ളൊരു കാലമാണ്. അതിപ്പോൾ നമ്മൾ മുറിവേൽപ്പിച്ചാണോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റും. മുറി ഇപ്പോൾ ഞാൻ തന്നെ തങ്കുത്തി മുറി ഏൽപ്പിച്ചു എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടി. പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കെൻ്റെ ഞാൻ വിശ്വസിക്കുന്നതിൽ നിന്ന് എനിക്ക് പിന്തിരിയാൻ കഴിയില്ലായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും സാധാരണ ആളുകൾ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരുടെയും കുടുംബത്തിൽ വലിയ എതിരുണ്ടായി ഞങ്ങൾ കല്യാണം നടന്നതാണ്. എൻ്റെ കുടുംബത്തിൽ ആദ്യകാലമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നീണ്ടു നിൽക്കുന്ന 51 കാലഘട്ടം മുതൽ ഞങ്ങൾ ജയിലിൽ കിടക്കുമ്പോൾ തമ്മിൽ സ്നേഹിച്ചു തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് കല്യാണം നടക്കുന്ന 57 ഈ കാലഘട്ടം കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞാൻ രണ്ട് കൂട്ടരും കൂടെ ഒന്നിച്ചു പലയിടത്തും പോവുക വരിക ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒടുവിൽ എൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചെങ്കിൽ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ രണ്ട് കൂട്ടരെയും വീട്ടിൻ്റെ എതിരോടുകൂടെ നടക്കുന്ന കല്യാണമാണ്. അപ്പോൾ പരസ്പരം ഞങ്ങൾ ഒന്നിക്കാനും ഒന്നിച്ച് താമസിക്കാനും തീരുമാനിക്കുമ്പോൾ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും കുറച്ച് വിഷമങ്ങളുണ്ടല്ലോ.
1: വിവാഹം നടക്കുമ്പോൾ മന്ത്രിമാരായിരുന്നു.
0: മന്ത്രിമാരായതുകൊണ്ട് എല്ലാവരും അനുകൂലിക്കണമെന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്, അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനും സഹോദരിമാരും ആ കല്യാണത്തിന് 9 അവിടെ നിന്ന് ഇറങ്ങിയവരുടെ വീട്ടിൽ പോയതാണ്. അതിന് സംബന്ധിക്കാതെ അങ്ങനെയാണ് ആ കല്യാണം നടക്കുന്നത്. കല്യാണം നടന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് കിടന്നാൽ മരിച്ചു കേട്ടോ. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദരിമാരും ബാക്കിയുള്ളവരും അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് അവരുടെ പ്രസവകാലവും അവരുടെ ചികിത്സ അവരോ പിന്നെ കുറച്ച് ദിവസം വീട്ടിൽ വന്നിരിക്കാനും ഒക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ല എന്നുള്ളതല്ല, ഞങ്ങൾ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു കല്യാണം നടന്നിട്ട് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും പരസ്പരം രണ്ടുപേരുടെയും പ്രവൃത്തി ഉണ്ടായതുകൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി എങ്ങനെയാണ്, എനിക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു സംഗതിക്ക് വേണ്ടി എനിക്ക് നിൽക്കാൻ പറ്റിയില്ല, അതിനുവേണ്ടി പ്രവർത്തിക്കാനും പറ്റിയില്ല.
1: പാർട്ടി സ്പ്ലിറ്റിന് ശേഷം എത്ര കാലം ഒരുമിച്ച് ജീവിച്ചു പിന്നീട്?
0: പാർട്ടി സ്പ്ലിറ്റ് 64 67 മന്ത്രിസഭ വരെ ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചു. മന്ത്രിസഭ ഉണ്ടായിട്ടും കുറച്ച് നാൾ താമസിച്ചു. ഞങ്ങൾ രണ്ടുപേരും റാസ് ഹൗസിലായിരുന്നു. രണ്ട് ഓഫീസെടുത്ത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിൽക്കാലത്ത് മാറേണ്ടി വന്നിട്ടുണ്ട്.
1: പിന്നീട് മന്ത്രിസഭയിലും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴായിരിക്കല്ലേ കൂടുതൽ രൂക്ഷമായത് അഭിപ്രായ?
0: അങ്ങനെ പറഞ്ഞുകൂടല്ല, അതിന് മുമ്പേ ഞങ്ങൾ മാറി താമസിച്ചല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. രണ്ട് കൂട്ടരുടെയും കുറ്റമുണ്ട്, രണ്ട് കൂട്ടരുടെയും പാർട്ടിയുടെയും കുറ്റം കാണില്ല, രണ്ട് കൂട്ടരുടെയും.
1: പിന്നീട് മന്ത്രി എന്നുള്ള നിലയ്ക്ക് വന്നപ്പോൾ വ്യവസായ മന്ത്രിയായിട്ടും കുറെ കാലം പ്രവർത്തിച്ചല്ലോ. അന്ന് ഈ കേരളത്തിലെ ഈ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് പ്രധാന

0: നടപടികൾ എടുക്കാൻ കഴിയുമെന്ന് തോന്നിയിരുന്നോ? എന്തെങ്കിലും വളരെ വളരെ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് സ്വയം തോന്നിയിരുന്നോ?
1: ഞാൻ വ്യവസായത്തിനെ പറ്റിയതിനു മുമ്പ് എനിക്ക് യാതൊരു വിവരവും ഇല്ലാത്തോളാം. ഞാൻ ട്രേഡ് യൂണിയനിൽ പോയിട്ടുണ്ട്, വല്ല കയർ വ്യവസായത്തെ പറ്റി അറിയാം ഒക്കെയുള്ളതെന്നൊക്കെയുള്ള നിലയിൽ. അവിടെ വേറെ ചില ട്രേഡ് യൂണിയനും ഒക്കെ ഞാനുണ്ടായിരുന്നു. അതിലല്ലാതെ മൊത്തത്തിൽ വ്യവസായത്തിനെ സംബന്ധിച്ച് എനിക്കൊരു ധാരണയോടുകൂടിയല്ല ഞാൻ വ്യവസായം എടുത്തത്. അതെടുത്തു കഴിഞ്ഞ് അത് പഠിച്ച് ഒരു 6 മാസക്കാലം വളരെ ബുദ്ധിമുട്ടി എല്ലാ വശവും പഠിച്ചതിൻ്റെ ശേഷമാണ് അത് മനസ്സിലായത്. മനസ്സിലായിക്കഴിഞ്ഞ ഉടനെ തന്നെ അത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള വിശ്വാസത്തിലല്ല, ഏൽപ്പിക്കുന്ന ജോലി അവരവരുടെ കഴിവനുസരിച്ച് ഭംഗിയായി ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അതാണ് എന്നെ സംഘടനാ പ്രവർത്തനം മഹിളാ സംഘം അത് കെട്ടിപ്പടുക്കാൻ ഏൽപ്പിച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അതിനുണ്ട്. കർഷക സംഘമാണെങ്കിൽ 1960 ഞാൻ കേരള കർഷക സംഘത്തിൻ്റെ പ്രസിഡൻ്റായതാണ്. 1982 ഞാൻ ആ പ്രസിഡൻഷിപ്പ്. ഓരോ സംഘടനയും തരികയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ആത്മാർത്ഥമായിട്ട് അങ്ങ് പ്രവർത്തിക്കുക. അങ്ങനെ മന്ത്രിയായപ്പോഴും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. വ്യവസായ അന്തരീക്ഷം ശരിയാക്കാവോ എന്നുള്ളതല്ല, വ്യവസായത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി പഠിച്ചിട്ട് ഈ കേരളം വ്യവസായവൽക്കരിക്കണമെങ്കിൽ എന്തൊക്കെ വേണം, ഉള്ള വ്യവസായങ്ങൾ നന്നാക്കുന്നതിന് എന്തൊക്കെ പരിശ്രമം നടത്തണം, ആ വിധത്തിലുള്ളൊരു പഠനമാണ് നടത്തിയത്. അതിൽ തൊഴിലാളിയുടെ പങ്കെന്തായിരിക്കണം, മാനേജ്മെൻറ്റിൻ്റെ പങ്കെന്തായിരിക്കണം, അതുപോലെ തന്നെ ഗവൺമെൻറ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തനം എന്താണ്, ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ച് ബാങ്കുകളും ബാക്കിയുള്ളതും വരുത്തേണ്ടത് അവരെ കൊണ്ട് ജയിക്കേണ്ടത് ഇതെല്ലാം കൂടെ നോക്കി പഠിച്ച് നമ്മളാ കഴിയുന്ന കുറേ ശ്രമങ്ങൾ നടന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വ്യവസായങ്ങൾ കുറേശ്ശെ ലാഭകരമായി നടക്കത്തക്ക വിധത്തിലുള്ള സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അത് രണ്ടു കൂട്ടരെയും വിളിക്കുക, ചർച്ച ചെയ്യുക, അതിൻ്റെ പ്രശ്നം പഠിക്കുക, രണ്ടു കൂട്ടരും കൂടെ സഹകരിച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തുക, അതാണ്. അല്ലാതെ ഇവിടുത്തെ എല്ലാം ശരിയാക്കി കളയാമെന്ന് പറഞ്ഞു വന്നാൽ എന്താ, അലാവുദ്ദീൻ്റെ വിളക്ക് പോലെ വല്ലതും എൻ്റെ കയ്യിലുണ്ടോ? ഒന്നുമില്ലല്ലോ.
0: ഈ ഭൂപരിഷ്കരണ നിയമമായിരുന്നല്ലോ അതുപോലെ തന്നെ സമൂലമായ മാറ്റം, സമൂലം എന്ന് പറഞ്ഞുകൂടെങ്കിലും ഒരു വലിയ മാറ്റത്തിന് കാരണമാക്കിയത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഭൂപരിഷ്കരണ നിയമം സർ വിചാരിച്ച അത്രയും തന്നെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ?
1: കാർഷിക പരിഷ്കരണം ഒന്നാമതേ നമ്മൾ താമസിച്ചു പോയി. നമ്മളെന്നുള്ളതല്ല, നമ്മൾ 1957 അധികാരത്തിൽ വന്നുള്ളത്. ഇന്ത്യയുടെ 1st പഞ്ചവത്സര പദ്ധതിയിൽ ഒരു കോളനി രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിലെ ഭൂവുടമ ബന്ധങ്ങൾ വേഗം ശരിയാക്കി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഘടകങ്ങളെ സജീവമാക്കുകയാണ് വേണ്ടത്. അതിൽ കാർഷിക രംഗം പ്രധാനമാണ്. ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്ത് കാർഷിക രംഗം പ്രധാനമാണ്. 1st പഞ്ചവത്സര പദ്ധതിയിൽ കാർഷിക പരിഷ്കരണത്തിന് സംബന്ധിച്ച് ചില തത്വങ്ങൾ ആവിഷ്കരിക്കുകയും പറയുകയും ചെയ്തതല്ലാതെ യാതൊന്നും ചെയ്തിട്ടില്ല. ഒരു സെമിൻദാരി നിയമം പാസാക്കിയിട്ടുണ്ട്, അല്ലാതെ ഒന്നും പാസാക്കിയിട്ടില്ല. അത് താമസിച്ചു പോയി 1957 ആയപ്പോൾ തന്നെ. 57 നമ്മൾ പാസ്സാക്കിയിട്ടോ അത് നടന്നോ? 57 നടന്നില്ല, അത് പ്രസിഡൻ്റ് അംഗീകാരം കൊടുത്തില്ല. 61 അത് വന്നു, അത് കോടതി സുപ്രീം കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തു. പിന്നെ ചാക്കോ അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്തപ്പെട്ടിട്ടുള്ളതായിട്ടുള്ളൊരു ടെന്യൂറൊക്കെ നിലനിർത്തി, പക്ഷേ പാട്ടം കൂട്ടി. അന്ന് ഒരേ ട്രൈബ്യൂണലിൽ കിടന്നിരുന്ന കേസുകൾ പിൻവലിച്ചുകൊണ്ട് കൃഷിക്കാരൻ പോകത്തക്ക സ്ഥിതിയായിരുന്നു. മറ്റ് നടപ്പിലാകാതെ വന്നു. പിന്നെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംഘടിത ശ്രമം നടക്കുന്നത് 1967 അത് 1970 നടന്നത്. അതിൽ കൃഷിക്കാരൻ്റെ കുടികടപ്പുകാരൻ്റെ ബാക്കിയുള്ളവരുടെ ഇനിഷ്യേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു സമരം എന്ന് പറഞ്ഞാൽ കുടികടപ്പുകാരൻ്റെ സമരമാണ്. അത് കുറേ നമുക്ക് അവർക്ക് കുടികടപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും വളരെ കൂടുതൽ നടത്താൻ അത് അവർ തയ്യാറെടുത്ത് പുറത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ നൂലാമാലകളൊന്നും നോക്കാതെ കോടതിയിൽ ഇത്ര കാലം പോയി അപേക്ഷ കൊടുത്തു, അത് കേട്ടു, ഇത് മാറ്റി, ബാക്കിയുള്ളതൊന്നും ഇല്ലാതെ ഉദ്യോഗസ്ഥന്മാരോട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങളവർക്ക് ഭൂമി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ വിധത്തിലുള്ള നടപടികൾ എടുക്കാമെന്ന്. ഇത് മറ്റ് നടപടിക്രമങ്ങളും ബാക്കിയുള്ളതും കുറച്ച് താമസമുണ്ട്. താമസത്തിൽ സംഘടനകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നത് കഴിഞ്ഞു, അത് കുറേ നേടിയെടുക്കാൻ കഴിഞ്ഞു. കുറേ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടെന്നും പറയാം. മിച്ചഭൂമി കുറേ വിതരണം ചെയ്തു, ബാക്കിയുള്ളത് അതിലൊക്കെ ഒരുപാട് വെള്ളം ചേർന്നിട്ടുണ്ട്. മിച്ചഭൂമി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പലരുടെ പേരിലാകുക, മറ്റേ സ്വന്തം കുടുംബക്കാരുടെ മാത്രമല്ല അന്യർക്ക് വിറ്റ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പാട്ടമായിരുന്നെന്ന് പറഞ്ഞ് വയ്ക്കുക, ഇതൊക്കെ ഒരുപാട് നടന്നിരിക്കുന്നു. ഇതുകൊണ്ട് മാത്രമല്ല അത് പരാജയപ്പെട്ടത്. കാർഷിക പരിഷ്കരണം വിജയിക്കണമെങ്കിൽ സാധാരണ കൃഷിക്കാരൻ അവൻ്റെ പാട്ടക്കുടിശ്ശിക മാറണം. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഘടകമായിട്ടുള്ള വെള്ളം, മറ്റ് സൗകര്യങ്ങൾ.

0: പണം ഇതൊക്കെ സുലഭമായിക്കൊണ്ട് അവൻ്റെ അധ്വാനം മുടക്കിയാൽ അതിനായിട്ടുള്ള പ്രതിഫലം കിട്ടത്തക്ക വിധത്തിലുള്ള നടപടികൾ വേണം. അത് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടില്ല, പലപ്പോഴും നടന്നിട്ടില്ല. ഒറിസയുടെ വലിയ ഒരു നദീതട പദ്ധതിയൊക്കെ വന്നല്ലോ, അതല്ലാതെ വളരെ കൂടുതൽ നമ്മളുടെ കേരളത്തിൽ എത്രയോ നദികളുണ്ട്, എത്രയോ പ്രോജക്റ്റുകൾ നമ്മളെടുത്ത് ആ പ്രോജക്റ്റുകൾ കൊണ്ട് വെള്ളം കൊടുക്കുകയും ബാക്കിയുള്ളതും ഒക്കെ ചെയ്യുന്നത് പാലക്കാട്ടോ അതുപോലെ കുറേ പ്രദേശത്തോ നെയ്യാറിലോ ബാക്കിയുള്ളതല്ലാതെ നമ്മളുടെ നാണ്യവിളകളാണേ, അതിനും വെള്ളം ബാക്കിയുള്ളതൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളില്ലാതെ വന്നതിൻ്റെ ഫലമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വില ഒരു ഘടകമാണ്. ഇപ്പം റബ്ബർ നിൽക്കുന്നു, റബ്ബർ ബോർഡിൻ്റെ ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ റബ്ബറിനുള്ള വില, ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് റബ്ബറാണ് നമ്മളുടെ നാട്ടിൽ ഉൽപ്പാദനം വർദ്ധിച്ച ഏറ്റവും വലുതായിട്ടുള്ള ഒരു പ്രധാന നാണ്യവിള. മറ്റ് രംഗങ്ങളിലെല്ലാം ഉൽപ്പാദനം കുറഞ്ഞിരിക്കുന്നു, നാളികേരം തീരെ അങ്ങ് പോയി. തെങ്ങിൻ്റെ രോഗം, അത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെൻറ് എടുത്തിട്ടുള്ള നടപടികൾ പലപ്പോഴും ഉദ്ദേശിച്ച ലക്ഷ്യത്തിലോ ഉദ്ദേശിച്ചവർക്കോ കിട്ടിയിട്ടില്ല, അതും വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ കടുവ. അപ്പോൾ പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ പരാജയം മാത്രമാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇതിൽ ഏറ്റവും വലിയ എന്തെന്ന്, സാമൂഹ്യ രംഗത്ത് വരുത്തിയ ഒരു വലിയ ഒരു മാറ്റമുണ്ട്. അന്ന് വരെ അടിമയും ഒടയാളന്മാരും നിന്നിരുന്ന സ്ഥാനത്ത് ഇന്ന് ആരും അടിമയില്ലല്ലോ. കേരളത്തിലെ പോലെ അന്നരെ ആശ്രയിക്കാതെ സ്വന്തം ഭൂമിയിൽ ഇരിക്കുന്നതായിട്ടുള്ള പ്രദേശം രംഗം കാണുന്നില്ല.
1: മുൻ മന്ത്രിയും പൊതുപ്രവർത്തകയുമായിരുന്ന കെ ആർ ഗൗരിയമ്മയുമായി പാർവതിദേവി നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. മൊഴി ഉറവകൾ അവസാനിക്കുന്നില്ല. മൊഴി ഉറവകളുടെ പിന്നണിയിൽ സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി

ആകാശവാണി, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി ദിനേശും ഉണ്ണിമേനോനും പാടിയത് ചിത്രം നാടുവാഴികൾ.

ചിത്രം കാതോട് കാതോരം. യേശുദാസും ലതികയും പാടിയത്. ഗാനരചന ONV കുറുപ്പ്. സംഗീത സംവിധാനം ഔസേപ്പച്ചൻ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ഫാത്തിമ മാതാ ചർച്ച് കൊയർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. രാജാധിരാജനാം ഈശോയിദ ദിവ്യകാരുണ്യമായി എഴുന്നള്ളുന്നു എന്നാരംഭിക്കുന്നു ആദ്യഗാനം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫാത്തിമ മാതാ ചർച്ച് കൊയർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ. ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: ഇത് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം 6:10, മലപ്പുറം ജില്ലാ വൃത്താന്തം 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 മുതൽ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള ഓൾഡ്

ട്രാൻസ്ഫോൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം 7:25 വാർത്തകൾ, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:45 സമാചാർ സന്ധ്യ, 9:00 ന്യൂസ് അറ്റ് 9. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിക്കുന്നു. 6:00 ഉഷമല്ലരി ചങ്ങമ്പുഴയുടെ ദേവി എന്ന കവിത ആലാപനം പി വി പ്രീത. 6:15 ഉദയഗീതം. 6:30 പ്രഭാതഭേരി. 7:00 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന് ആയിരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 56-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം, എം എ കല്യാണകൃഷ്ണ ഭാഗവതർ പാടിയ കൃതികൾ. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ഇഗ്നോവിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇഗ്നോ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. 12:20 ഗിരിജ വർമ്മ, ലതാ രാജു എന്നിവർ പാടിയ ലളിത ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ ബിജോയ് എസ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം, തത്സമയ ഫോണിൻ പരിപാടി. 2:15 ഡോസ്തോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം. 52-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIET സ്പോൺസേർഡ് പരിപാടി. 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 3:35 ഗാനോപഹാരം. 4:00 സായന്തനം കാർത്തികനും പ്രഭാഷകനുമായ ആലപ്പി രമണൻ പങ്കെടുത്തത്. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 അക്ഷര ശ്ലോകം, ആലപ്പുഴ ആയപ്പറമ്പ് മുകുലിത ശ്ലോക വാടി അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നു. 5:30 ചലച്ചിത്ര ഗാനം. 5:45 പുരാണ പാരായണം, ആതിരാ റാണി പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ, ജനനന്മയ്ക്ക് ഭാരതീയ പ്രാകൃതിക് കൃഷി പദ്ധതി. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:80 വയലും വീടും, സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്ത വീട്ടമ്മ അനിത എം കാസിമുമായി അഭിമുഖം. തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8:00 ഹലോ ഡോക്ടർ, ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി. ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാര വർമ്മ മൃദംഗം, ജി മനോഹർ ഘടം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലേ. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 25.5°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1°C, കുറഞ്ഞ താപനില 26°C. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൗഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം

SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക

0: 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട്അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൗഫൽ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി 8-ാം ഘട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന കന്നുകാലി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ജില്ലാതല പ്രവർത്തനം വേങ്ങര ഗ്രാമപഞ്ചായത്തുകളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിനി നിയാസി ഉദ്ഘാടനം ചെയ്തു. June 19 മുതൽ 18 പ്രവൃത്തി ദിവസ കാലയളവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലയിൽ 86,925 പശുക്കൾ, 15,049 എരുമകൾ എന്നിവയുണ്ട്. ഇവയെ പ്രത്യേക സംഘം വീടുകളിലെത്തി പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കും. മലപ്പുറം നഗരസഭയുടെ കീഴിൽ കുന്നുമ്മൽ ടൗൺ ഹാളിൽ പ്രവർത്തിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ലൈബ്രറിയിൽ പൂർത്തീകരിച്ച നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലൈബ്രറി ആധുനിക സൌകര്യങ്ങളോടെ നവീകരിച്ചത്. വായനക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദമായ രീതിയിൽ ലൈബ്രറിയുടെ ഉൾഭാഗം നവീകരിക്കുകയും ആധുനിക ഫർണിച്ചറുകൾ, മെച്ചപ്പെട്ട വായനാ സൌകര്യങ്ങൾ, പുതിയ ക്രമീകരണങ്ങൾ എന്നിവ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ട്രിനിഷ അധ്യക്ഷത വഹിച്ചു. നിർബന്ധിത വാക്സിനുകൾ, മറ്റ് അടിയന്തര പ്രതിരോധ വാക്സിനുകൾ എന്നിവയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി ജനപ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ

0: എം പി പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായുള്ള കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് എം പി കാര്യം വ്യക്തമാക്കിയത്. എം പി അബ്ദുൾ സമദ് സമദാനി എം പി, ടി വി ഇബ്രാഹിം എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. 2036 ഒളിമ്പിക്സിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നതിന് പ്രചരണാർത്ഥം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആഹ്വാനം ചെയ്ത ഒളിമ്പിക് ഫോറസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി എടരിക്കൂർ പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടു. രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നായ ഒളിമ്പിക്സ് ആതിഥേയത്വത്തെ വരവേൽക്കുന്നതിനും കായിക സംസ്കാരം ജനകീയമാക്കുന്നതിനുമായി June 16 to 23 വരെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ 2036 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് തൈകൾ നട്ടത്. സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഫുട്ബോൾ താരവും റിട്ടയർഡ് എം എസ് പി ഡെപ്യൂട്ടി കമാൻഡന്റുമായ പി അബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മൺസൂൺ കാലത്ത് പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗങ്ങൾക്കെതിരായി ജില്ലാ ഭരണകൂടം നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ ക്ലീൻ ഷോട്ട് മലപ്പുറം 2026 പദ്ധതിക്ക് തുടക്കമായി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധികൾ തടയുന്നതിന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ നിർവഹിച്ചു. ക്യാമ്പയിൻ താഴെ തട്ടിൽ എത്തിക്കുന്നതിനും വിജയകരമാക്കുന്നതിനും എല്ലാവരും ശ്രമിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. June 17 to 30 വരെയാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ക്ലീൻ ഷോട്ട് മലപ്പുറം ക്യാമ്പയിൻ നടപ്പാക്കുക. ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ സംയോജിച്ചാണ് ക്യാമ്പയിൻ നടത്തുന്നത്. 2019 പ്രളയത്തിൽ പാലം തകർന്നതിനെ തുടർന്ന് നിലമ്പൂർ പുഞ്ചക്കൊല്ലിയിലെ ആദിവാസികൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് ചെറിയൊരു പരിഹാരമെന്നോണം പുന്നപ്പുഴ കടക്കാൻ ചങ്ങാട നിർമ്മിച്ചു. കഴിഞ്ഞ ദിവസം ആദിവാസികൾ ചങ്ങാട യാത്ര തുടങ്ങുകയും ചെയ്തു. പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി ഉന്നതികളിൽ നിന്നുള്ള ആളുകൾ 3 ദിവസങ്ങളായി നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ചങ്ങാടം പണിതത്. സമീപ പ്രദേശങ്ങളിലെ മുളങ്കാടുകൾ ഉണങ്ങി നശിച്ചതിനെ തുടർന്ന് വളരെ അകലെയുള്ള മുണ്ടവനത്തിൽ നിന്നാണ് ആവശ്യമായ മുളകൾ എത്തിച്ചത്. 100+ കുടുംബങ്ങൾക്ക് മഴക്കാലത്ത് പുഴയുടെ മറുകര കടക്കാനുള്ള ആശ്രയമാണ് ഈ ചങ്ങാടം. അടിയന്തരമായി ഇവിടെ പാലം പണിയണമെന്ന് ഉന്നതി നിവാസികൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴുള്ള കൊച്ചിയിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. മഞ്ചേരി പ്രസ് ക്ലബ്ബുമായി ചേർന്നാണ് ശില്പശാല ഒരുക്കിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ 12 പ്രവർത്തനങ്ങളിൽ ഊന്നിയായിരുന്നു ശില്പശാല. മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ IAS പരിപാടി ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. PIB കൊച്ചിയുടെയും കൊച്ചി ഓൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ ശ്രീമതി ധന്യ സനൽ കെ ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. കൊച്ചി PIB മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ശ്രീമതി ഷാമില KY സംസാരിച്ചു. മഞ്ചേരിയിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ശ്രീ കെ കുഞ്ഞു മുഹമ്മദ്, ശ്രീ KMA ഷുക്കൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെ കുറിച്ച് പ്രാദേശിക പത്രപ്രവർത്തകർക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് PIB വിവിധ ജില്ലകളിൽ ഇത്തരം ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത്.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി M. സുരേഷ് ബാബു.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കും. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിക്കുന്നു. നാളെ 6:00 ഉഷമലരി ചങ്ങമ്പുഴയുടെ ദേവി എന്ന കവിത ആലാപനം പി വി പ്രീത. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം ഉറൂപ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 56-ാം ഭാഗം. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം.

നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നാളെ രാവിലെ 10:15 രാഗാമൃതം എം എ കല്യാണകൃഷ്ണ ഭാഗവതർ പാടിയ കൃതികൾ. നാളെ രാവിലെ 10:15 രാഗാമൃതം. രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ഇഗ്നോവിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇഗ്നോ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. നാളെ രാവിലെ 11:02

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും. ഡോക്ടർ ബിജോ എസ് സംസാരിക്കുന്നു. മറക്കാതെ കേൾക്കുക നാളെ 12:40 പ്രകാശധാര. നാളെ 2:15 ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 52-ാം ഭാഗം. നാടക ആവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. നാളെ 2:15 തുടർ നാടകം ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും. നാളെ 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം നാളെ 3:00.

നാളെ വൈകുന്നേരം 6:50 വയലും വീടും. സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന വീട്ടമ്മ അനിത എം കാസിമുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നാളെ 6:50 വയലും വീടും. നാളെ രാത്രി 8:00 ഹലോ ഡോക്ടർ, ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ നാളെ രാത്രി 8:00 ഹലോ ഡോക്ടർ. നാളെ രാത്രി 9:30 കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി. ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഖടം. നാളെ 9:30 കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.

0: പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് രണ്ടാം കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗാ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ മാനസിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്ന യോഗ ആഘോഷങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ നേതൃത്വം നൽകി. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. ഈ മാസം 24 വരെ 3 ദിവസമാണ് പൊതുചർച്ച. 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റിലേക്കുള്ള ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം അവസാനിക്കും. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക വസതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ദൌത്യത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: വീടുകളിലെ ഡ്രൈ ഡേ പരിപാടികൾ ഇന്ന് ഇവിടെ ഈ പരിസരത്ത് ഉദ്ഘാടനം ചെയ്യാം. വീടുകളിലെ ഡ്രൈ ഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, എസിയിൽ നിന്നും വെള്ളം വിടുന്ന ട്രേ ഉണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട്. ഫ്രിഡ്ജിന്റെ പുറയിലെ ട്രേ, ഇത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും വെള്ളം മാറ്റി ക്ലീനാക്കുക. കൊതു വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഉപയോഗിക്കാത്ത ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീനാക്കണം എന്നാണ് ഈ ഡ്രൈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: കൊതുകു വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന് സംഘടിപ്പിക്കുന്ന ഡ്രൈ ഡേ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സ്കൂളുകളിൽ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകളിലും വീടുകളിൽ ഞായറാഴ്ചകളിലും എന്നിങ്ങനെയാണ് ഡ്രൈ ഡേ ക്രമീകരിച്ചിരിക്കുന്നത്. വീടിന് വെളിയിൽ കാണപ്പെടുന്ന ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ടയർ, ചിരട്ടകൾ തുടങ്ങിയവ വൃത്തിയാക്കി വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. പൊതുവിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിയരുത്. ഈഡിസ് കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ശരീരമാസകലം മൂടുന്ന വിധത്തിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പൊരുട്ടുകയും ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോട്ടയത്ത് നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബജറ്റിൽ എയിംസിനായുള്ള സാധ്യതകൾ പ്രഖ്യാപിച്ചത് ഇതിന്റെ സൂചനയാണെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാനിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആംബുലൻസ്, ഓൺലൈൻ ഫുഡ് ഡെലിവറി തുടങ്ങിയവയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതായിരിക്കുമെന്നും DME നാളെ സന്ദർശനം നടത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നാളെ കൊച്ചിയിലെത്തും. പാലാരിവട്ടം ദി റെനൈ കൊച്ചിൻ ഹോട്ടലിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന

0: എം എസ് എം ഇ സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പെരിയ പാളയത്തിന് സമീപമുള്ള സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിന്റെ ഉത്തരമേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്ന് ആരംഭിക്കും. ഇന്ന് രാത്രി ആദ്യ വിമാനം എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: മദീനയിൽ നിന്ന് ഫ്ലൈ അതീൽ എയർലൈൻസിന്റെ വിമാനം രാത്രി 11:30 കണ്ണൂരിലെത്തുക. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. July 1 13 സർവീസുകളാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഉണ്ടാവുക. ഓരോ വിമാനത്തിലും 350 യാത്രക്കാരുണ്ടാകും. 28 3 സർവീസുകളും 30 July 1 2 വീതം സർവീസുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. July 1 പുലർച്ചെ 4 അവസാന സർവീസ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഇത്തവണ 4,519 ഹജ്ജിന് പോയത്.
0: FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. ആതിഥേയരായ ന്യൂസിലൻഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്കും ഇന്ത്യ യോഗ്യത നേടി. കിരീട നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു. ത്രിരാഷ്ട്ര സീരീസ് പുരുഷ ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 377 റൺ നേടിയിരുന്നു. വൈഭവ് സൂര്യവംശി 94 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 48 ഓവറിൽ 311 റൺ എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. 22,00,000+ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നത്. May 3 നടന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്ന് ആരോപണം ഉയർന്നതിനാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗ ദിന പരിപാടികളിൽ പങ്കുചേർന്ന് വിദേശ രാജ്യങ്ങളും. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: പിന്നെന്തായാലും എം ആർ ടി ഹോം നീഡ്സിൽ പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

സന്ധ്യാഗീതം ഇനി വീണ്ടും നാളെ വൈകുന്നേരം 6:20 കേൾക്കാം. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. പുറമേയുള്ള സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും ആഗ്രഹിച്ചതുപോലെ ആയിരിക്കണമെന്നില്ല. ഏതൊന്നിനെയും സമാധാനത്തോടെ സ്വീകരിച്ച് വിധിയെ നിങ്ങൾക്കനുസൃതമായി എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് ചിന്തിക്കുക. ചെറുതാണെങ്കിലും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ മാതൃകയാകുന്നത് സംതൃപ്തി കൈവരിക്കാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഊർജ്ജവും പകർന്നു നൽകും. ഇന്നലകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ഇന്നിനെ പരമാവധി ആസ്വദിക്കുകയും നല്ല നാളേക്കായി തയ്യാറെടുക്കുകയും ചെയ്യുക. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി റബ്ബർ, കാപ്പി, ഏലം എന്നിവയുടെ പുനരുജ്ജീവന പദ്ധതിയെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യമുണ്ട്, ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ശുദ്ധജലത്തിൽ വളർ

0: ത്തുന്ന കട്ട്ല മത്സ്യം ആഹാര സമ്പാദനത്തിന് മത്സ്യക്കുളത്തിന്റെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത്? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർഷകന് കൈത്താങ്ങായി സഹായമായി എന്തെങ്കിലുമൊക്കെ ലഭിച്ചാൽ കൃഷിയിൽ അത് ഒരുപാട് ഗുണം ചെയ്യും. കർഷകർക്ക് ആവശ്യമായ നിരവധി പദ്ധതികൾ ഇന്നുണ്ട്. വരുമാനം കൂടുതൽ ലഭ്യമാക്കാൻ ഈ പദ്ധതികൾ പ്രയോജനപ്പെടുത്താം. റബ്ബർ, കാപ്പി, ഏലം എന്നിവയ്ക്കായുള്ള പുനരുജ്ജീവന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരുന്നത് വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറും കേര പദ്ധതിയുടെ പ്ലാന്റേഷൻ സ്പെഷ്യലിസ്റ്റുമായ ശ്രീ അഞ്ജിത് ആർ എസ് ആണ്.
1: കേര പദ്ധതി വേൾഡ് ബാങ്ക് സഹായത്തോടുകൂടി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. 2,365 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇതിൽ കേരള കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യവർദ്ധക വിപണന ശൃംഖല നവീകരണ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ചെറുക്കുന്ന രീതിയിലുള്ള കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ കാലാവസ്ഥ അതിജീവന ശേഷിയുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കിക്കൊണ്ട് കൃഷിയിൽ കൂടുതൽ വരുമാനം നേടുക, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വായ്പ സഹായങ്ങൾ കൂടെ ലഭ്യമാക്കുക എന്നുള്ളത് കൂടെ നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ഇതിൽ പല പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് സംസ്ഥാനത്തുള്ള തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 3 വൃക്ഷ വിളകളുടെ പുനരുജ്ജീവനമാണ്. റബ്ബർ, കാപ്പി, ഏലം എന്നീ വിളകളാണ് നമ്മൾ കേര പദ്ധതിയുടെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള 3 വിളകളാണ്. അതിൽ റബ്ബർ, അതിന്റെ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായിട്ട് പുനർനടീൽ ധനസഹായമാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് റബ്ബർ മാർക്കറ്റിലെ വളരെയധികം താഴ്ന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ഉൽപാദനം വളരെ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഉൽപാദന ക്ഷമത കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് ധനസഹായം നൽകിക്കൊണ്ട് റബ്ബറിന്റെ പുനർനടീൽ നടപ്പിലാക്കിക്കൊണ്ട് കൂടുതൽ ഉൽപാദനം അല്ലെങ്കിൽ വരുമാനം കർഷകർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ 5 ഹെക്ടർ വരെ വരുന്ന കർഷകർക്കാണ് ഇതിന്റെ പ്രധാനമായിട്ടും ധനസഹായം ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ചെറുകിട നാമമാത്ര കർഷകർക്കാണ് കേര പദ്ധതിയിൽ മുൻതൂക്കം നൽകുന്നത്. 75,000 രൂപ ഒരു ഹെക്ടറിന് നമ്മൾ ധനസഹായം ലഭ്യമാക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ചെയ്യുന്നത് കാലാവസ്ഥ പ്രതിരോധ ശേഷിയുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ റബ്ബർ ബോർഡിന്റെ റിസർച്ച് സെന്ററുകളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 20 വർഷം കൊണ്ടാണ് നമ്മൾ ഓരോ തൈകളും അല്ലെങ്കിൽ ഓരോ വിത്തിനങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ആ തൈകൾ നമ്മൾ കേര പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ്ങുകളും, എങ്ങനെ റബ്ബർ നടാം, ഏതൊക്കെ അളവുകളിലാണ് അല്ലെങ്കിൽ ഇടവേളകളിലാണ് നമ്മൾ തൈകൾ നടേണ്ടത്. റബ്ബർ ബോർഡ് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് റബ്ബറിന്റെ ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള പിന്തുണകളെല്ലാം തന്നെ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റബ്ബർ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു പാർട്ണറായിട്ട് നമ്മൾ റബ്ബർ ബോർഡിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റബ്ബർ ബോർഡിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ട്രെയിനിങ്ങുകളെല്ലാം തന്നെ നടത്തുന്നത്. അപ്പോൾ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ ട്രെയിനിങ്ങുകൾ വഴി നടപ്പിലാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റബ്ബർ ബോർഡിന്റെ കണക്ക് പ്രകാരം 1 സെന്റിൽ 2 റബ്ബർ തൈകളാണ് വയ്ക്കാവുന്നത്. കർഷകർക്ക് ട്രെയിനിങ് നടത്താൻ പോകുമ്പോൾ കർഷകർക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല. കർഷകർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും നമ്മുടെ അപ്പൂപ്പനും എല്ലാം റബ്ബർ കൃഷികൾ ചെയ്ത് പരിശീലനമുണ്ട്, വളരെയധികം ഉൽപാദനം നേടിയിട്ടുണ്ട് എന്നിരുന്നെങ്കിൽ പോലും നമുക്ക് 1 സെന്റിൽ എത്ര തൈകൾ വയ്ക്കാം, ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല. കർഷകൻ നേരിട്ട് ഒരു JCB ഡ്രൈവറടുത്ത് പോയി ചെന്ന് എന്റെ തോട്ടത്തിൽ റീപ്ലാന്റേഷൻ ചെയ്യണം അല്ലെങ്കിൽ പുനർനടീൽ നടത്തണം എന്ന് പറയുമ്പോൾ അദ്ദേഹം നിലവിൽ റബ്ബർ തൈകൾ അവിടെ ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ പിഴുതു മാറ്റിക്കൊണ്ട് കൃത്യമായിട്ട് കുഴികളെടുത്ത് ലെവൽ ചെയ്ത് അതെല്ലാം ചെയ്യും. പക്ഷേ എത്ര അളവുകളിലാണ് ഈ കുഴികൾ എടുക്കേണ്ടത്, എത്ര ലെവലിലാണ് എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ 1 സെന്റിൽ 2 തൈകൾ എന്ന് പറയുമ്പോൾ നമുക്ക് 1 ഹെക്ടറിൽ 450 മുതൽ 550 തൈകൾ വരെയാണ് ആവറേജ്. 500 തൈകൾ എന്നുള്ള കണക്കിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ കർഷകന് കിട്ടുന്ന വിളവുകൾ വരുന്ന വർഷങ്ങളിൽ വളരെയധികം കുറയും. അപ്പോൾ നമ്മൾ നടീൽ മുതൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്തൊക്കെ അടിവളങ്ങൾ ഉപയോഗിക്കാം, രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പെസ്റ്റിസൈഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ

കർഷകർക്ക് കൊടുത്തുകൊണ്ടാണ് പുനർനടിയിലോട്ട് അവരെ കൊണ്ടുവരിക. അതിനു പുറമെ നമ്മൾ ഒരു ഹെക്ടറിന് 75,000 രൂപയാണ് നമ്മൾ ഗ്രാൻഡായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 2 വർഷങ്ങളായിട്ടായിരിക്കും കൊടുക്കുക. നമ്മുടെ കേര പദ്ധതിയുടെ കാലാവധി 2025 മുതൽ 2029 നവംബർ വരെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ റബ്ബറിൻ്റെ റീപ്ലാന്റേഷൻ ഗ്രാൻഡുകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 3000 കർഷകർക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് അപേക്ഷകൾ കൂടെ നമ്മൾ ഈ വർഷം കൊടുക്കാനുണ്ട്. ഈ വർഷത്തെ അപേക്ഷകൾ നമ്മൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ 6 ജില്ലകളിലായിരുന്നു നമ്മൾ റീപ്ലാന്റേഷൻ ഗ്രാൻഡ് കൊടുത്തിരുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് കൊടുത്തിരുന്നത്. ഈ വർഷം മുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ റബ്ബറിന് വേണ്ടിയിട്ടുള്ള റീപ്ലാന്റേഷൻ ഗ്രാൻഡുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ കൈത്താങ്ങ് സഹായങ്ങളും, കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള അപേക്ഷകൾ ചെയ്തു കൊടുക്കുക, അവരുടെ ഫീൽഡുകൾ പോയി ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യുക എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കേര ഫീൽഡ് ഓഫീസർമാർ എന്ന് പറയുന്ന BSc അഗ്രികൾച്ചർ കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി ഹോൾഡേഴ്സിനെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. നിലവിൽ 6 ജില്ലകളിലായിട്ട് 31 പേരെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ മുഖാന്തരമായിരിക്കും നമ്മൾ കർഷകരെ സമീപിക്കുകയും കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഈ ഗ്രാൻഡുകൾ വിതരണം ചെയ്യുകയും ചെയ്യുക. അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കെൽട്രോണിൻ്റെ സഹായത്തോടുകൂടി നമ്മളൊരു പോർട്ടൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കേര പ്ലാന്റേഷൻ പോർട്ടൽ എന്നാണ് അത് അറിയപ്പെടുക. ആ പോർട്ടലിലേക്ക് കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ മാൻഡേറ്ററി അല്ല, എന്നിരുന്നാലും അഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, എവിടെയാണ് അദ്ദേഹത്തിന് ട്രെയിനിങ് വേണ്ടത് ആ വില്ലേജ് കൂടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആ വില്ലേജിലേക്ക് ട്രെയിനിങ്ങിനേക്ക് വേണ്ടി ക്ഷണിക്കുകയും ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമായിരിക്കും കർഷകർക്ക് അപേക്ഷ വയ്ക്കാൻ കഴിയുക. അത് പ്രത്യേകിച്ച് വേൾഡ് ബാങ്കിന്റെ നിഷ്കർഷയുണ്ട്. കൃത്യമായിട്ടും സാങ്കേതികമായിട്ടുള്ള ട്രെയിനിങ്ങിൽ കഴിഞ്ഞ ശേഷം മാത്രം കർഷകർ പുനർനടിയിലേക്ക് വേണ്ടി പോവുക എന്നുള്ള ഒരു നിയന്ത്രണം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുന്നത് പുനർനടിയിലിന് മുന്നേ തന്നെ നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇങ്ങനെ അപേക്ഷിക്കുന്നവർക്ക് 75,000 രൂപ ഗ്രാൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പരമാവധി 2 ഹെക്ടർ വരെയുള്ള അപേക്ഷകളായിരിക്കും നമ്മൾ ഇതിൽ പരിഗണിക്കുക. 5 ഹെക്ടർ വരെയുള്ള റബ്ബർ കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. 2 ഹെക്ടർ വരെ ആയിട്ട് നമ്മുടെ ഗ്രാൻഡുകൾ ചുരുക്കിയിട്ടുണ്ട്. അതായത് ഒരു കർഷകന് 2 ഹെക്ടർ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ ഗ്രാൻഡ് ലഭിക്കും. റബ്ബർ നഴ്സറികൾക്കുള്ള ഒരു സ്കീം കൂടെ നമ്മൾ കേരളയിൽ നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലാവസ്ഥാ വ്യതിയാനം അതിജീവിക്കുന്ന തരത്തിലുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അത്യുൽപാദന ശേഷിയുള്ള തൈകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് റബ്ബർ നഴ്സറികൾ ചെയ്യുന്ന കർഷകർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്, അതായത് അദ്ദേഹത്തിന് ഒരു സ്റ്റോർ റൂം വേണം, അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂം വേണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പോളി ഹൌസ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മുടക്കുന്ന തുകയുടെ 75% വരെ നമുക്ക് ഗ്രാൻഡ് കൊടുക്കാൻ പറ്റും. പരമാവധി 6 ലക്ഷം രൂപ വരെ നമുക്ക് ഗ്രാൻഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 30 നഴ്സറികൾക്ക് 6 ലക്ഷം രൂപ ഗ്രാൻഡ് വെച്ച് 180 ലക്ഷം രൂപയാണ് നമ്മൾ ഈ പദ്ധതിയുടെ വിഹിതമായിട്ട് നിലവിൽ നടപ്പിലാക്കി വരുന്നത്. ഇനി അധിക സഹായമായിട്ട് നമ്മൾ ചെയ്യുന്നത് പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി. ഈ സ്കീം വഴി വായ്പ എടുക്കുന്ന കർഷകർക്ക് സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കൃഷി വായ്പയ്ക്ക് ഗ്യാരണ്ടി സിസ്റ്റങ്ങളൊന്നും തന്നെ നിലവിലില്ല. അപ്പോൾ കേര പദ്ധതിയുടെ ഭാഗമായിട്ട് 100 കോടി രൂപ നിക്ഷേപിച്ചുകൊണ്ട് ഒരു പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നബാർഡിന്റെ സബ്സിഡിയറി ആയിട്ടുള്ള നാബ് സംരക്ഷൺ വഴിയാണ് ഈ പദ്ധതി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ എഗ്രിമെന്റും മറ്റു കാര്യങ്ങളും ആയിക്കൊണ്ടിരിക്കുന്നു. ഈ പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ ഈ 100 കോടി രൂപ കർഷകരുടെ ക്ഷേമ ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു ട്രസ്റ്റ് ഫണ്ടായിട്ട് രൂപീകരിക്കുകയും ഈ ട്രസ്റ്റ് ഫണ്ടിന്റെ സഹായത്തോടുകൂടി ജാമ്യമില്ലാതെ കർഷകർക്ക് വായ്പ ലഭ്യമാകുകയും ഇനി എന്തെങ്കിലും കാരണവശാൽ കർഷകർക്ക് ഈ വായ്പ തിരിച്ചടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാങ്കിനുണ്ടാകുന്ന നഷ്ടങ്ങൾ ഈ ട്രസ്റ്റ് ഫണ്ട് വഴി നമുക്ക് നികത്താനും കഴിയും. കർഷകന് ഭാവിയിൽ ഈ വായ്പാ പദ്ധതികൾ റീഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വായ്പ പുനർക്രമീകരിക്കാൻ കഴിയും. ഈ രീതിയിലുള്ള സഹായങ്ങൾ ബാങ്കിന് നൽകിക്കൊണ്ട് കൂടുതൽ കർഷകർക്ക് വായ്പാ സഹായങ്ങൾ റീപ്ലാന്റേഷന് വേണ്ടിയിട്ടാണെങ്കിലും ഇറിഗേഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയും. ഇനി നമ്മൾ ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു വിളയാണ് ഏലം. ഏലം പുനരുജ്ജീവനം നമ്മൾ നടപ്പിലാക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. 3500 ഹെക്ടറാണ് നമുക്ക് ഇതിൽ ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ പുനർനടിയിൽ ഏലത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് നല്ല ഒരു മാർക്കറ്റുള്ള ഒരു സമയമാണ്. ഏലത്തിന് നല്ല രീതിയിൽ മാർക്കറ്റുണ്ട്, നല്ല രീതിയിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് മിനിമം 25 സെന്റ് മുതൽ 2 ഹെക്ടർ വരെ കൃഷി ചെയ്യുന്ന കർഷകന് നമുക്ക് ഗ്രാൻഡ് കൊടുക്കാൻ കഴിയും. 8 ഹെക്ടർ വരെയുള്ള കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. 2 ഹെക്ടർ വരെയാണ് പരമാവധി നമ്മൾ ഗ്രാൻഡ് ലിമിറ്റ് ചെയ്തിരിക്കുക. 1 ലക്ഷം രൂപയാണ് നമ്മൾ പുനർനടിയിൽ വേണ്ടിയിട്ടുള്ള ഗ്രാൻഡുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ആദ്യത്തെ വർഷം 50,000 രൂപയും 2ാമത്തെ വർഷം 50,000 രൂപയും ആയിട്ടായിരിക്കും കൊടുക്കുക.

എല്ലാവിധ ശാസ്ത്രീയമായിട്ടുള്ള കൃഷിരീതികളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏലത്തിലെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈ പെസ്റ്റിസൈഡ്സിന്റെ യൂസേജ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ യൂസേജ് വളരെയധികം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ എല്ലാ കർഷകർക്കും കൃത്യമായിട്ടും നല്ല കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിർബന്ധിതമായിട്ട് എല്ലാ കർഷകർക്കും ലഭ്യമാക്കുക എന്നുള്ളത് കൂടെ നമ്മുടെ പദ്ധതിയുടെ ഒരു ലക്ഷ്യമാണ്. ഇപ്പോൾ ഉദ്ദേശം 22,000 കർഷകർക്ക് നമുക്ക് ഈ ട്രെയിനിങ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം എന്നുള്ള ഒരു കണക്കിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 7,000 കർഷകർക്ക് നമുക്ക് ഗ്രാന്റ് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഇതിന്റെ പിന്നിലുണ്ട്. ഇവിടെയും നമ്മുടെ നഴ്സറികൾക്ക് വേണ്ടിയിട്ട് ഗ്രാന്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ റബ്ബറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കൃത്യമായിട്ട് പ്രത്യേകിച്ചൊരു നഴ്സറിയായിട്ട് തന്നെ നമുക്ക് കണക്കിലെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കർഷകരായിരിക്കും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പുനർനടീലിന് വേണ്ടിയിട്ടുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുക. അപ്പം അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരിന് ഒരു തൈക്ക് 4 രൂപ വെച്ച് നമ്മൾ സബ്സിഡി ആയിട്ട് ഒരു വർഷത്തേക്ക് 2 ഹെക്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള റീപ്ലാന്റേഷന് വേണ്ടി വരുന്ന 2,500 തൈകൾക്ക് വേണ്ടിയിട്ടുള്ള 10,000 രൂപ നമുക്ക് ഗ്രാന്റ് കൊടുക്കാൻ കഴിയും. SC/ST കർഷകർക്ക് നമുക്കത് 22,500 രൂപ വരെയായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്നു വേണ്ടിയിട്ട് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഏജൻസികളുണ്ട്. സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഫാർമർ ഗ്രൂപ്പുകൾക്കായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകനായിരിക്കാം. അങ്ങനെ കൃഷി ചെയ്ത് സർട്ടിഫിക്കേഷൻ നേടുന്ന ഒരു കർഷകന് നമുക്ക് 4 വർഷത്തേക്ക് ഈ സർട്ടിഫിക്കേഷൻ കോസ്റ്റിന്റെ നിശ്ചിത ശതമാനം തുകകൾ റീഇംബേഴ്സ് ചെയ്ത് തിരികെ കൊടുക്കും. അതായത് നിലവിലുള്ള കണക്കനുസരിച്ച് 2.25 ലക്ഷം രൂപയാണ് ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷനായിട്ട് ചിലവ് വരുക. ആദ്യത്തെ 2 വർഷങ്ങളിലും നമ്മൾ ഈ സർട്ടിഫിക്കേഷൻ നേടുന്ന കർഷകനോ അല്ലെങ്കിൽ കർഷക ഗ്രൂപ്പുകൾക്കോ മുഴുവൻ തുകയും തിരികെ കൊടുക്കും. 3-ാമത്തെ വർഷം 50% തുകയും 4-ാമത്തെ വർഷം 25% തുകയുമായിരിക്കും തിരികെ ലഭ്യമാകുക. അങ്ങനെ ഇടുക്കി ജില്ലയിൽ നമ്മൾ 7,000 കർഷകരെ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് കേരയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് ശ്രമിക്കുക. അടുത്തതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന വിളയാണ് കാപ്പി. കാപ്പിയെക്കുറിച്ച് പറയുമ്പോൾ വയനാട് ജില്ലയാണ് നമുക്ക് ഓർമ്മ വരിക. വയനാട് തന്നെയാണ് നമ്മുടെ 80% കൃഷിയും നിലവിലുള്ളത്. ഇന്ത്യയിൽ 2-ാം സ്ഥാനമാണ് കാപ്പി കൃഷിയിൽ കേരളത്തിനുള്ളത്. അതിൽ പ്രത്യേകിച്ചും വയനാട് നിന്നുള്ള കാപ്പി എന്ന് പറയുമ്പോൾ റോബസ്റ്റ കാപ്പിയാണ്. അപ്പോൾ റോബസ്റ്റ കാപ്പി തന്നെയാണ് കേരയിലും നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും വയനാട് GI ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുള്ളത് റോബസ്റ്റ കാപ്പിക്കാണ്. നിലവിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ റോബസ്റ്റ കാപ്പിയുടെ ഡിമാൻഡ് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന വർഷങ്ങളിൽ റോബസ്റ്റ കാപ്പിയുടെ ഡിമാൻഡുകൾ അല്ലെങ്കിൽ മാർക്കറ്റ് കൂടുതൽ വരുമാനം ലഭ്യമാക്കാൻ കർഷകർക്ക് സഹായകരമായിരിക്കും. കാപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 80 വർഷത്തോളം ഈ കാപ്പിച്ചെടിക്ക് റോബസ്റ്റ കാപ്പിക്ക് ആയുസ്സുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന വരുമാനം കൊണ്ട് തൃപ്തിപ്പെടുന്ന കർഷകരാണ് വയനാട്ടിൽ കൂടുതലുള്ളത്. അതിൽ നിന്നൊരു മാറ്റം, മിനിമം 25 സെന്റ് എങ്കിലും റീപ്ലാന്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ 10 ഹെക്ടർ വരെയുള്ള കർഷകർക്ക് അപേക്ഷിക്കാം. നമ്മുടെ പരമാവധി ഗ്രാന്റ് കൊടുക്കുന്നത് 2 ഹെക്ടർ വരെയാണ്. ഇപ്പോൾ 110,000 രൂപയാണ് നമ്മൾ പുനർനടീലിന് വേണ്ടിയിട്ടുള്ള ഗ്രാന്റുകൾ ലഭ്യമാക്കുന്നത്. അത് ആദ്യത്തെ വർഷം 77,000 രൂപയും 2-ാമത്തെ വർഷം 33,000 രൂപയുമായിട്ട് 110,000 രൂപ ആകെ ഗ്രാന്റ് ലഭിക്കും. അപ്പോൾ ചുരുങ്ങിയ കുറച്ച് സ്ഥലത്തെങ്കിലും റീപ്ലാന്റേഷൻ ചെയ്തുകൊണ്ട് കാപ്പിയുടെ കൂടുതൽ വിളവ് കർഷകർക്ക് ലഭ്യമായി കഴിയുമ്പോൾ അവർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കാപ്പി കൃഷി ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഈ വർഷം മുതൽ നമ്മൾ കാപ്പിയുടെ എല്ലാ സ്കീമുകളും നടപ്പിലാക്കി തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ റീപ്ലാന്റേഷൻ അല്ലാതെ തന്നെ പുതിയ ഏരിയയിലേക്ക് കാപ്പി കൃഷി വ്യാപിപ്പിക്കുന്നവർക്കും നമ്മുടെ ഇതേ ആനുകൂല്യം തന്നെ ലഭ്യമാകും. ഇതുകൂടാതെ കാപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാപ്പിച്ചെടി പൂക്കുന്ന സമയത്ത് കൃത്യമായിട്ടും നമുക്ക് മഴ ലഭ്യമാകണം, എങ്കിലേ അതിൽ പരാഗണം നടന്ന് വളരെയധികം ഉൽപ്പാദനം നമുക്ക് ലഭ്യമാകുകയുള്ളൂ. ആ സമയത്ത് മഴ ലഭ്യമാകാതിരിക്കുന്നത് കാപ്പി കർഷകർക്ക് വലിയൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഇങ്ങനെയുള്ള പുതിയ ഫോഗ്, മിസ്റ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുന്ന കർഷകർക്ക് അതിനും ഗ്രാന്റ് കൊടുത്തുകൊണ്ട് കാപ്പിയിൽ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടിട്ടുള്ള വിളവ് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 1,458 ഹെക്ടറിലെങ്കിലും നമുക്ക് ഇറിഗേഷന്റെ ഫെസിലിറ്റീസ് നടപ്പിലാക്കിക്കൊണ്ട് നമുക്കതിന് 1 ഹെക്ടറിന് 50,000 രൂപയാണ് നമ്മൾ ഗ്രാന്റായിട്ട് വെച്ചിട്ടുള്ളത്. ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ടാങ്ക് ഫെസിലിറ്റി അല്ലെങ്കിൽ കുളങ്ങൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻസ് നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാന്റ് ലഭ്യമാക്കിയിരിക്കുന്നത്. ഇനി കാപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഗുണമേന്മയുള്ള വിത്തുകൾ ലഭ്യമാക്കുന്നതിനും അതോടൊപ്പം തന്നെ തൈകൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് നഴ്സറികൾക്ക് റബ്ബറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവരുടെ ഓഫീസ് സമുച്ചയം അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, പോളി ഹൌസ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് നഴ്സറികൾ ചെയ്യുന്ന കർഷകർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട്

0: ഒരു നഴ്സറിക്ക് 600,000 രൂപ വരെ പരമാവധി ആനുകൂല്യം ലഭ്യമാകത്തക്ക രീതിയിലാണ് നമ്മൾ ഗ്രാന്റുകൾ ലഭ്യമാക്കുക. അപ്പോൾ ആ ഒരു ആനുകൂല്യം അധികമായിട്ട് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഫിയിൽ പ്രധാനമായിട്ടുള്ളത് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കർഷകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട വില ലഭ്യമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ കാപ്പിയിലെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ ജി ഐ സർട്ടിഫിക്കേഷൻസ് ലഭ്യമാക്കുന്നതിന് വേണ്ടി നമുക്ക് പരമാവധി 200,000 രൂപ വരെ ഒരാൾക്ക് ഗ്രാന്റ് കൊടുക്കാൻ കഴിയും. അപ്പൊ ഈ ഗ്രാന്റുകളും കൂടെ ലഭ്യമാക്കിക്കൊണ്ട് കാപ്പിയിൽ പ്രധാനമായിട്ടും 4 സ്കീമുകൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ഒന്ന് പുനർനടീൽ, അതോടൊപ്പം തന്നെ ഏരിയ എക്സ്പാൻഷൻ ഉള്ളവർക്കും അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു, ജലസേചന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നു, നഴ്സറികൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാന്റുകൾ ലഭ്യമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിലും കോഫി ബോർഡിന്റെ സഹായത്തോടു കൂടി കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയ പരിശീലന മുറകൾ, നല്ല അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് നടപ്പിലാക്കിക്കൊണ്ട് അത് കൃത്യമായിട്ട് കർഷകർക്ക് എത്തിച്ചുകൊണ്ട് കേരളയിലെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ റബ്ബർ, കാപ്പി, ഏലം എന്നീ പദ്ധതികളിൽ നമ്മുടെ കേരളത്തിന്റെ തോട്ടം മേഖലയിൽ ആദ്യമായിട്ട് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് മാറിക്കൊണ്ട് കേരള ഗവൺമെന്റ് കൂടെ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ തോട്ടം മേഖലയ്ക്ക് പുതിയൊരു പുനരുജ്ജീവനം നടപ്പിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി കേരയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കർഷകരെയും ഈ പദ്ധതിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും നമ്മുടെ കേരയിൽ നിന്ന് ലഭ്യമാക്കുന്ന ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് നമ്മുടെ കേരളത്തെ പുതിയൊരു പുനരുജ്ജീവന പാതയിലേക്ക് എത്തിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: റബ്ബർ, കാപ്പി, ഏലം എന്നിവ പുനരുജ്ജീവന പദ്ധതിയിലൂടെ മെച്ചപ്പെടുത്തി അധിക വരുമാനം എങ്ങനെ നേടാമെന്ന് ഇതുവരെ പറഞ്ഞു തന്നത് വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറും കേര പദ്ധതിയുടെ പ്ലാന്റേഷൻ സ്പെഷ്യലിസ്റ്റുമായ ശ്രീ അഞ്ജിത് ആർഎസ് ആണ്. റബ്ബർ, കാപ്പി, ഏലം എന്നിവയുടെ പുനരുജ്ജീവന പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. ഫോൺ നമ്പർ പറയട്ടെ, 9188 3 0 1 3 5 9. ചില ഗാനങ്ങൾ നമ്മളെ എവിടെയൊക്കെയോ കൂട്ടിക്കൊണ്ടു പോകാറില്ലേ? ചിലപ്പോൾ ബാല്യത്തിലേക്ക്, അല്ലെങ്കിൽ കൗമാരത്തിലേക്ക്, ചിലപ്പോൾ ക്യാമ്പസ് ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ പ്രണയത്തിലേക്ക്. ഇതാ ഈ ഗാനം ഒന്ന് കേട്ടുനോക്കൂ.

0: ഗാനം കേട്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടായില്ലേ? ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി കൈവണ്ടി.
2: നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് പ്രധാനമായും കൈവണ്ടികൾ ഉപയോഗിച്ചിരുന്നത്. ക്ഷേത്രങ്ങളുടെയും രാജസൌധങ്ങളുടെയും നിർമ്മാണത്തിന് വലിയ കല്ലുകളും തടി ഉരുപ്പടികളും മറ്റും ദൂരത്തു നിന്നും കൊണ്ടുവരാനാണ് മുഖ്യമായും കൈവണ്ടികൾ പ്രയോജനപ്പെടുത്തിയിരുന്നത്. കൈവണ്ടി വലിക്കുവാൻ നല്ല വൈദഗ്ധ്യം ആവശ്യമാണ്. ഇറക്കമിറങ്ങുമ്പോഴും കയറ്റം കയറുമ്പോഴും ഭാരവും വേഗവും നിയന്ത്രിക്കാൻ പ്രത്യേക ശേഷി വേണമായിരുന്നു. കൈവണ്ടിയിൽ സാധനങ്ങൾ കയറ്റുമ്പോൾ മുൻഭാഗവും പിൻഭാഗവും കൃത്യമായി കണക്കാക്കി തുല്യ രീതിയിൽ ഭാരം ക്രമീകരിക്കുക എന്നതും ഏറെ പ്രധാനമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ടും കൈവണ്ടിക്ക് പ്രാമുഖ്യമുണ്ടായിരുന്നു. ചാണകം, മരച്ചീനി, നെല്ല് തുടങ്ങിയവയൊക്കെ പണ്ടുകാലത്ത് കൈവണ്ടിയിൽ കയറ്റിയാണ് കൊണ്ടുപോയിരുന്നത്. ഉന്തുവണ്ടി, കട്ടവണ്ടി, ഭാരവണ്ടി എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. ഭാരം വലിക്കാൻ ഉപയോഗിച്ചിരുന്ന കൈവണ്ടികൾ ഒരു കാലത്ത് റോഡുകളിൽ നിത്യകാഴ്ചയായിരുന്നു. സ്ഥിരമായി കൈവണ്ടി ആവശ്യമുള്ളവർ സ്വന്തമായി കൈവണ്ടികൾ സൂക്ഷിച്ചിരുന്നു. ആവശ്യക്കാർക്ക് ഇത്തരം വണ്ടികൾ വാടകയ്ക്ക് കൊടുക്കുന്ന പതിവും ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് മരം കൊണ്ടുള്ള ചക്രങ്ങളും അവയ്ക്ക് മുകളിൽ സാധനങ്ങൾ വയ്ക്കുന്നതിനുള്ള പലകയും വണ്ടി വലിക്കുന്നതിനുള്ള രണ്ട് കൈപ്പിടികളുമായിരുന്നു ഇതിന്റെ രൂപം. പിന്നീട് ഇരുമ്പ് പട്ട കൊണ്ട് അരികിട്ട തടിച്ചക്രങ്ങളും വന്നു. റബ്ബറിന്റെ വരവോടെ റബ്ബർ ചക്രങ്ങൾ പിടിപ്പിച്ചിട്ടുള്ള വണ്ടിയും ഉപയോഗത്തിൽ വന്നു. ഇന്ന് കൈവണ്ടികൾ മായാക്കാഴ്ചകളായി മനോമുകുരത്തിൽ മാത്രം തെളിയുന്നു.
0: അടുത്തതായി പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന എന്താണെന്ന് നോക്കാം.
3: കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക

0: സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, ശുദ്ധജലത്തിൽ വളർത്തുന്ന കട്ട്ല മത്സ്യം ആഹാര സമ്പാദനത്തിന് മത്സ്യക്കുളത്തിന്റെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം, ശുദ്ധജലത്തിൽ വളർത്തുന്ന കട്ട്ല മത്സ്യങ്ങൾ ആഹാര സമ്പാദനത്തിനു വേണ്ടി മത്സ്യക്കുളത്തിന്റെ മേൽഭാഗമാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: ലിറ്ററേച്ചർ പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇൻ്റർസിറ്റി കയറുമ്പോൾ തിരുവനന്തപുരം എന്ന നഗരത്തിലേക്ക് വരാൻ ആ 17 വയസ്സുകാരിയായ കൗമാരക്കാരിക്കുണ്ടാവുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും കൺഫ്യൂഷൻസും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം അവളുടെ സെക്യൂരിറ്റിയും കോൺഫിഡൻസും ഒക്കെ ആക്കി മാറ്റാൻ സഹായിച്ച ഒരു കാലഘട്ടമാണത്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നത് 101.9 ആകാശവാണിയുടെ നമ്മുടെ സ്വന്തം

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. ചലച്ചിത്ര ഗാനങ്ങൾ കൗരവർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. കൈതപ്രത്തിന്റെ രചന, SP വെങ്കടേഷിന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ, എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം അഗ്നിദേവൻ.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 1444 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജയകുമാറിന്റെ വരികൾ, ജോൺസന്റെ മധുരമായ സംഗീതം, യേശുദാസും ഗംഗയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം പക്ഷേ.

ബാബ കല്യാണി എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ്, ജോത്സ്ന എന്നിവർ പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ ഗാനരചന, അലക്സ് പോളിന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനരചന പഴവിള രമേശൻ, സംഗീതം രവീന്ദ്രൻ, യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം. ചിത്രം അങ്കിൾ ബൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: സമയം 8:00.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: 12th അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് കൊതുകുജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. +1 പ്രവേശനത്തിന്റെ മെരിറ്റ് ക്വാട്ടയുടെ മുഖ്യഘട്ടത്തിലെ 2nd അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശം നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെ നടക്കും. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലൻഡിനെ എതിരില്ലാത്ത 2 തോൽപ്പിച്ചു. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. അനന്തപുരി FM ൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി സുജാതയും നജീം അർഷാദും പാടിയ ഗാനം, റഫീഖ് അഹമ്മദിന്റെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൈതപ്രത്തിന്റെ വരികൾ എസ് പി വെങ്കടേഷിന്റെ സംഗീതം. ചിത്രപാടിയ ഗാനം ചിത്രം വേണ്ടർ ഡാനിയേൽ, സ്റ്റേറ്റ് ലൈസൻസി.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിധു പ്രതാപ്, ഷീലാമണി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, സുനി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം തന്മാത്ര. കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിത്താരയുടെ സംഗീതം.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ബിച്ചു തിരുമലയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം, എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത് ചിത്രം കിലുക്കം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:30 നിശാസുരഭിയിൽ കേൾക്കാം. സമയം 9:00.
1: This is Akashvani, Anandapuri FM 101.9.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ശാസ്ത്രീയ സംഗീത പരിപാടി സംഗീതസുധ.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് മാമ്പലം MKS ശിവ, MKS നടരാജൻ എന്നിവർ അവതരിപ്പിക്കുന്ന നാഗസ്വര കച്ചേരികൾക്ക്, തവിൽ തിരുപ്പൻകൂർ TG മുത്തുകുമാരസ്വാമി, MKS ഷൺമുഖം. ആദ്യം ശുദ്ധസാവേരി രാഗത്തിൽ തായേ ത്രിപുര സുന്ദരി ഖണ്ഡചാപ്പ് താളം, പെരിയസ്വാമി തൂരൻ കൃതി.

ഇതുവരെ കേട്ടത് മാമ്പലം എം കെ എസ് ശിവ, എം കെ എസ് നടരാജൻ എന്നിവർ അവതരിപ്പിച്ച നാഗസ്വര കച്ചേരി. തവിൽ തിരുപ്പൻകൂർ ടി ജി മുത്തുകുമാരസ്വാമി, എം കെ എസ് ഷൺമുഖം.

ഇനി ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സബിത ചൗധരിയും പാടിയ ഗാനം. വരികൾ ONV കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

ജയചന്ദ്രനും വാണിജ്യറാമും പാരിജാതം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം കെ അർജുനൻ.

ആകാശവാണി ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അൻവർ അലി വരികൾ എഴുതി സുഷിൻ ശ്യാം സംഗീതം നൽകി സൂരജ് സന്തോഷും ആൻ അമിയും പാടിയത് ചിത്രം കുമ്പളങ്കി നൈറ്റ്സ്.

0: ചലച്ചിത്രഗാനം സമാപിച്ചു. ആകാശവാണി ഇപ്പോൾ സുഭാഷിതം ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്.
1: അവിദ്യയാം അന്തരേ വർത്തമാനാഹ് സ്വയം ധീരാഹ് പണ്ഡിതം മന്യമാനാഹ് ജംഗന്യമാനാഹ് പരിയന്തി മൂഢാഹ് അന്ധേനൈവ നീയമാനാ യഥാന്താഹ്. അജ്ഞതമൂലം ദേഹമാണ് ഞാൻ എന്ന ബുദ്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവർ, സ്വയം ധീരന്മാരായും പണ്ഡിതന്മാരായും വെറുതെ അഭിമാനിക്കുന്നവർ, മന്ദബുദ്ധികൾ, ജരാരോഗമരണാദികളിൽപ്പെട്ട് ഉഴലുന്നവർ എന്നിവർ ജനനമരണ രൂപമായ സംസാര ചക്രത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കുരുടനാൽ തന്നെ നയിക്കപ്പെടുന്ന കുരുടന്മാരെപ്പോലെ. മുണ്ടകോപനിഷത്തിലെ കാലാനുസൃതവും ശ്രദ്ധേയവുമായ ഒരു മന്ത്രമാണിത്. അനുനിമിഷം ദുരിതത്തിൽ വെന്തുരുകിക്കൊണ്ടിരിക്കുന്ന മാനവരാശിക്ക് അളവറ്റ ആശ്വാസം വരുളാനും അവരെ പരമാനന്ദ സിദ്ധിക്ക് അർഹരാക്കുവാനും ഉതകുന്ന ഉപദേശങ്ങളുടെ ശാസ്ത്രീയമായ അടിത്തറയാണ് പരമാചാര്യന്മാർ നമുക്കരുളിയിട്ടുള്ള ഉപനിഷത് സൂക്തങ്ങൾ. ദുഃഖദൂരീകരണം കാംക്ഷിക്കുന്നവർ അനുഭവസമ്പന്നരായ ആചാര്യന്മാരുടെ അനുശാസനത്തിലൂടെ സാവധാനം അവയെ സമീപിക്കുകയും യഥാർത്ഥമായ വസ്തുസ്ഥിതി എന്താണെന്നറിഞ്ഞ് കർത്തവ്യ കർമാനുഷ്ഠാനത്തോടൊപ്പം ജീവിതയാത്ര നടത്തുകയുമാണ് വേണ്ടത്. അജ്ഞാന നിദ്രവിട്ടുണർന്ന് ആലസ്യം കൈവെടിഞ്ഞ് നിലനിൽപ്പിൻ്റെ പൊരുൾ കണ്ടെത്തുവാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഏവരും ശ്രമിക്കേണ്ടതുണ്ട്. സുസങ്കല്പങ്ങൾക്ക് ദാർഢ്യം വരുത്തിക്കൊണ്ട് ഉത്സാഹപൂർവ്വം മുന്നേറുന്നവരെ ഐശ്വര്യലക്ഷ്മി ഒരു കാലത്തും നിരാശപ്പെടുത്തുകയില്ലെന്നുള്ളത് ആപ്തവാക്യവുമാണല്ലോ. ലോകനിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിഷ്പക്ഷമതിയായ സമാധാന കാംക്ഷിയായ ഒരാളുടെ ശ്രദ്ധയ്ക്ക് വിഷയമാകുന്ന ചില വസ്തുതകളുണ്ട്. എല്ലാവരും അവനവനെയും ലോകത്തെയും നന്നാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. തീർച്ചയായും അത് നല്ല കാര്യം തന്നെ. പക്ഷേ ആ കൂട്ടരോട് ഒരു ചോദ്യം ചോദിച്ചാൽ ശാസ്ത്രീയമായി അഥവാ യുക്തിയുക്തമായി ഒരു ഉത്തരം നൽകുവാൻ അവരിൽ എത്ര പേർക്ക് കഴിയും? ചോദ്യം ഇതാണ്: ഇങ്ങനെ നന്നാക്കാൻ ശ്രമിക്കുന്ന അവനവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും പൊരുൾ എന്താണെന്ന് നിങ്ങൾ വ്യക്തമായി ഗ്രഹിച്ചിട്ടുണ്ടോ? അത് ഗ്രഹിച്ചിട്ടില്ല. ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ട് പോലുമില്ലെങ്കിൽ നിങ്ങളുടെ നന്നാക്കൽ ഏത് വിധത്തിലുള്ളതായിരിക്കും? കുരുടന് കുരുടൻ വഴി കാണിക്കുന്ന രീതിയിലുള്ള നന്നാക്കൽ മാത്രം, വെറുതെ ധീരന്മാരെന്നും പണ്ഡിതന്മാരെന്നും വീമ്പിളക്കി നടക്കാതെ തുറന്ന മനസ്സോടെ ശ്രദ്ധാപൂർവം ഉപനിഷത്തുകളെ സമീപിക്കൂ. നിലനിൽപ്പിൻ്റെ പൊരുൾ സൂര്യസമാനം തെളിയും. അങ്ങനെ തെളിഞ്ഞ് അനുഭവിച്ച മഹാനുഭാവന്മാർ ഭാരതത്തിൽ ഏറെയുണ്ടല്ലോ. എന്നിട്ട് അവനവനെ ആദ്യം നന്നാക്കാം, തുടർന്ന് സമൂഹത്തെയും കുരുടനായി കുരുടന്മാരെ നയിക്കുന്ന പ്രവണത ഒഴിവാക്കുവാൻ ശ്രമിക്കൂ. ഇതാണ് ഉപനിഷത്തിൻ്റെ അഭ്യർത്ഥന. പ്രപഞ്ചത്തിൻ്റെ പരമകാരണം അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ശ്രദ്ധയ്ക്ക് വിഷയമാകുന്ന രണ്ട് ഘടകങ്ങളാണുള്ളത്: ഉണ്ടായി നിലനിന്ന് തേഞ്ഞു മാഞ്ഞു മറിയുന്ന സൂര്യൻ മുതൽ പരമാണു വരെയുള്ള കോടാനുകോടി ദൃശ്യങ്ങളാണ് ഒരു ഘടകം. ഉണ്മയില്ലാത്ത അസത്തായ അവയ്ക്കുണ്ടെന്ന് ബോധിപ്പിക്കുന്നതും അകംപുറം നിറഞ്ഞവരുന്നതുമായ ഉണ്മ അഥവാ സത്ത്, അഖണ്ഡവുമായ ബോധ ചൈതന്യമാണ് രണ്ടാമത്തെ ഘടകം. ചൈതന്യത്തിൻ്റെ അഭാവത്തിൽ, അസാന്നിധ്യത്തിൽ പ്രപഞ്ച ഘടകങ്ങളെല്ലാം നിഷ്പ്രഭം, നിതാന്ത ശൂന്യം. അപ്പോൾ ചൈതന്യം മാത്രമാണ് നിത്യസത്യമെന്ന വസ്തുത ചിന്താശക്തിയുള്ള ഏതൊരാൾക്കും ബോധ്യമാകും. ഈ ചൈതന്യമാണ് നിലനിൽപ്പിന് ആധാരമായ പൊരുൾ അല്ലെങ്കിൽ പരമകാരണം. ഇത് വിവേചിച്ചറിയാത്ത കാലത്തോളം പ്രപഞ്ച രഹസ്യം കണ്ടെത്താനോ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ ആർക്കും ഒരിക്കലും സാധ്യമല്ല.